0: ഉദയരശ്മികൾക്കൊപ്പം കാതുകൾക്ക് നിറവേകാൻ അരുണോദയം.
1: സുപ്രഭാതം പ്രിയ ശ്രോതാക്കളെ, അഹല്യ FM 90.4 എല്ലാ ശ്രോതാക്കൾക്കും മനോഹരമായ ഒരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ അരുണോദയം ആരംഭിക്കുന്നു. കൂടെ ചേരുന്നു ഞാൻ സുനൽ. ഇന്ന് 2026 സെപ്റ്റംബർ മാസം 7 തിങ്കളാഴ്ച. കൊലവർഷം 1202 ചിങ്ങമാസം 22 പുണർദം നക്ഷത്രം. ജോർജ് ബെർണാർഡ് ഷാ പറഞ്ഞ ഒരു വാചകം നിങ്ങളുമായി പങ്കുവെക്കട്ടെ. ജീവിതം എന്ന് പറയുന്നത് നിങ്ങളെ തന്നെ കണ്ടെത്തലല്ല, മറിച്ച് നിങ്ങളെ തന്നെ സൃഷ്ടിക്കലാണ്. നമ്മുടെ കഴിവുകളും ആഗ്രഹങ്ങളും എന്താണെന്ന് ആരെങ്കിലും വന്ന് പറഞ്ഞു തരാൻ കാത്തിരിക്കേണ്ടതില്ല. ദിവസവും പുതിയ കാര്യങ്ങൾ പഠിച്ച് തെറ്റുകൾ തിരുത്തി നമ്മളെ തന്നെ കൂടുതൽ മികച്ച ഒരാളായി നമ്മൾ ചെത്തിയെടുക്കണം. ഇന്നലത്തേക്കാൾ മികച്ചൊരു വ്യക്തിയായി മാറാൻ ഇന്ന് മുതൽ പരിശ്രമിക്കാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി മനോഹരമായ ഒരു ദിവസമാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഇനി അരുണോദയത്തിലൂടെ ഭക്തിസാന്ദ്രമായ ഒരു ഗാനത്തിനായി കാതോർക്കാം. കേട്ടുകൊണ്ടേയിരിക്കൂ അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

ജീവിതം നമുക്ക് വരച്ചു കാട്ടിത്തരുന്നത് വിവിധങ്ങളായ അറിവുകളും തിരിച്ചറിവുകളുമാണ്. നാം നമ്മുടെ ചുറ്റുവട്ടം നിരീക്ഷിച്ചാൽ തന്നെ നമുക്ക് നാം കണ്ടറിഞ്ഞ് കേട്ടറിഞ്ഞുള്ള ഉള്ളുന്ന ജീവിത യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കി യുക്തി ഉപയോഗിച്ച് മുന്നോട്ടു പോകാൻ സാധിക്കും. അങ്ങനെ ചെയ്താൽ നമുക്ക് വേവലാതി കൂടാതെ സ്വയം അബദ്ധങ്ങളിൽ ചെന്ന് ചാടാതെ മുൻപോട്ടു പോകാം. അത്തരം ചില യാഥാർത്ഥ്യങ്ങൾ നമുക്ക് ഒന്ന് ശ്രദ്ധിക്കാം. എന്തിനൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ അനുവാദം കൊടുത്താലും എവിടേക്കൊക്കെ തിരിച്ചു പോകണമെന്ന് മനസ്സാഗ്രഹിച്ചാലും ഒരിക്കലും മടങ്ങിപ്പോകാൻ പാടില്ലാത്ത ചില ഇടങ്ങളുണ്ട്. അത് നാം മനസ്സിലാക്കി വെച്ചിരിക്കണം നമ്മുടെ നല്ലതിന്. അതിലൊന്ന് അവഗണിക്കപ്പെട്ടിടത്തേക്കുള്ള മടക്കയാത്രയും വഞ്ചിക്കപ്പെട്ടിടത്തേക്കുള്ള മടക്കവുമാണ്. ഇവിടങ്ങളിലേക്കുള്ള തിരിഞ്ഞുനോട്ടം കണ്ണടച്ച് വേണ്ടെന്ന് വെച്ചേക്കുക. ബഹുമാനം ഇല്ലാത്തിടത്ത്, വിശ്വാസം നഷ്ടപ്പെട്ടു പോയെടുത്ത് വീണ്ടും മടങ്ങിച്ചെന്ന് വീണ്ടും വിഡ്ഢിയും അപമാനിതനും ആകാനുള്ള അവസരം ഒരിക്കലും സൃഷ്ടിക്കാതിരിക്കുക. ജീവിതം ചലനാത്മകമായി ക്രിയാത്മകമായി മുന്നോട്ട് കൊണ്ടുപോകുക. അതിനു വേണ്ടത് തിരക്ക് കൂട്ടാതെ ക്ഷമയോടെ പുതിയ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക എന്നതാണ്. കാലത്തിനനുസരിച്ച് വേണ്ടത് പഠിക്കുക. പഠിക്കാൻ സാധിക്കുന്ന അത്രയും പഠിക്കുക. അവനവന്റെ കംഫർട്ട് സോണിൽ നിന്ന് പുറത്തു വന്ന് ഓരോ ദിവസവും മെച്ചപ്പെട്ടുകൊണ്ടിരിക്കുക. ജീവിതത്തിൽ ചില നഷ്ടങ്ങൾ ഉണ്ടാവാം. എന്നാൽ സ്വാഭാവികമായി സംഭവിക്കുന്നതല്ലാതെ നാമായി വരുത്തി വെക്കുന്ന നഷ്ടങ്ങൾ ജീവിതത്തെ തന്നെ മാറ്റിമറിക്കും. ചിലപ്പോൾ ഒരു വ്യക്തിയെ നാം നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കുമ്പോൾ അവിടെ വന്നിരിക്കാൻ ഒരുപാട് പേരുണ്ടാവാം. പക്ഷേ മാറി മാറി വരുന്ന ആ വ്യക്തികൾക്കൊന്നും നമ്മളെ ശരിയായി മനസ്സിലാക്കാനോ വായിച്ചെടുക്കാനോ കഴിയാത്തിടത്തേക്കായിരിക്കും നാം ഒഴിവാക്കിയ വ്യക്തി ഒരിക്കൽ നമ്മളെ പ്രതിഫലേച്ഛ കൂടാതെ ചേർത്തു നിർത്തിയതും മനസ്സിലാക്കിയതും. അങ്ങനെ സംഭവിക്കുമ്പോൾ നഷ്ടം സ്വാഭാവികമായും സ്വയം ഒഴിഞ്ഞുപോയ ആ വ്യക്തിക്കായിരിക്കില്ല. അവരുടെ സ്നേഹം, മഹത്വം, ആത്മാർത്ഥത ഇവ തിരിച്ചറിഞ്ഞ് ആ വ്യക്തിയെ പരിഗണിക്കാതെ പോയ നമ്മൾക്ക് തന്നെയായിരിക്കും. ഒരു കഥയിലൂടെ നമുക്കൊരു തത്വം മനസ്സിലാക്കാം. ഒരു രാജാവിന് കൗര്യമുള്ള കുറെ നായ്ക്കളുണ്ടായിരുന്നു. തെറ്റ് ചെയ്യുന്ന സേവകരെ രാജാവ് ആ നായ്ക്കൾക്ക് എറിഞ്ഞുകൊടുക്കുന്നതായിരുന്നു രാജാവിന്റെ ശിക്ഷാവിധി. രാജാവിനെ ദീർഘനാളായി സേവിക്കുന്ന ഒരു സേവകൻ പറഞ്ഞ അഭിപ്രായം രാജാവിന് അത്ര ബോധിച്ചില്ല. രാജാവ് സേവകനെ നായ്ക്കൾക്ക് എറിഞ്ഞുകൊടുക്കാൻ കൽപ്പിച്ചു. ഇത്രയും ചെറിയ തെറ്റിന് വലിയ ശിക്ഷയോ? നടപ്പാക്കുന്നതിന് മുമ്പ് തനിക്ക് 10 ദിവസത്തെ സാവകാശം തരണമെന്ന് സേവകൻ ആവശ്യപ്പെട്ടു. അദ്ദേഹം നായ്ക്കളെ നോക്കുന്ന കാവൽക്കാരനോട് തനിക്ക് 10 ദിവസം ആ നായ്ക്കളെ പരിപാലിക്കാൻ അവസരം തരാൻ അഭ്യർത്ഥിച്ചു. ആദ്യമൊന്നും നമ്പരുന്നെങ്കിലും കാവൽക്കാരൻ സേവകന്റെ ആവശ്യം അംഗീകരിച്ചു. ആ 10 ദിവസം സേവകൻ നായയെ നല്ല സ്നേഹത്തോടെ പരിപാലിച്ചു. അവയ്ക്ക് നല്ല ഭക്ഷണം നൽകി കുളിപ്പിച്ച് വൃത്തിയാക്കി. അങ്ങനെ 10 ദിവസങ്ങൾക്ക് ശേഷം സേവകനെ നായ്ക്കൾക്ക് മുമ്പിലേക്ക് എറിഞ്ഞുകൊടുക്കാൻ രാജാവ് കൽപ്പിച്ചു. എന്നാൽ ആ നായ്ക്കളാകട്ടെ അയാൾക്ക് മേൽ ചാടി വീഴുന്നതിന് പകരം അയാളുടെ കാൽ കീഴിൽ വാലാട്ടി നിൽക്കുകയാണ് ചെയ്തത്. ഇത് തെല്ലൊന്നുമല്ല രാജാവിനെയും അവിടെ കൂടിയിരുന്നവരെയും അമ്പരപ്പിച്ചത്. സേവകൻ രാജാവിനോട് പറഞ്ഞു, ഞാൻ 10 വർഷങ്ങളായി അങ്ങയെ സ്നേഹിക്കുന്നു, സേവിക്കുന്നു. അങ്ങെനിക്ക് ഒരു ചെറിയ തെറ്റിനു വലിയ ശിക്ഷ വിധിച്ചു. കേവലം 10 ദിവസം മാത്രം പരിപാലിച്ച നായ്ക്കൾ അതിനുള്ള നന്ദി കാണിച്ചു. നമുക്കും ജീവിതത്തിൽ ഇതുപോലെയുള്ള അനുഭവങ്ങൾ ഉണ്ടാകാം. സ്നേഹം, കരുതൽ, സഹായം, കരുണ ഇവയെല്ലാം അത് അർഹിക്കുന്ന കരങ്ങളിൽ എത്തിച്ചാലേ ഗുണമാകൂ എന്നതാണ് ഈ കഥ നൽകുന്ന പാഠം. അതുപോലെ നമ്മളെപ്പറ്റി വളരെ മോശം അഭിപ്രായം പറയുന്ന പലരും നമുക്ക് ചുറ്റുമുണ്ടാകും. അതിനോട് ചേർത്ത് നല്ലതൊന്നും കൂട്ടിച്ചേർക്കാൻ ഇക്കൂട്ടർ തയ്യാറാവില്ല, തുനിയുകയുമില്ല. മുൻവിധികൾ മാറാതെ അങ്ങനെയുള്ളവരുടെ പിന്നാലെ എത്ര അലഞ്ഞിട്ടും ഒരു കാര്യവുമില്ല. ഒന്നുകിൽ അപ്രകാരം പറഞ്ഞു നടക്കുന്നവരെ വേണ്ടെന്ന് വയ്ക്കുക, അല്ലെങ്കിൽ അവരെ അവർ പറയുന്ന കാര്യങ്ങളെ അർഹിക്കുന്ന പുച്ഛത്തോടെ തള്ളിക്കളയുക. മാറ്റം വരും, എല്ലാം ശരിയാകും എന്ന വിശ്വാസത്തിൽ വെറുതെ ജീവിതം കളയരുത്. എല്ലാവർക്കും ശുഭദിനം ആശംസിക്കുന്നതിനോടൊപ്പം ഷഹാന രാഗത്തിൽ ചിട്ടപ്പെടുത്തിയ ഈ ഗാനമൊന്ന് ശ്രദ്ധിച്ചു നോക്കാം.

ശ്രോതാക്കൾ ഇതുവരെ അരുണോദയത്തിലൂടെ കേട്ടത് വിചാരധാര, അവതരിപ്പിച്ചത് ഡോക്ടർ രാജീവ് എൻ, ഡീൻ അക്കാദമിക്സ് അഹല്യ സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി.

0: ഉദയരശ്മികൾക്കൊപ്പം കാതുകൾക്ക് നിറവേകാൻ അരുണോദയം.
1: ഒരിക്കൽ കൂടി സ്വാഗതം അരുണോദയത്തിലേക്ക്. ഇന്ന് സെപ്റ്റംബർ മാസം 7-ാം തീയതി. ഇനി അരുണോദയത്തിൽ ഇന്നലകളിലെ ഇന്ന്. ഇന്ത്യയുടെ 2-ാം ചന്ദ്ര ദൗത്യമായ ചന്ദ്രയാൻ 2 വിക്രം ലാൻഡർ ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ സോഫ്റ്റ് ലാൻഡിംഗിനായി ശ്രമിച്ചത് 2019 സെപ്റ്റംബർ 7 പുലർച്ചെയായിരുന്നു. ലാൻഡിംഗിന്റെ അവസാന നിമിഷങ്ങളിൽ ലാൻഡറുമായുള്ള ആശയവിനിമയം നഷ്ടമാവുകയും അത് തകർന്നു വീഴുകയും ചെയ്തു. എന്നാൽ ഈ തിരിച്ചടിയിൽ നിന്നും പാഠം ഉൾക്കൊണ്ടാണ് ISRO 2023 ചന്ദ്രയാൻ 3 വിജയകരമായി ലാൻഡ് ചെയ്യിപ്പിച്ചത്. ചന്ദ്രയാൻ 2 ഓർബിറ്റർ ഇന്നും ചന്ദ്രനെ ഭ്രമണം ചെയ്തുകൊണ്ട് കൃത്യമായി വിവരങ്ങൾ നൽകുന്നുണ്ട്. ദക്ഷിണ അമേരിക്കയിലെ ഏറ്റവും വലിയ രാജ്യമായ ബ്രസീൽ പോർച്ചുഗൽ കൊളോണിയൽ ഭരണത്തിൽ നിന്നും സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചത് 1822 സെപ്റ്റംബർ 7 പോർച്ചുഗൽ രാജകുമാരനായിരുന്ന പെഡ്രോ 1-ാമൻ സാവോപോളോയിലെ ഇബിരംഗ നദീതീരത്ത് വെച്ച് സ്വാതന്ത്ര്യമല്ലെങ്കിൽ മരണമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് ബ്രസീലിന്റെ സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചത്. സെപ്റ്റംബർ 7 ബ്രസീലിന്റെ ദേശീയ സ്വാതന്ത്ര്യദിനമായി ആഘോഷിക്കുന്നു. സെപ്റ്റംബർ മാസത്തിലെ ആദ്യ വാരങ്ങളിലാണ് ഭാരതത്തിലുടനീളം, പ്രത്യേകിച്ച് മഹാരാഷ്ട്രയിലും ദക്ഷിണേന്ത്യയിലും വിപുലമായി ആഘോഷിക്കപ്പെടുന്ന ഗണേശോത്സവങ്ങൾക്ക് തുടക്കമാകുന്നത്. സ്വാതന്ത്ര്യ സമരകാലത്ത് ബാലഗംഗാധര തിലകൻ ബ്രിട്ടീഷുകാർക്കെതിരെ ജനങ്ങളെ സംഘടിപ്പിക്കാൻ ഗണേശോത്സവത്തെ ഒരു പൊതുജനകീയ ആഘോഷമാക്കി മാറ്റിയ ചരിത്രം ഇതിനോടൊപ്പം വായിക്കേണ്ടതുണ്ട്. ഗൂഗിൾ ഒരു സ്വകാര്യ കമ്പനിയായി മാറി കൃത്യം 1 വർഷത്തിന് ശേഷം തങ്ങളുടെ പ്രഭാവം അമേരിക്കയ്ക്ക് പുറത്തേക്ക് വ്യാപിപ്പിച്ചുകൊണ്ട് ആദ്യ വിദേശ ഓഫീസ് ടോക്കിയോയിലും പിന്നീട് ലണ്ടനിലും ആരംഭിക്കുന്നതിനുള്ള ഔദ്യോഗിക നടപടികൾ പൂർത്തിയാക്കിയത് 1999 സെപ്റ്റംബർ 1 ആഗോള രാഷ്ട്രീയത്തെ മാറ്റിമറിച്ച അമേരിക്കയിലെ സെപ്റ്റംബർ 11 ഭീകരാക്രമണത്തിന് മുന്നോടിയായി വിമാനത്താവള സുരക്ഷയും മറ്റന്താരാഷ്ട്ര നിയമങ്ങളും ശക്തിപ്പെടുത്തുന്നതിലേക്ക് നയിച്ച അവസാനതരം ചർച്ചകൾ നടന്നത് സെപ്റ്റംബറിലെ ഈ ദിവസങ്ങളിലായിരുന്നു. മനുഷ്യ ശരീരത്തിലെ കൊളസ്ട്രോളിന്റെയും കൊഴുപ്പമ്ലങ്ങളുടെയും രാസപ്രവർത്തനങ്ങളെക്കുറിച്ച് സുപ്രധാന പഠനങ്ങൾ നടത്തുകയും 1964 വൈദ്യശാസ്ത്രത്തിനുള്ള നോബെൽ പുരസ്കാരം നേടുകയും ചെയ്ത പ്രശസ്ത ജർമ്മൻ അമേരിക്കൻ ജൈവ രസതന്ത്രജ്ഞൻ കോൺറാഡ് എമിൽ ബ്ലോക്ക് അന്തരിച്ചത് 2000 സെപ്റ്റംബർ 7. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഇന്നലകളിലെ ഇന്ന്. ഇനി കേൾക്കാം ഭക്തിസാന്ദ്രമായ ഒരു ഗാനം.

0: ഉദയരശ്മികൾക്കൊപ്പം കാതുകൾക്ക് നിറവേകാൻ അരുണോദയം.
1: ഒരിക്കൽ കൂടി സ്വാഗതം അരുണോദയത്തിലേക്ക്. തനതായ ശബ്ദഗംഭീരത കൊണ്ടും വിസ്മയിപ്പിക്കുന്ന ഭാവപകർച്ചകൾ കൊണ്ടും അരനൂറ്റാണ്ടിലേറെയായി മലയാളിയുടെ സിനിമാ സ്വപ്നങ്ങളെ ഭരിക്കുന്ന നടന വൈഭവം. ഇന്ന് സെപ്റ്റംബർ 7, മലയാള സിനിമാ ലോകത്തെ അതിഗായനായ നടൻ മമ്മൂട്ടിയുടെ ജന്മദിനം. 1951 സെപ്റ്റംബർ 7 കോട്ടയം ജില്ലയിലെ ചെമ്പിലാണ് അദ്ദേഹം ജനിച്ചത്. അഭിഭാഷകനായി ഔദ്യോഗിക ജീവിതം ആരംഭിച്ച അദ്ദേഹം അനുഭവങ്ങൾ പാളിച്ചകൾ എന്ന ചിത്രത്തിലൂടെ ബാലതാരമായി എത്തി പിന്നീട് മലയാള സിനിമയിലെ സിംഹാസനം കീഴടക്കുകയായിരുന്നു. MT വാസുദേവൻ നായരുടെ വിൽക്കാനുണ്ട് സ്വപ്നങ്ങൾ എന്ന ചിത്രത്തിലൂടെയാണ് ശ്രദ്ധേയമായ വേഷത്തിൽ അദ്ദേഹം എത്തുന്നത്. തുടർന്ന് യവനിക, ആൾക്കൂട്ടത്തിൽ തനിയെ, മതിലുകൾ, വടക്കൻ വീരഗാഥ, അമരം, വിധേയൻ, ധ്രുവം, ദ കിങ്, പഴശ്ശിരാജ തുടങ്ങി 400-ലധികം ചിത്രങ്ങളിലൂടെ അദ്ദേഹം ജനപ്രിയ കഥാപാത്രങ്ങളെയും ക്ലാസിക് വേഷങ്ങളെയും ഒരുപോലെ അമരത്താക്കി. ഏറ്റവും മികച്ച നടനുള്ള ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങളും സംസ്ഥാന അവാർഡുകളും അദ്ദേഹത്തെ തേടിയെത്തിയിട്ടുണ്ട്. 5 പതിറ്റാണ്ടിലേറെയായി സിനിമാ കരിയർ തുടരുമ്പോഴും പുതിയ തലമുറയിലെ സംവിധായകർക്കൊപ്പം കാലത്തിനനുസരിച്ച് സ്വയം പുതുക്കി പണിയുന്ന അദ്ദേഹത്തിന്റെ നിശ്ചയദാർഢ്യം ഏതൊരു കലാകാരനും വലിയ മാതൃകയാണ്. മലയാളിയുടെ അഭിമാനമായ പ്രിയതാരം മമ്മൂട്ടിക്ക് ഹൃദയം നിറഞ്ഞ ജന്മദിനാശംസകൾ നേരുന്നു. കേൾക്കാം അരുണോദയത്തിലൂടെ ഭക്തിസാന്ദ്രമായ ഒരു ഗാനം.

0: ഇപ്പം കാലത്ത് ചൂട് ചായക്കൊപ്പം ഒരിത്തിരി എനർജി തരുന്ന പാട്ടുകളും കൂടി ആയാലോ.
1: ട്യൂൺ ഇൻ ടു 90.4 അഹല്യ FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

ഇളവയിൽ തൂകുന്ന ഈ പുലരിയിൽ സുന്ദരമായ പാട്ടുകളുമായി കേട്ടുകൊണ്ടിരിക്കുന്നു അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

ഇളവയിൽ തൂകുന്ന ഈ പുലരിയിൽ സുന്ദരമായ പാട്ടുകളുമായി കേട്ടുകൊണ്ടിരിക്കുന്നു അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലളവും ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാമ്പാറ, പാലക്കാട്.
1: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തി മംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ. ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, സിൻസ് 1962.
2: ഇൻഫോ അറ്റ് സെവനിലേക്ക് സ്വാഗതം. ഞാൻ ഹീര. ആലത്തൂർ ICDS പ്രൊജക്ട് ഓഫീസ് പരിധിയിലെ 101 അംഗണവാടികളിൽ പ്രീ സ്കൂൾ എഡ്യൂക്കേഷൻ കിറ്റ് വിതരണം ചെയ്യാൻ വ്യക്തികൾ സ്ഥാപനങ്ങളിൽ നിന്നും ടെൻഡർ ക്ഷണിച്ചു. സെപ്റ്റംബർ 8 ഉച്ചയ്ക്ക് 1 വരെ സമർപ്പിക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ 0422 222 5747. ജില്ലയിലെ പൊതുവിദ്യാഭ്യാസ വകുപ്പിന് കീഴിലെ എല്ലാ ജില്ലാ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസുകളിലെയും കുടിശ്ശിക ഫയലുകൾ തീർപ്പാക്കുന്നതിനായി പാലക്കാട് വിദ്യാഭ്യാസ ഉപഡയറക്ടറുടെ കാര്യാലയത്തിൽ സെപ്റ്റംബർ 7 രാവിലെ 10 മുതൽ അദാലത്ത് സംഘടിപ്പിക്കും. 3 ജില്ലാ വിദ്യാഭ്യാസ ഓഫീസുകളും 12 ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസുകളും പങ്കെടുക്കണമെന്ന് വിദ്യാഭ്യാസ ഉപഡയറക്ടർ അറിയിച്ചു. സാമൂഹ്യനീതി വകുപ്പിലും 14 ജില്ലാ സാമൂഹ്യനീതി ഓഫീസുകളിലും 2026-27 വർഷത്തേക്ക് സ്റ്റൈപ്പൻഡോട് കൂടിയ ഇന്റേൺഷിപ്പ് അപേക്ഷ ക്ഷണിച്ചു. ഭിന്നശേഷിക്കാർ, വയോജനങ്ങൾ, ട്രാൻസ്ജെൻഡർ വ്യക്തികൾ, പ്രൊബേഷൻ ആൻഡ് ആഫ്റ്റർ കെയർ സംവിധാനം തുടങ്ങിയ മേഖലകളിലെ വിവിധ പുനരധിവാസ പ്രവർത്തനങ്ങളിൽ പിന്തുണ നൽകുന്നതിനാണ് അവസരം. കാലാവധി 6 മാസം, പ്രതിമാസ സ്റ്റൈപ്പൻഡ് 10,000 രൂപ. വിജയകരമായി പൂർത്തിയാക്കുന്നവർക്ക് വകുപ്പ് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റും നൽകും. യോഗ്യത: സോഷ്യൽ വർക്ക്, സോഷ്യോളജി, സൈക്കോളജി, ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ, നിയമം, ഇൻഫർമേഷൻ ടെക്നോളജി, മാസ് മീഡിയ, അനുബന്ധ പ്രൊഫഷണൽ കോഴ്സുകളിൽ ബിരുദമോ ബിരുദാനന്തര ബിരുദം, ഉപരിപഠനത്തിന് പ്രവേശനം കാത്തിരിക്കുന്നവരെയും ഗവേഷണ വിദ്യാർത്ഥികളെയും പരിഗണിക്കും. സാമൂഹ്യനീതി വകുപ്പ് ഡയറക്ടറേറ്റിൽ 3 ഒഴിവുകളും ഓരോ ജില്ലാ സാമൂഹ്യനീതി ഓഫീസിലും 2 വീതം, ആകെ 28 ഒഴിവുകളുണ്ട്. ഡയറക്ടറേറ്റിലെ ഇന്റേൺഷിപ്പിനായി സാമൂഹ്യനീതി വകുപ്പ് ഡയറക്ടർക്കും ജില്ലാ ഓഫീസുകളിലെ ഇന്റേൺഷിപ്പിനായി ബന്ധപ്പെട്ട ജില്ലാ സാമൂഹ്യനീതി ഓഫീസർമാർക്കുമാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. അവസാന തീയതി സെപ്റ്റംബർ 15. വിവരങ്ങൾക്കും ഗൂഗിൾ ഫോം ലിങ്കുകൾക്കും SWD.kerala.gov.in സന്ദർശിക്കുക. ഫോൺ 0471-2306-0040. ഒരിക്കൽ കൂടി, 0471-2306-0040. ജില്ലയിലെ ഗവൺമെന്റ് മോഡൽ റെസിഡൻഷ്യൽ സ്കൂളുകളിലേക്ക് കൌൺസിലർമാരെ നിയമിക്കുന്നു. യോഗ്യത: സൈക്കോളജി, സോഷ്യൽ വർക്ക്, സോഷ്യോളജി എന്നിവയിലൊന്നിൽ ബിരുദാനന്തര ബിരുദം, കൌൺസിലിംഗ് മേഖലയിൽ മുൻപരിചയം, പ്രതിമാസ ശമ്പളം 20,000 രൂപ. പട്ടികജാതി, പട്ടികവർഗം, മറ്റു വിഭാഗക്കാർക്കും അപേക്ഷിക്കാം. യോഗ്യത തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പുകൾ സഹിതം സെപ്റ്റംബർ 19 ജില്ലാ പട്ടികജാതി വികസന ഓഫീസിൽ അപേക്ഷ ലഭ്യമാക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് 0491-2505-0005. ഒരിക്കൽ കൂടി, 0491-2505-0005. കുഴൽമന്നം സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ കരാറടിസ്ഥാനത്തിൽ ക്ലീനിംഗ് സ്റ്റാഫുകളെ നിയമിക്കുന്നു. 5 ഒഴിവുകളുണ്ട്. യോഗ്യത: 8-ാം ക്ലാസ് പാസ്. 2026 ജനുവരി 1 30 മുതൽ 45 വയസ്സ്. ദിവസവേതനം 550 രൂപ. കുഴൽമന്നം ബ്ലോക്ക് പരിധിയിലെ കണ്ണാടി, കുത്തന്നൂർ, തെങ്കുരിശി, മാത്തൂർ, പെരിങ്ങോട്ടുകുരിശി, കുഴൽമന്നം, കോട്ടായി എന്നീ പഞ്ചായത്തുകളിലെ സ്ഥിര താമസക്കാരാകണം. സെപ്റ്റംബർ 10 രാവിലെ 10 യോഗ്യത സർട്ടിഫിക്കറ്റുകൾ, ആധാർ കാർഡ്, ബന്ധപ്പെട്ട രേഖകളുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകൾ സഹിതം കുഴൽമന്നം സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ അഭിമുഖത്തിന് ഹാജരാകണം. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ 0492-2727-4350. ഒരിക്കൽ കൂടി, 0492-2727-4350. ലോക സാക്ഷരതാ ദിനാചരണത്തിന്റെ ഭാഗമായി ജില്ലാ സാക്ഷരതാ മിഷന്റെ നേതൃത്വത്തിൽ സെപ്റ്റംബർ 14 വിവിധ പരിപാടികൾ സംഘടിപ്പിക്കും. സെപ്റ്റംബർ 6 ജില്ലയിലെ 10-ാം തരം പഠന കേന്ദ്രങ്ങളിൽ NILP ഉല്ലാസ് പദ്ധതിയെക്കുറിച്ചും സാക്ഷരതയുടെ പ്രസക്തി എന്ന വിഷയത്തിലും 10-ാം തരം ഹയർ സെക്കൻഡറി തുല്യതാ പഠന കേന്ദ്രങ്ങളിൽ സെമിനാറുകളും ചർച്ചകളും ക്വിസ് മത്സരങ്ങളും നടക്കും. മോയൻ LP സ്കൂളുകളിൽ ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീലാദേവി ടീച്ചർ സന്ദേശം നൽകും. ലോക സാക്ഷരതാ ദിനമായ സെപ്റ്റംബർ 8 ജില്ലയിലെ എല്ലാ തുടർ വിദ്യാകേന്ദ്രങ്ങളും തദ്ദേശ സ്ഥാപനങ്ങളും കേന്ദ്രീകരിച്ച് തുല്യതാ സാക്ഷരതാ രജിസ്ട്രേഷൻ ക്യാമ്പയിൻ തദ്ദേശ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ നടക്കും. അന്നേ ദിവസം തിരുവനന്തപുരം അയ്യങ്കാളി ഹാളിൽ നടക്കുന്ന സംസ്ഥാനതല സാക്ഷരതാ ദിനാചരണ പരിപാടിയിൽ അട്ടപ്പാടിയിൽ നിന്നും ഗോത്രഭാഷയിൽ കവിത എഴുതി മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി ബിരുദ പഠനത്തിന് പാഠ്യവിഷയമായി തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള 10-ാം തരം തുല്യതാ കോഴ്സ് വിജയിയും ഹയർ സെക്കൻഡറി തുല്യതാ 1-ാം വർഷ കോഴ്സ് പഠിതാവുമായ അട്ടപ്പാടി പുത്തൂർ ഗ്രാമപഞ്ചായത്തിലെ കൊളപ്പടി ഊരിലെ മണികണ്ഠനെയും ജില്ലയിലെ ഏറ്റവും കൂടുതൽ തുല്യതാ രജിസ്ട്രേഷൻ നടത്തിയ അലനല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രേരക് പി എ സിൽബിയെയും അനുമോദിക്കും. അട്ടപ്പാടി കുടുംബശ്രീ മിഷന്റെ സഹകരണത്തോടെ നടപ്പാക്കുന്ന ഉല്ലാസ് പദ്ധതി രജിസ്ട്രേഷൻ 8 ആരംഭിക്കും. സെപ്റ്റംബർ 11 കേരള ഫെഡറേഷൻ ഓഫ് ബ്ലൈൻഡ് സഹകരണത്തോടെ നടപ്പാക്കുന്ന ദീപ്തി ബ്രെയിൻ സാക്ഷരതാ ക്ലാസുകളുടെ 2 ബാച്ച് ഉദ്ഘാടനം പാലക്കാട് കെ എഫ് ബി ഹാളിൽ കാലത്ത് 10 നടക്കും. 13 തുല്യതാ ഹയർ സെക്കൻഡറി 2 വർഷ പഠിതാക്കളുടെ സംഗമവും ക്ലാസുകളുടെ ഉദ്ഘാടനവും ജില്ലയിലെ വിവിധ കേന്ദ്രങ്ങളിൽ നടക്കും. ഇതോടൊപ്പം അതിഥി തൊഴിലാളികൾക്കുള്ള ചങ്ങാതി ക്ലാസുകളുടെ ഉദ്ഘാടനവും നവചേതന പദ്ധതി സർവേയും 13-14 തീയതികളിൽ നടക്കും. ഇൻഫോ @7 അവസാനിക്കുന്നു.

0: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
1: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ. ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൂണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.

0: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തി മംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
1: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം, ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലിളവും, ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.
2: Get rid of osteoarthritis, stroke, knee pain, back pain, shoulder pain and various joint related diseases without the need of surgery. Get access to healthy Ayurvedic treatment at Ahalya Ayurveda Medical College Hospital, Palakkad. Contact 04923-22688. Mobile 9496-000129.
0: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
3: അഹല്യ FM 90.4. ഇത് പാലക്കാടിന്റെ നെഞ്ചിൻ കുളിതാളം. ഇത് കേട്ട് കൂട്ടുകൂടാം.
4: അറിവിന്റെ വെളിച്ചം പകർന്നു നൽകുവാൻ എഴുത്തോല, ഇത് അറിവിന്റെ കിതാബ്.
5: ഹലോ, ഗുഡ് മോർണിംഗ്. എന്തു പറയുന്നു, എല്ലാവരും ആക്റ്റീവ് ആയില്ലേ? ഞാനാണെങ്കിൽ സൂപ്പർ ആക്റ്റീവ് ആയിട്ടിരിക്കുകയാണ് ഇവിടെ. വെൽക്കം ടു എ ബ്രാൻഡ് ന്യൂ ഡേ, ഫുൾ ഓഫ് ഫ്രഷ് എനർജി. നിങ്ങളുടെ ഫേവറേറ്റ് മോർണിംഗ് മോട്ടിവേഷൻ ഷോയിലേക്ക് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. കൂടെ ഞാൻ അഭിരാമി ഉണ്ട്. നമുക്കൊരു അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഒരു കഥയിലേക്ക് പോവാം. ഇമാജിൻ എ ലിറ്റിൽ ബേർഡ്, ഒരു പാവം പക്ഷി. നമുക്ക് ആ പക്ഷീനെ വേണമെങ്കിൽ ചിന്നു എന്ന് വിളിക്കാം. ഒരു പാവം ചെറിയ ചിന്നു പക്ഷി, പച്ചക്കിളി. മഴക്കാലം വരാനായിട്ട് പോവുകയാണ്. അപ്പോൾ ആ കിളി വളരെയധികം സ്ട്രെസ്ഡ് ആണ്. കാരണം മുട്ടയിടാനും വരാൻ പോകുന്ന ഈ ഹെവി റെയിനിൽ നിന്ന് രക്ഷപ്പെടാനും ഈ ചിന്നു പക്ഷി ഒരു ചെറിയ സേഫ് ഹോം തിരഞ്ഞു നടക്കുകയാണ്. അങ്ങനെ ഫ്ലൈയിങ് ആൻഡ് ഫ്ലൈയിങ് ആണ്. ഫൈനലി രണ്ട് നല്ല മരങ്ങൾ അവർ കണ്ടുപിടിക്കണു, ആ ചിന്നു പക്ഷി കണ്ടുപിടിക്കണു. അപ്പം ആദ്യത്തെ മരത്തിൻ്റെ അടുത്ത് ചെന്നിട്ട് പെർമിഷൻ ചോദിക്കണമല്ലോ. പെർമിഷൻ ഇസ് എവറിത്തിങ്. നമ്മൾ ചോദിക്കണം, ഡിയർ ട്രീ, എനിക്ക് ഇവിടെ ഒരു കൂട് കൂട്ടാൻ സ്പേസ് തരുമോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ചോദിക്കുകയാണ്. പണ്ടത്തെ ഒരു കവിതയില്ലായിരുന്നോ, കിയാ കിയാ കുരുവി ഞാൻ കുഞ്ഞിക്കുരുവി ഞാൻ, നെല്ലിമരമേ നെല്ലിമരമേ കുഞ്ഞിക്കുരുവിക്ക് വർഷകാലത്ത് കൂട് കൂട്ടാൻ ഇടം തരുമോ നീ എന്ന് പറഞ്ഞിട്ട് ഒരു കവിത പഠിക്കാനുണ്ടായിരുന്നു പണ്ട് സ്കൂളിൽ. അതേപോലെ ഈ ചിന്നു പക്ഷി ആദ്യം കണ്ട മരത്തിനോട് ഇങ്ങനെ ചോദിക്കുകയാണ്, എനിക്കിവിടെ ഒരു കൂട് കൂട്ടാൻ കുറച്ച് സ്പേസ് തരുമോ എന്ന് ചോദിക്കുകയാണ്. ആൻഡ് വാട്ട് ഇഡ് ദ ട്രീ സേ? ഒരു കോൾഡ് സ്ട്രെയ്റ്റ് നോ. മുഖത്തടിച്ച പോലെ പറഞ്ഞു, പറ്റൂല എന്ന് പറഞ്ഞു. ഡയറക്റ്റ് റിജക്ഷൻ. ഇപ്പം പാവം നമ്മുടെ പക്ഷി ഡിസപ്പോയിന്റഡ് ആയി. പക്ഷേ അവൾ തളർന്നില്ല, കാരണം അവൾക്ക് മുട്ടയിടാനും കുട്ടികളെ നോക്കാനും കുഞ്ഞുങ്ങളെ വളർത്താനും ഒക്കെ ആ മഴക്കാലത്ത് സേഫായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് ഒരു കൂട് അത്യാവശ്യമാണ്. അപ്പോൾ അവൾ അടുത്ത മരത്തിൻ്റെ അടുത്തേക്ക് പോയി, സെക്കൻഡ് ട്രീയുടെ അടുത്തേക്ക് പോയി. ആ ട്രീ പറയുന്നു, പിന്നെന്താ, എന്തായാലും തരാമല്ലോ, വെൽക്കം ഹോം എന്ന് പറഞ്ഞ് ആ ചിന്നു പക്ഷിയെ സ്വീകരിച്ചു രണ്ടാമത്തെ മരം. അവൾ അങ്ങനെ അവിടെ താമസം തുടങ്ങി, മുട്ടയിട്ടു. ആൻഡ് ദെൻ ഒരു ഹെവി മൺസൂൺ വന്നു. അത് കഴിഞ്ഞിട്ട് എന്താ സംഭവിച്ചതെന്നോ, വളരെ ക്രൂവലായിട്ടുള്ളൊരു കാര്യം സംഭവിച്ചു. ആർക്കാണ് സംഭവിച്ചത്, എന്താണ് സംഭവിച്ചതെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് സ്റ്റേ ട്യൂൺ ടു അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: അറിവിന്റെ വെളിച്ചം പകർന്നു നൽകുവാൻ. എഴുത്തോല, ഇത് അറിവിന്റെ കിതാബ്.
1: അങ്ങനെ ആ നല്ല മഴക്കാലത്ത് എന്താ ഒരു മഴ, ഫ്ലഡ്, ഹെവി വിൻഡ്, അങ്ങനെ മഴ അതിൻ്റെ ഏറ്റവും എന്താ പറയുക മോശമായിട്ടുള്ള രീതിയിൽ, അല്ലെങ്കിൽ ഒരു ആംഗ്രിനെസ്സിൽ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുകയാണ്. സഡൻലി നമ്മുടെ ആ ഫസ്റ്റ് ട്രീയിലെ, അതായത് നമ്മുടെ നോ പറഞ്ഞ ട്രീ, എനിക്ക് എൻ്റെ മരത്തിൽ കൂട് കൂട്ടാനൊന്നും ഞാൻ നിനക്ക് സ്ഥലം തരില്ല എന്ന് ആ പക്ഷിയോട് പറഞ്ഞ ആ ട്രീ പൂർണ്ണമായിട്ടും വേരോടുകൂടെ പൊട്ടി ദൂരേക്ക് ഇങ്ങനെ ഒഴുകി പോവുകയാണ്. അപ്പൊ ഇത് കണ്ട നമ്മുടെ ബേർഡ്, നമ്മുടെ ചിന്നു പക്ഷി, അവളുടെ കൂട്ടിൽ നിന്നും പറന്നു ചെന്നിട്ട് ആ മരത്തോട് പറഞ്ഞു, ആഹാ നോക്ക്, ഇതാണ് ഈ കർമ്മയിൽ എനിക്ക് നല്ല വിശ്വാസമുള്ളത്. കാരണം എനിക്ക് ഹെൽപ്പ് ചെയ്യാത്തതുകൊണ്ട് ഇപ്പൊ ദൈവത്തിന്റെ ശിക്ഷ നിനക്ക് കിട്ടിയതാ. അത് എന്റെ മുന്നിൽ തന്നെ എനിക്ക് കാണാൻ പറ്റിയല്ലോ. നന്നായി, നീ ഇങ്ങനെ കടപുഴുകി പോകുന്നത് കാണുമ്പോ എനിക്ക് നല്ലൊരു സമാധാനവും സന്തോഷമൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. ഇതാണ് കർമ്മ എന്ന് പറഞ്ഞത്. അത് കഴിഞ്ഞപ്പോ ഈ മരം മരിക്കാൻ കിടക്കുമ്പോഴും ഒരു ചിരിയോടെ ഈ ബേർഡിനോട് പറഞ്ഞെന്താണെന്നറിയാവോ, എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരി ചിന്നു പക്ഷി, എനിക്ക് അറിയാം എന്റെ റൂട്ട്സ് വീക്കാണ്. ഈ മഴയെ തടയാൻ, ഈ മഴക്കാലത്ത് മുന്നോട്ട് പോകാൻ പറ്റുമെന്ന് എനിക്ക് യാതൊരു ഉറപ്പും ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ എന്റെ അവസാനം ഞാൻ ഇങ്ങനെ അടുത്ത് കണ്ടിരുന്നു. അതുകൊണ്ടാണ് ഞാൻ നിന്നോട് അന്ന് നോ പറഞ്ഞത്. നിനക്ക് ഇവിടെ കൂടൊക്കെ കെട്ടി ജീവിക്കാൻ പറ്റില്ല എന്ന് എനിക്ക് അന്നേ അറിയായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ നോ പറഞ്ഞത്. നിന്റെ ജീവിതം കൂടെ എന്തിനാ വെറുതെ എന്റെ മരത്തിൽ കൂട് വെച്ച് റിസ്കിലാക്കണേ എന്ന് ഓർത്തിട്ടാണ് ഞാൻ അന്ന് വേണ്ടാന്ന് പറഞ്ഞത്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഇതിൽ നിന്ന് എന്താണ് നമ്മുടെ ഒരു ടേക്ക് അവേ? ഈ മോർണിംഗിൽ നമ്മുടെ ടേക്ക് അവേ എന്താണ് ഈ ഒരു കഥയിൽ നിന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എല്ലാ നോയും ഒരു റിജക്ഷൻ അല്ല അല്ലേ? വളരെ ഓണസ്റ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ, നമ്മള് ഹ്യൂമൻ ബീങ്സ്, നമ്മൾ മനുഷ്യന്മാര് പെട്ടെന്ന് ജഡ്ജ് ചെയ്യും. ജഡ്ജിങ് എന്ന് പറയുന്ന കാര്യത്തിലേക്ക് വരുമ്പോഴത്തേക്കും നമ്മൾ പല പല ആളുകളും മുൻധാരണകളോട് കൂടിയിട്ടാണ് സംസാരിക്കുക. അതൊരു പ്രശ്നമാണ്. അപ്പൊ ഈ കഥയിൽ നിന്ന് നമുക്ക് കുറെ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അതെന്താണ് എന്ന് ഞാൻ പറഞ്ഞു തരാം. എവിടെയും പോകല്, സ്റ്റേ ട്യൂൺ ടു അഹല്യ FM 90.4 കേട്ട് കേട്ട് കൂട്ടും.

0: അറിവിന്റെ വെളിച്ചം പകർന്നു നൽകുവാൻ. എഴുത്തോല, ഇത് അറിവിന്റെ കിതാബ്.
1: അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ ഹ്യൂമൻ ബീങ്സിനെ കുറിച്ച് പറയുമ്പോൾ വി ആർ റിയലി ക്വിക്ക് വെൻ ഇറ്റ് കംസ് ടു ജഡ്ജിങ് അതേഴ്സ്. നമ്മൾ പെട്ടെന്ന് തോന്നിയ കാര്യങ്ങളൊക്കെ ഇങ്ങോട്ട് പറയും, നമ്മുടെ മനസ്സിൽ അപ്പോൾ തോന്നിയ ഇമോഷൻസിന്റെ പുറത്ത് ഓരോ കാര്യങ്ങൾ പറയും, മുൻധാരണകളോടുകൂടി ആളുകളോട് സംസാരിക്കും, ആളുകളെ കാണും. പക്ഷേ കൂടുതൽ കേസസിൽ നമുക്ക് ചിലപ്പോൾ ആ പേഴ്സണെയോ അവരുടെ ബാക്ക് സ്റ്റോറിയോ അവർ കടന്നു പോയ വഴികളോ ഒന്നും അറിയില്ല. അവരെന്താണ് ഇപ്പോൾ എക്സ്പീരിയൻസ് ചെയ്യണേന്ന് പോലും അറിയില്ല. അവരുടെ ലൈഫിൽ എന്താണ് നടക്കുന്നത് എന്ന് നമുക്കറിയില്ല. പക്ഷെ എന്നാലും നമ്മൾ ജഡ്ജ് ചെയ്യും അല്ലെ. ആ കുഞ്ഞിക്കിളി മരത്തിനെ ജഡ്ജ് ചെയ്ത പോലെ, മരം വിചാരിച്ചത് മരം ഒരു നോ പറഞ്ഞ എന്തുകൊണ്ടാണ് എൻ്റെ മരത്തിൽ ഇപ്പോൾ വന്ന് കൂട് കൂട്ടുകയാണെങ്കിൽ ഈ മഴയത്ത് മഴയ്ക്കൊപ്പം ഞാൻ ഒലിച്ചു പോകുന്നതോടെ ആ കിളിയും കൂടും ഒക്കെ ഒലിച്ചു പോകും, വെറുതെ എന്തിനാ, അതുകൊണ്ടാണ് നോ പറഞ്ഞത്. പക്ഷെ കിളി വിചാരിച്ചതും അഹങ്കാരി, ഒന്നുമില്ലല്ലോ ഇത്ര വലിയ മരമല്ലേ, എനിക്കൊരു ചില്ല തന്നുകൂടെ അല്ലേ കൂട് കിട്ടാൻ, അങ്ങനെയാണ് കിളി ചിന്തിച്ചത്. അങ്ങനെയുള്ള ജഡ്ജ്മെന്റ്സിലേക്ക് നമ്മൾ പോകരുത്. നമ്മൾ ആ പേഴ്സണെ അറിഞ്ഞ്, അവരുടെ ബാക്ക് സ്റ്റോറിയൊക്കെ അറിഞ്ഞ്, എങ്ങനെയാണ് അവർ, എന്താണ് അവർ എക്സ്പീരിയൻസ് ചെയ്യുന്നത് എന്നൊന്നും അറിയാതെ നമ്മൾ മറ്റൊരാളെക്കുറിച്ച് അഭിപ്രായം പറയാനോ മനസ്സിൽ ചിന്തിക്കാനോ ഒന്നും പാടില്ല. ടേക്ക് എ ബ്രത്ത്, ഒന്ന് പ്രോസസ്സ് ചെയ്തിട്ട് വേണം നമ്മളൊരു നിഗമനത്തിലേക്ക് എത്താൻ. അതുപോലെ തന്നെ സ്റ്റോപ്പ് ടേക്കിംഗ് എവറിത്തിങ് പേഴ്സണലി എന്നുള്ളതാണ്. നമ്മളെ ആരെങ്കിലും റിജക്റ്റ് ചെയ്താലോ ഇല്ല എന്ന് പറഞ്ഞാലോ അതോർത്ത് സങ്കടപ്പെട്ട് നമ്മുടെ എനർജി കളയാതിരിക്കുക. ആൻഡ് ഫൈനലി ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ തിങ് ദാറ്റ് യു ക്യാൻ ഡു ടുഡേ, ഗിവ് വിത്തൗട്ട് എക്സ്പെക്ടേഷൻസ്. തിരിച്ച് കിട്ടുമെന്ന് വിചാരിക്കാതെ സ്നേഹവും സഹായവും ഒക്കെ കൊടുക്കുക. ട്രസ്റ്റ് ദ പ്രോസസ്, പോസിറ്റീവായിട്ടിരിക്കുക. ആൻഡ് കീപ് യുവർ എനർജി ഹൈ. എവറിത്തിങ് ഹാപ്പൻസ് ഫോർ എ ഗുഡ് റീസൺ എന്ന് നമ്മൾ അങ്ങോട്ട് വിശ്വസിക്കുക. അപ്പോൾ ഇന്നത്തെ എഴുത്തോല ഇവിടെ അവസാനിക്കാനുള്ള സമയമായിട്ടുണ്ട്. ഇത്രയും നേരം കൂടെ ചേർന്നത് ഞാൻ അഭിരാമിയാണ്. ആൻഡ് യു ആർ ലിസ്ണിംഗ് ടു അഹല്യ FM 90.4. കേട്ട്

0: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്ത ചികിത്സ, പ്രതിരോധ ദന്ത ചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്ത ചികിത്സ, മൂണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്ത ചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
1: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
2: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 0492322688, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
3: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം, ബാലകണ്ഠപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലളവും. ബാലകണ്ഠപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.
4: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൌഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തി മംഗലം, വടക്കഞ്ചേരി. ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
2: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 0492322688, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.

0: ഞാനാണ് ആ ബ്രാഞ്ച് ഈ വണ്ടിയില്
1: ഒരാധാർ ടീമാണ്. ആധാർന്ന് പറഞ്ഞാ പോരാ, ഒരൊന്നൊന്നര പാർട്ടി.
2: നന്ദഗോപാൽമാരാർക്ക് വിലയിടാൻ അങ്ങ് തലസ്ഥാനത്ത് ഒരുപാട് ക്നാപ്പന്മാര് ശ്രമിച്ചു നോക്കിയതാണ്. മക്കളെ, രാജസ്ഥാൻ മരുഭൂമിയിലേക്ക് മണൽ കയറ്റി വിടല്ലേ.
3: മലയാള സിനിമയെ നാഷണൽ ലെവലിലോട്ട് എത്തിച്ച ആദ്യത്തെ വ്യക്തി ശ്രീ മമ്മൂട്ടി തന്നെ.
4: എല്ലാ തെറ്റുകൾക്കും ഞാൻ മാപ്പ് ചോദിക്കുന്നു. അച്ഛനാ വിളിക്കണേ.
5: മോനെ അരിവാളെ വരുന്നുണ്ട്.
6: അറിയാലോ മമ്മൂട്ടിയാണ്.
7: താളികളെ എന്റെ അടുത്ത് എങ്ങനെ താളിക്കാൻ വന്ന ഭ്രാന്തൻ കുരിച്ചനാണ് പെട്ടിക്കിരി പട്ടിക്കിട്ട് കൊടുക്കുന്ന.
8: ഏറ്റവും കൂടുതൽ സുഖം കിട്ടുന്ന എന്തിനെ കുടുംബം
2: കാലി പിടിക്കാൻ കുഴിയുന്നവന്റെ മൂർധാവിൽ തുപ്പുന്ന സ്വഭാവം കാട്ടിയാൽ ഈ ഭൂമി മലയാളത്തിൽ മാധവനുണിക്ക് ഒരു മോന്റെ മോനും വിഷയമല്ല.
9: അന്തരാസ് കൂന്തരാസ് അവന്റെ അമ്മേരെ തള്ളെ കലിപ്പ് തീരണില്ലല്ലേ.
10: ലോക സിനിമ കണ്ടിട്ടുള്ളതിൽ ഏറ്റവും കൂടുതൽ വേഷപ്പകർച്ചയുള്ള നടന്മാരൊരാളാണ് ശ്രീ മമ്മൂട്ടി.
11: രാജാ സൊല്ലുന്നതാ സെൽവാ, ചെയ്യുന്നത് മട്ടുംതാ സൊല്.
12: സ്വന്തം ശബ്ദം കൊണ്ടും പകരം വയ്ക്കാനല്ലാത്ത അഭിനയ ശൈലി കൊണ്ടും ലോക സിനിമാ ഭൂപടത്തിൽ മലയാളിക്ക് അഭിമാനത്തിന്റെ കൊടുമുടി തീർത്തിട്ടുള്ള ഇന്ത്യൻ സിനിമയുടെ നടന വൈഭവമായിട്ടുള്ള നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട മമ്മൂക്കയ്ക്ക് ഇന്ന് പിറന്നാളാണ്, ജന്മദിനമാണ്. 75-ാമത്തെ പിറന്നാളാണെങ്കിലും അദ്ദേഹത്തിന് ഇപ്പോഴും 17-ന്റെ പ്രസരിപ്പാണ്, 17-ന്റെ എനർജിയാണ് അല്ലേ. അപ്പോൾ ഇന്ന് മമ്മൂക്കയ്ക്ക് പിറന്നാളാവുമ്പോൾ, മമ്മൂക്കയുടെ പിറന്നാളാവുന്ന സമയത്ത് തീർച്ചയായിട്ടും അദ്ദേഹത്തിന് പിറന്നാൾ ആശംസകൾ അറിയിക്കാതെ എങ്ങനെയാണ് ഇന്നത്തെ അഹല്യ വിഷസ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പറ്റുക? അപ്പോൾ ഹൃദയം നിറഞ്ഞ അഹല്യ FM 90.4 ഹൃദയം നിറഞ്ഞ പിറന്നാൾ ആശംസകൾ നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട മമ്മൂക്കയ്ക്ക് അറിയിച്ചുകൊണ്ട് അഹല്യ FM 90.4 ഇന്നത്തെ അഹല്യ വിഷസ് ആരംഭിക്കുമ്പോൾ കൂടെയുണ്ട് ഞാൻ സുനൽ. ഇന്ത്യൻ സിനിമയുടെ നടന വൈഭവമാണ് അദ്ദേഹം അല്ലേ. നടന വൈഭവം അതുമാത്രമല്ല, കഴിഞ്ഞ 50 വർഷത്തിലേറെയായിട്ട് ഈ അഭിനയമെന്ന വിസ്മയ ലോകത്തെ, വിസ്മയ കലയെ ഇങ്ങനെ നെഞ്ചോട് ചേർത്ത് പിടിച്ചിരിക്കുന്ന ഒരു വ്യക്തിയാണ്. ഏകദേശം 500-ലധികം ചിത്രങ്ങളിലൂടെ അരനൂറ്റാണ്ട് കാലം നമ്മളെയൊക്കെ ഇങ്ങനെ വിസ്മയിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് നമ്മുടെ സ്വന്തം മമ്മൂക്ക. ലേറ്റസ്റ്റായിട്ട് അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ ഒരു ഫോട്ടോ വന്നിരുന്നു അദ്ദേഹത്തിന്റെ. എന്റെ അമ്മു എന്തോ ആണ് ലുക്ക്, എല്ലാവരും അദ്ദേഹത്തിന്റെ ഫോട്ടോയാണ് ഇങ്ങനെ സ്റ്റോറി ഇട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ലുക്കിൽ മാത്രമല്ല, അദ്ദേഹത്തിന്റെ അഭിനയ ആ ഒരു അഭിനയത്തിന്റെ ആ ഒരു ആർത്തിയിലും ഒരു കുറവുമില്ല. ഇപ്പോഴും ഇങ്ങനെ അഭിനയിച്ചു കൊണ്ടിരിക്കുകയാണ്, പുതിയ പുതിയ വേഷങ്ങൾ, പുതിയ പുതിയ വേഷങ്ങളിലേക്ക് ഇങ്ങനെ പരകായ പ്രവേശനം ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ സ്വന്തം മമ്മൂക്ക. അപ്പോൾ ഇനിയും ഒരുപാട് ഒരുപാട് ചിത്രങ്ങൾ മമ്മൂക്ക നമുക്ക് നൽകട്ടെ എന്ന് ആശംസിക്കുന്നു. ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്നും ഹൃദയം നിറഞ്ഞ പിറന്നാൾ ആശംസകൾ മമ്മൂക്കയ്ക്ക് അറിയിക്കുകയാണ്. അപ്പോൾ ഇന്ന് നിങ്ങൾക്ക് വിളിക്കാം, മമ്മൂക്കയ്ക്ക് പിറന്നാൾ ആശംസിക്കാം. മമ്മൂക്കയുടെ ഇഷ്ടമുള്ള ചിത്രങ്ങളെക്കുറിച്ച് പറയാം, ഇഷ്ടമുള്ള കഥാപാത്രങ്ങളെക്കുറിച്ച് പറയാം, ഇഷ്ടമുള്ള ഡയലോഗ്സ് പറയാം, ഒപ്പം തന്നെ അദ്ദേഹത്തിന്റെ പാട്ടുകൾ, അദ്ദേഹം അഭിനയിച്ചിട്ടുള്ള ചില സിനിമകളിലെ പാട്ടുകൾ കൂടെ നിങ്ങൾക്ക് പാടാനുള്ള അവസരം തരികയാണ് ഈ ഒരു മമ്മൂക്കയുടെ ജന്മദിന ദിവസം. ഓക്കെ, അപ്പോൾ ഇന്ന് മൺഡേ ആണ്, സെപ്റ്റംബർ 7 കുറേ നാളായി ഞാൻ മൺഡേ ലൈവിൽ വന്നിട്ട്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ കുറച്ച് ആഴ്ചകളായി എന്ന് തോന്നുന്നു. എന്തായാലും ഇന്ന് വരാനായിട്ട് അവസരം കിട്ടി, അപ്പോൾ ഒരുപാട് സന്തോഷം. എല്ലാവരും വീക്കെൻഡൊക്കെ കഴിഞ്ഞ് ചെറിയൊരു ആലസ്യത്തിലേക്കിങ്ങനെ ആലസ്യത്തിലായിരിക്കും ജോലിക്ക് പോകാനും അതുപോലെ തന്നെ സ്കൂൾ കോളേജിലേക്കൊക്കെ പോകാനായിട്ട് ചെറിയൊരു മടിയൊക്കെ കാണും. ആ മടിയൊക്കെ മാറ്റിവെച്ച് അങ്ങ് പോവുക. ചൂടുണ്ടല്ലേ, അതികഠിനമായിട്ടുള്ള ചൂടുണ്ട്. വേനൽക്കാലം പോലെ തന്നെ ഫീൽ ചെയ്യുന്നുണ്ട് ഇപ്പോഴത്തെ ചൂട്. ചിങ്ങമാസത്തിൽ ചൂടൊക്കെയാണ്, ചിണുങ്ങി ചിണുങ്ങി മഴ പെയ്യേണ്ട സമയമൊക്കെ ആണെങ്കിലും ഇപ്പോൾ ഇച്ചിരി ചൂടൊക്കെ, ഇച്ചിരിയല്ല അത്യാവശ്യം നല്ല രീതിയിൽ രാത്രിയും പകലും ഒക്കെ ചൂട് ഫീൽ ചെയ്യുന്നുണ്ട്. എല്ലാവരും നന്നായിട്ട് വെള്ളം കുടിക്കുക, ഹൈഡ്രേറ്റ് ആയിരിക്കുക എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. സൺസ്ക്രീൻ ഒക്കെ യൂസ് ചെയ്യുക, പിന്നെ ഫുള്ളി കവേർഡ് ആയിട്ടുള്ള വസ്ത്രങ്ങളൊക്കെ ധരിക്കുക, ഒപ്പം തന്നെ ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിക്കുക. ഓരോ മണിക്കൂറിലും കുറച്ച് കുറച്ച് വെള്ളം കുടിക്കാനായിട്ട് മറക്കരുത്. ഒരുപാട് ചൂടാവുമ്പോൾ നമുക്ക് ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ വരാനായിട്ട് സാധ്യതയുണ്ട്. സോ ആരോഗ്യ പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ അത് തിരിച്ച് ഓക്കെ ആവാനായിട്ട് കുറച്ച് സമയമെടുക്കും. അപ്പം അതുകൊണ്ട് ആരോഗ്യ പ്രശ്നങ്ങൾ വരാതെ നോക്കുക എന്നാണ് എനിക്ക് ഈ ഒരു ദിവസം നിങ്ങളോട് എല്ലാവരോടും പറയാനുള്ളത്. ഇപ്പൊ സമയം 8 മണി കഴിഞ്ഞ് 6 മിനിറ്റ് ആയിട്ടുണ്ട്. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഒരു ബ്യൂട്ടിഫുൾ ഡേ ആവട്ടെ, ഒരു മനോഹരമായ തിങ്കളാഴ്ച ആവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ ആദ്യത്തെ പാട്ടിലേക്ക് പോകുന്നു. മമ്മൂക്കയുടെ പാട്ടുകളാണ്. കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു, ഏത് പാട്ടിടും എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. അവസാനം കുറെ ആലോചിച്ച് ചിന്തിച്ച് ഞാൻ വല്യേട്ടൻ എന്ന സിനിമയിലെ നല്ലൊരു പാട്ട് ഞാൻ നിങ്ങൾക്കായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. ആ മനോഹരമായ പാട്ട് വരുന്നു, എൻജോയ് ചെയ്തോളൂ.

0: സ്വപ്ന തുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തി മംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
1: ഉങ്കൾ വാഴ്ക്കയിൻ ഒവ്വൊരു തരുണത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
2: അഹല്യ വിഷസ്, യുവർ ലവ്ലി വിഷസ് ഓൺ അഹല്യ FM 90.4.
3: ഒരു ബ്യൂട്ടിഫുൾ ട്രാക്കോട് കൂടി ഇതാ ഇന്നത്തെ അഹല്യ വിഷസ് ആരംഭിച്ചിരിക്കുകയാണ്. മമ്മൂക്കയുടെ ബർത്ത്ഡേ ആണ്. അദ്ദേഹത്തിന് പിറന്നാൾ ആശംസകൾ അറിയിക്കാനും അദ്ദേഹത്തിന്റെ സിനിമകളെ കുറിച്ചും കഥാപാത്രങ്ങളെ കുറിച്ചും പാട്ടുകളെ കുറിച്ചും പറയാനായിട്ട് നിങ്ങൾക്ക് വിളിക്കാം. തുടക്കത്തിൽ ഞാൻ നമ്പർ പറയാൻ വിട്ടുപോയി കേട്ടോ. 8281509000 ആണ് വിളിക്കേണ്ട നമ്പർ. സെയിം തന്നെയാണ് വാട്സ്ആപ്പ് നമ്പറും. 82 81 50 90 00. ഒന്നുകൂടെ പറയാം, 82 81 50 90 00. നമ്മുടെ ഫസ്റ്റ് കോളർ റെഡി ആയിട്ടുണ്ട്, ആരാണെന്ന് നോക്കട്ടെ. ഹലോ.
4: ഹലോ, ഗുഡ് മോർണിംഗ്.
3: വെരി ഗുഡ് മോർണിംഗ്. ആരാണ്?
4: ഞാൻ
3: ചേട്ടൻ. കുറച്ച് അധികം നേരമായിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്നു അല്ലേ?
4: അത് കുഴപ്പമില്ല, നമ്മൾ മമ്മൂക്കേനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്.
3: മമ്മൂക്കിക്ക് വേണ്ടി ഒരു അല്പസമയം കാത്തിരിക്കാം, കുഴപ്പമില്ല.
4: അതെ, ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് ആയാലും കുഴപ്പമില്ല.
3: കുഴപ്പമില്ല. മമ്മൂക്കയെ നേരിട്ട് കണ്ടിട്ടുണ്ടോ എപ്പോഴെങ്കിലും?
4: മമ്മൂക്കിനെ കണ്ടിട്ടുണ്ട്, തൃശ്ശൂർ
3: വെച്ചിട്ട്.
4: തൃശ്ശൂർ ഒരു തേക്കിൻ കാട് മൈതാനത്ത് ഏതൊരു ഫംഗ്ഷനിൽ വന്നപ്പോ, ഉദ്ഘാടനത്തിന് വന്നപ്പോ 2007 തോന്നുന്നു, കണ്ടിട്ടുണ്ട്.
3: കാണാൻ വേണ്ടി പോയതാണോ അവിചാരിതമായിട്ട് കണ്ടതാണോ?
4: അത് കാണാൻ വേണ്ടി പോയി തന്നെയാണ്. ജോത്സ്ന ജോത്സ്ന ജയറാമുക്ക്
3: വന്നിട്ടുണ്ടായിരുന്നു. മനസ്സില്
4: കണ്ടപ്പോ സിനിമയിൽ കാണുന്നതിനേക്കാളും 10 മടങ്ങ്
3: ഗ്ലാമർ ആണല്ലേ, ദൈവമേ എന്ന് തോന്നിപ്പോയില്ലേ? ഞാനൊക്കെ എന്തൊരു മനുഷ്യനാണ്, മമ്മൂക്കയൊക്കെ എന്തൊരു മനുഷ്യൻ, അങ്ങനെ തോന്നിപ്പോയില്ലേ? ഓക്കെ, അപ്പോ ദ്രൻസൻ ചേട്ടാ പറയും, മമ്മൂക്കയുടെ ഒരു 3 ചിത്രങ്ങൾ ഏതൊക്കെയായിരിക്കും? വളരെ ഇഷ്ടമുള്ള 3 ചിത്രങ്ങൾ.
4: ചിത്രങ്ങള് ഒന്ന് കാണാമറിയത്ത്, നമ്മുടെ കാണാമറിയത്ത്, പിന്നെ ബാലമഹേന്ദ്രയുടെ യാത്ര, പിന്നെ നമ്മുടെ ഭരതന്റെ അമരം. മൂന്നിലെയും 3 കഥാപാത്രങ്ങൾ എനിക്ക് ഇഷ്ടം. റോയ് വർഗീസ് അയ്യലും, പിന്നെ നമ്മുടെ അമരത്തിലെ അച്ചൂട്ടി, കാണമറയത്ത് യാത്ര, പിന്നെ യാത്രകൾ ഉണ്ണികൃഷ്ണൻ. യാത്ര എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പടം. അത് പറയാൻ കണ്ടിരുന്ന പടം
3: യമുനെ നിന്നോട് നെഞ്ചിൽ എന്ന പാട്ടൊക്കെ ഉള്ളത് അല്ലേ?
4: ആ അതന്നെ അതന്നെ. പിന്നെ തന്നെന്നും താനെന്നും
3: ആ ഒരു ബസ്സിലൊക്കെ വെച്ചുള്ളൊരു പാട്ട്.
4: ആ പടത്തിന്റെ പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കിൽ, മലയാള സിനിമയിലെ ഏറ്റവും മികച്ച ചിത്രങ്ങൾ എടുക്കണമെങ്കിൽ, ക്ലൈമാക്സ് എടുക്കണമെങ്കിൽ, 10 ചിത്രങ്ങളിലെ ഏറ്റവും അതിലൊന്നാണ് യാത്ര.
3: യാത്ര അതുപോലെയുള്ള സിനിമ ഉണ്ടാവില്ല.
4: അത് മനോർമ്മയിൽ ഒരു ആരോ കൂടത്തിന്റെ ഇന്റർവ്യൂല് അത് ഞാൻ വായിച്ചിരുന്നത്. അത് ഏറ്റവും നല്ല ക്ലൈമാക്സ് തന്നെയാ പടം.
3: ക്ലൈമാക്സ്
4: കണ്ടിരിക്കുന്ന ഏറ്റവും മികച്ച ക്ലൈമാക്സുകളൊന്ന് 10 ചിത്രങ്ങൾ എടുക്കണമെങ്കിൽ.
3: ഓക്കെ, റൻസൻ ചേട്ടാ, പുതിയ സിനിമകളിലേക്ക് വരുന്ന സമയത്ത് മമ്മൂക്ക അഭിനയിച്ച പുതിയ സിനിമകളിൽ ഏതാണ് ഇഷ്ടമുള്ള ഒരു സിനിമ കഥാപാത്രം ഏതായിരിക്കും?
4: പുതിയത് പറയുകയാണെങ്കിൽ എനിക്ക് പഴശ്ശിരാജയിലെ കഥാപാത്രം,
3: പഴശ്ശിരാജയിലെ ആ ഒരു കഥാപാത്രം, പഴശ്ശിരാജ എന്ന കഥാപാത്രം, അത് വല്ലാത്തൊരു മാസ് ക്ലാസ് കഥാപാത്രമാണല്ലോ. അതുപോലൊരു കഥാപാത്രം വേറെ ആർക്കും ചെയ്യാൻ പറ്റില്ല.
4: ഇല്ല, അദ്ദേഹത്തിന് തന്നെ സാധിക്കുന്നു തന്നെ. ഈ വീരകഥ, വടക്കൻ
3: വീര
4: കഥാപാത്രങ്ങൾ, അങ്ങനത്തെ കഥാപാത്രങ്ങളൊക്കെയും
3: മമ്മൂക്കയ്ക്ക് പറ്റും. അതെ, മമ്മൂക്കയ്ക്ക് മാത്രമേ പറ്റുള്ളൂ അത്, അങ്ങനെയുള്ള പുരാണ ചരിത്രപരമായിട്ടുള്ള കഥാപാത്രങ്ങളൊക്കെ.
4: ഓക്കെ,
3: അപ്പോ മമ്മൂക്കയുടെ ഇഷ്ടമുള്ള ഒരു പാട്ട് കൂടെ പറയാൻ പറഞ്ഞാൽ ഏതായിരിക്കും പറയാം?

0: എത്ര മനോഹരമായിട്ടാണ് അതിൽ അഭിനയിച്ചിരിക്കുന്നത്. ഫുൾ നല്ല ഗ്ലാമറാണ് ആ
1: സീനിൽ.
0: ഏറ്റവും നല്ല പേരാന്ന് പറഞ്ഞു മമ്മൂട്ടി സുഹാസിനി.
1: മമ്മൂട്ടി സുഹാസിനി ഒരുപാട് അങ്ങനെ പേഴ്സ് ഉണ്ട്. മമ്മൂട്ടി, സീമ,
0: ശോഭന,
1: ഒരുപാട് പേരുണ്ട്. ഓക്കെ, അപ്പൊ താങ്ക് യു റൻസൻ ചേട്ടാ. വിഷസ് ആർക്കാർ താങ്ക് യു സോ മച്ച്. വീണ്ടും വിളിക്കുക. വിളിച്ചു റൻസൻ ചേട്ടനായിരുന്നു ചാലക്കുടിയിൽ നിന്നും. അപ്പൊ അദ്ദേഹം മമ്മൂക്കയെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നെക്സ്റ്റ് കോളർ നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്ന പോലാണ് നോക്കാം. ഹലോ ഹലോ ഹലോ
2: ഹലോ, എന്റെ പ്രിയപ്പെട്ട പ്രിയങ്കരൻ സുനിൽ ജിക്ക് സ്നേഹത്തോടുള്ള ഗുഡ്മോർണിംഗ്. ഞാൻ നിങ്ങളുടെ എന്നും സ്വന്തമായ കൊഞ്ഞാൻ പറഞ്ഞു ഷെയ്ഫുദ്ദീൻ.
1: ഷെയ്ഫുദ്ദീൻ ചേട്ടനും സ്നേഹത്തോടെ ഒരു ഗുഡ് മോർണിംഗ്. സുഖമായിട്ടിരിക്കുന്നു?
2: നന്നായിരിക്കുന്നു സുനിൽജി,
1: നന്നായിട്ട് പോകുന്നു അല്ലെ. അപ്പൊ മമ്മൂക്കയെ നേരിട്ട് കണ്ടിട്ടുണ്ടോ? അത് ആദ്യം
2: ചോദിച്ചു.
1: കണ്ടിട്ടുണ്ട്. എവിടെന്നാ കണ്ടിരിക്കുന്നത്?
2: കോഴിപ്പാറ ഷൂട്ടിങ്ങിന് വന്നു.
1: മൃഗയ സിനിമയുടെ ഷൂട്ടിങ്ങിന് വന്നിരുന്ന കോഴിപ്പാറയില്.
2: അപ്പോ വെള്ളിയാഴ്ച നിസ്കാരത്തിന് അത്തിക്കോട് പള്ളിക്കണം.
1: ഓക്കെ, വളരെ അവിചാരിതമായിട്ട് സാധാരണ പോലെ വന്നതായിരുന്നു.
2: സാധാരണ പോലെ വന്ന് അവരുടെ കൂടെ ഞാൻ നിസ്കരിച്ചിട്ടില്ല.
1: ഓ, അങ്ങനെ ഒരു കാര്യം ഉണ്ടായിട്ടുണ്ടല്ലേ.
2: വെള്ളിയാഴ്ച ദിവസം വന്നതാണ്.
1: നമസ്കാരത്തിനല്ലേ. അപ്പൊ കോഴിപ്പാറ പള്ളിയിൽ വന്നിട്ട്, കോഴിപ്പാറ പള്ളിയിൽ മമ്മൂക്ക വന്ന് നിസ്കരിച്ചിട്ടുണ്ടല്ലേ. അത്തിക്കോട് പള്ളി. ഓക്കെ ഓക്കെ, ഓക്കെ, അടിപൊളി. അപ്പൊ അങ്ങനെ കണ്ടിട്ടുണ്ട്. അങ്ങനെ ഒരുമിച്ച് നിസ്കരിക്കാനുള്ള ഒരു ഭാഗ്യം കിട്ടിയിട്ടുണ്ടല്ലേ. ഓക്കെ, അപ്പൊ മമ്മൂക്കയുടെ ഇഷ്ടമുള്ള മൂന്ന് സിനിമകൾ, മൂന്ന് കഥാപാത്രങ്ങൾ ഏതൊക്കെയായിരിക്കും?
2: എനിക്ക് പഴയ സിനിമകളാണ് പിടിച്ചതാണ്.
1: ആ, പറഞ്ഞോളൂ, കുഴപ്പമില്ല. പഴയതാണെങ്കിലും പുതിയതാണെങ്കിലും പറഞ്ഞോളൂ, കുഴപ്പമില്ല.
2: വാത്സല്യം. സ്വന്തം പപ്പയുടെ അപ്പൂസ്.
1: ആ, പപ്പയുടെ സ്വന്തം അപ്പൂസ്. ആ,
2: മൃഗ
1: യാത്ര, ഇതൊക്കെയാണ് അല്ലേ.
2: ഹിറ്റ്ലർ.
1: ആഹ്,
2: അതൊക്കെ ഇഷ്ടം. തമിഴില് വന്നിട്ട് ആനന്ദം.
1: ആഹ്,
2: നല്ല നന്നായിരിക്കും. ആക്ട് എന്ത് ആക്ടറേ ആവും കറയും
1: കണ്ടു
2: കഴിഞ്ഞു.
1: നമുക്ക് പാട്ട് പറയാൻ പറഞ്ഞ ഏതായിരിക്കും പറയാം? കറിയിപ്പിക്കും അല്ലേ മനുഷ്യനെ. ഓക്കെ, അപ്പൊ ചേട്ടാ ആർക്കാ വിഷസ് അറിയിക്കാനുള്ളത്?
2: ഇന്ന് നമ്മുടെ മമ്മൂക്കും 1000 പിറന്നാൾ ആശംസം മമ്മൂക്കയ്ക്ക്.
1: ഓക്കെ, താങ്ക് യു ചേട്ടാ, ഒരുപാട് സന്തോഷം. ഷെയ്ഫുദ്ദീൻ ചേട്ടനും ഒരു നല്ല ദിവസമാകട്ടെ എന്ന് ആശംസിക്കുന്നു. മമ്മൂക്കയെ നേരിൽ കാണാൻ മാത്രമല്ല, ഒരുമിച്ചിരുന്ന് നിസ്കരിക്കാനുള്ള ഭാഗ്യം കൂടെ കിട്ടിയിട്ടുണ്ട് എന്നാണ് ഷെയ്ഫുദ്ദീൻ ചേട്ടൻ പറഞ്ഞത്. ഓക്കെ, നെക്സ്റ്റ് കോളർ നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നുണ്ട്. ഹലോ
3: ഹലോ, ഗുഡ് മോർണിംഗ് സുനിൽ.
1: വെരി ഗുഡ് മോർണിംഗ്. ബാലൻ ചേട്ടാ, സുഖമായിട്ടിരിക്കുന്നു?
3: ഓക്കെ,
1: ബാലൻ ചേട്ടൻ എങ്ങനെ, മമ്മൂക്കയെ നേരിട്ട് കണ്ടിട്ടുണ്ടോ?
3: നേരിട്ട് കണ്ടിട്ടുണ്ട്.
1: കണ്ടിട്ടുണ്ട്, എപ്പോഴായിരുന്നു, എങ്ങനെയായിരുന്നു?
3: വടക്കൻ വീരകഥ എന്നുള്ള സിനിമ, കോവിലമ്മൂക്ക്, കൊല്ലംകോടായിരുന്നു.
1: ആ ഒരു കൊട്ടാരത്തിലായിരുന്നു ഷൂട്ട് ചെയ്തത് അല്ലേ.
3: പിന്നെ അനന്തന്റെ കഥ, കൊച്ചനന്റെ ഒരു കഥാപരത്തിലുള്ള ഒരു സിനിമയുണ്ട്. കുഞ്ഞനന്ദന,
1: കുഞ്ഞനന്ദന്റെ കഥ. ഓക്കെ, അത് ഷൂട്ടിംഗ് കാണാൻ വേണ്ടി പോയതാണോ അതോ എങ്ങോട്ടെങ്കിലും പോകുന്ന വഴിക്ക് കണ്ടതാണോ, എങ്ങനെയായിരുന്നു?
3: പോകുന്ന വഴിക്ക്, ഇലക്ട്രിസിറ്റി ബില്ല് കെട്ടാൻ പോയി.
1: ഓക്കെ,
3: അപ്പൊ ഇങ്ങനെ ഷൂട്ടിംഗ് നടത്തുമ്പോ ഒന്ന് എത്തി നോക്കി, ക്യാപ്റ്റന്റെ അജിത്ത്
1: ചുമ്മാ നോക്കിയപ്പോഴാണ് അതായിരിക്കുന്നു മമ്മൂക്ക അല്ലേ. ഓക്കെ, മമ്മൂക്കയുടെ ഇഷ്ടമുള്ള മൂന്ന് സിനിമകൾ ഏതൊക്കെ കേക്കട്ടെ?
3: മൂന്ന് സിനിമകൾ എന്ന് പറഞ്ഞ കന്യാവർത്തനം, വിജയൻ, മതിലുകൾ, ശ്യാമ,
1: അങ്ങനെ
3: മൃഗയ, അങ്ങനെ പോകുന്നത്. അദ്ദേഹത്തിന്റെ ഒരു ഡയലോഗ് പറയാ.
1: ഡയലോഗ് പറയാം, കേക്കട്ടെ.
3: ആവനാഴിയിലെ ആക്ഷൻ സിനിമ, ആവനാഴിയിലെ ഒരു
1: ഡയലോഗ്
3: പറയട്ടെ.
1: പറഞ്ഞോളൂ.
3: ഏകദം പീച്ചേ, ദോ ആകെ പീച്ചേ ചെരുത്തായി, വെസ്റ്റ് അവി പോരാക്കട്ടെ.
1: ബാലചേട്ടാ, ഇന്ന് ആർക്ക് ആശംസ അറിയിക്കാനുള്ളത്? അപ്പോ മെഗാസ്റ്റാർ മമ്മൂട്ടിക്ക് എന്നായോ. ഓക്കെ, താങ്ക് യു ചേട്ടാ, ഒരുപാട് സന്തോഷം. വീണ്ടും വിളിക്കാൻ വിളിച്ചത് ബാലൻ ചേട്ടനായിരുന്നു. ബാലൻ ചേട്ടനും ഒരു കിടിലൻ ദിവസമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നെക്സ്റ്റ് കോളർ ജോയിൻ ചെയ്യുന്നുണ്ട്. ആരാണ് നോക്കാം. ഹലോ
4: ഹലോ, ഗുഡ് മോർണിംഗ് അല്ലേ?
1: വെരി വെരി ഗുഡ് മോർണിംഗ്. ആരാണ്?
4: ഞാൻ ഗുരുവായൂരപ്പൻ.
1: ഗുരുവായൂരപ്പൻ തിരുവല്ലാമല. തിരുവല്ലാമലക്കാരൊക്കെ സുഖമായിട്ടിരിക്കുന്നോ?
4: സുഖമായിരിക്കണോ.
1: ഓണമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു തിരുവല്ലാമലയില്?
4: ഓണം അടിച്ചു പൊളിച്ചു, എല്ലാ പരിപാടികളും സൂപ്പർ ആയിരുന്നു.
1: അവിടെ ഈ നെയ്ത്ത് ഗ്രാമമൊക്കെ ഉള്ളത് കൊണ്ട് ഒരുപാട് ആൾക്കാരെ ഈ ഡ്രസ്സൊക്കെ വാങ്ങിക്കാനായിട്ട് വരും അല്ലേ?
4: തീർച്ചയായും, ഇവിടെ ആയിരക്കണക്കിന് ആളുകൾ എത്തല്ലേ ഓരോ കടകളിൽ.
1: ഒരുപാട് പേര് അവിടെ ഷോപ്പ് വെച്ചിട്ടുണ്ടല്ലോ അല്ലേ? അതെ അതെ. ഓക്കെ, അങ്ങനെ ആവണം അല്ലേ. നമ്മള് നമ്മുടെ കഴിവിൽ, നമ്മളുടെ ജോലി നമ്മൾ മികവ് നന്നായിട്ട് ചെയ്യുമ്പോ എല്ലാരും അറിയപ്പെടും അല്ലേ?
4: അതെ അതെ അതെ.
1: ഓക്കെ, അപ്പൊ പറയൂ, മമ്മൂക്കയെ നേരിട്ട് കണ്ടിട്ടുണ്ടോ എപ്പോഴേലും?
4: ഇല്ല കേട്ടോ, നേരിട്ട് ഞാൻ കണ്ടിട്ടില്ല.
1: കണ്ടിട്ടില്ല, അതിനുള്ള ഒരു അവസരം ഉണ്ടായിട്ടില്ല അല്ലേ? ഉണ്ടാവട്ടെ.
4: ഓക്കെ,
1: മമ്മൂക്കയുടെ ഇഷ്ടമുള്ള ഒരു മൂന്ന് സിനിമകൾ പറയാൻ പറഞ്ഞാൽ ഏതൊക്കെ ആയിരിക്കും പറയാം?
4: ഞാൻ നെഞ്ചോട് ചേർത്ത് എപ്പോഴും ഇഷ്ടപ്പെടുന്ന ഒരു പടമാണ് വാത്സല്യം. ഒരുപാട് തവണ കണ്ടിട്ടുണ്ട്.
1: മേലയിടത്ത് രാഘവൻ നായർ അല്ലേ
4: എന്റെ അപ്പോ? അവര് അവനെയും ആ പടം എന്താ പറയുക, ശരിക്കും നമ്മളുടെ നാട്ടിൽ നടക്കുന്നൊരു ഒരു സിനിമയായിട്ട് തന്നെ ഞാൻ അത്.
1: ഒരു കാലഘട്ടത്തിൽ ഇപ്പുണ്ടോ?
4: അല്ല, അത് ഇപ്പോഴും അത് ആ പടം അങ്ങനെ തന്നെ.
1: അങ്ങനെ തന്നെയാണ്, മാറ്റമൊന്നുമില്ല എന്നാണോ പറയുന്നത്?
4: മാറ്റമൊന്നുമില്ല, മാറ്റമൊന്നുമില്ല. അങ്ങനത്തെ ഒരു പടമാണ് അവർ. പിന്നെ കണ്ട് ഇഷ്ടപ്പെട്ടത് യാത്ര
1: എന്ന സിനിമ. നേരത്തെ റിൻസൻ ചേട്ടനൊക്കെ പറഞ്ഞ സിനിമ അല്ലേ?
4: അതെ അതെ അതെ അതെ, അത് എനിക്ക് ഒരുപാട് മനസ്സിൽ തട്ടിയ പടങ്ങളല്ല.
1: അതെ
4: അതെ അതെ. പിന്നെ മറ്റേ ഒരു എന്താ പെട്ടെന്ന് പേരും പറഞ്ഞു, ആ കണ്ണ് ഒറ്റ കണ്ണുള്ള ആ റഹ്മാനെ കൂടി വെച്ചില്ലേ, എന്താ പടം?
1: ഒറ്റ കണ്ണുള്ള
4: ആ ഒരു ആലപ്പുഴ ഭാഷ, എന്തൊരു ഭാഷ പറഞ്ഞു,
1: രാജമാണിക്കോ? ട്രിവാൻഡ്രം ലാംഗ്വേജ് ഒക്കെ
4: പറയുന്നത്.
1: നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കില്ല മമ്മൂക്കയൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്യുമോ എന്നുള്ളത് അല്ലേ?
4: അതാണ് ഇത്, എന്തൊരു വേഷം, എന്തൊരു അഭിനയാണ്, അടിപൊളിയായിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് പടങ്ങൾ പറയാം, ഇഷ്ടമാണ്.
1: ഓക്കെ, അപ്പൊ മമ്മൂക്ക അഭിനയിച്ച സിനിമകളിൽ ഒരു പാട്ട് കൂടെ പറയാൻ പറഞ്ഞാൽ ഏതായിരിക്കും പറയാം?
4: മമ്മൂട്ടിയുടെ പാടത്തില് പെട്ടെന്ന് പാട്ടുകള് ഒരുപാട് പാട്ടുണ്ട്, പെട്ടെന്നല്ല, എനിക്ക് സൗണ്ടേ സൗണ്ട് തൊണ്ടയടച്ചിരിക്കണേ.
1: അപ്പൊ കുഴപ്പമില്ല, കുഴപ്പമില്ല. ഇന്ന് ആർക്ക് ആശംസ അറിയിക്കാനുള്ളത്?
4: ആശംസ നമ്മളുടെ മെഗാസ്റ്റാർ മമ്മൂട്ടിക്ക് ഹൃദയം നിറഞ്ഞ എന്താ പറയാ, ഇനി ഒരുപാട് കാലങ്ങള് അഭിനയിക്കട്ടെ ആശംസിക്കുന്നു. ഒരു പിറന്നാൾ ആശംസകൾ.
1: താങ്ക് യു, താങ്ക് യു, താങ്ക് യു ചേട്ടാ. ഒരുപാട് സന്തോഷം വിളിച്ചത് ഗുരുവായൂരപ്പൻ ചേട്ടനായിരുന്നു. ഗുരുവായൂരപ്പൻ ചേട്ടനും ഒരു നല്ല ദിവസമാകട്ടെ എന്ന് ആശംസിക്കുകയാണ്. സമയം 8 മണി കഴിഞ്ഞ 25 മിനിറ്റ് ആയിരിക്കുന്നു. അടുത്തൊരു കോളർ കൂടെ ജോയിൻ ചെയ്യുന്നുണ്ട്. ആരാണ് നോക്കാം? ഹലോ,
5: ഹലോ,
1: ഹലോ, ഗുഡ് മോർണിംഗ്. ഇതാരാണ്?
5: ഞാൻ അമൃതയാണ്.
1: അമൃതയാണ്? അമൃത എവിടെന്നാ വിളിക്കുന്നത്?
5: എത്തന്നൂർ
1: കൊടുവായൂർ. നമ്മൾ ഫസ്റ്റ് ടൈം ആണോ സംസാരിക്കുന്നത്? നേരെ സംസാരിച്ചിട്ടുണ്ട്? ഫസ്റ്റ് ടൈം ആണല്ലേ. ഓക്കെ, അപ്പൊ അമൃത എന്താ ചെയ്യുന്നത്? പഠിക്കുവാണോ അതോ?
5: ഞാൻ
1: വർക്ക് ചെയ്യാണ്. ശബ്ദം കേട്ട് കഴിഞ്ഞാൽ ഒരു 10-ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണെന്നേ പറയുള്ളൂ
5: കേട്ടോ.
1: ഓക്കെ, എന്താ ജോലി ചെയ്യുന്നത്?
5: പോകുന്നുണ്ട്.
1: ഓക്കെ, ഇപ്പൊ നിലവിലെ ഷോപ്പിലാണോ അതോ വീട്ടിലാണോ അത് പോയിക്കൊണ്ടിരിക്കുകയാണോ?
5: അടുത്തന്നെയാണ്.
1: ഓക്കെ, അപ്പോ നടന്നു പോയാ മതി അല്ലേ? എത്ര മണിക്കാ പോകുന്നത്?
5: 10 മണിക്ക് പോണെന്ന
1: പറഞ്ഞിരിക്കുന്നത്. നമ്മൾ എത്ര മണിക്ക് പോവും?
5: 9:30
1: ഇറങ്ങും. ഓക്കെ,
5: നടന്ന് അവിടെ എത്താലോ.
1: അതെ അതെ, പതുക്കെ നടന്ന് അവിടെ എത്തുമ്പോഴേക്കും 10 മണിയൊക്കെ ആവും അല്ലേ? ഓക്കെ, അപ്പൊ അമൃത പറയൂ, മമ്മൂക്കയെ നേരിട്ട് എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ?
5: ഇല്ല,
1: കണ്ടിട്ടില്ല. കാണാനുള്ള ഭാഗ്യം ഉണ്ടാവട്ടെ. മമ്മൂക്കയുടെ 3 ഇഷ്ടമുള്ള സിനിമകൾ ഏതൊക്കെയായിരിക്കും?
5: എനിക്ക് ഇഷ്ടമുള്ള ആക്ടറാണ് മമ്മൂക്ക, കാരണം നല്ല പേഴ്സണാലിറ്റിയാ.
1: നല്ല പേഴ്സണാലിറ്റിയാണ് അല്ലേ?
5: നല്ല മനുഷ്യനാണ്.
1: നല്ല മനുഷ്യനാണ്, അതെ, എല്ലാരും പറയാറുണ്ടല്ലോ. മമ്മൂക്ക
5: മലയാളത്തിൽ ഇഷ്ടമുള്ളൊരു നടൻ മമ്മൂക്കയാണ്.
1: ഓക്കെ, അപ്പൊ മമ്മൂക്കയുടെ 3 ചിത്രങ്ങൾ ഏതൊക്കെയാണ് ഇഷ്ടമുള്ളത്?
5: ഇഷ്ടം പറഞ്ഞാൽ ഡ്രോണ.
1: ഡ്രോണ, ഓക്കെ. 2010 നൃത്തം പഠിക്കാൻ പോകുന്ന ആ സീനൊക്കെ എനിക്ക് വളരെ ഇഷ്ടമാണ് അതില്. ഓക്കെ, അപ്പൊ എന്തായാലും താങ്ക് യു അമൃത. ഇന്ന് ആർക്കാ വിഷസ് അറിയിക്കാനുള്ളത്?
5: വിഷസ് എന്ന് പറഞ്ഞാ എല്ലാവർക്കും,
1: മമ്മൂക്കയ്ക്കും
5: അറിയിക്കേണ്ടിരിക്കുന്ന എല്ലാവർക്കും, പിന്നെ മമ്മൂക്കയ്ക്കും ആയുസ്സും ആരോഗ്യം ദയവും കൊടുത്ത് അനുഗ്രഹിക്കട്ടെ.
1: ഓക്കെ,
5: ഇനിയും ആ മനുഷ്യൻ കുറെ കുട്ടികളും കൂടി ജീവിക്കട്ടെ.
1: ഓക്കെ, അപ്പൊ എന്തായാലും അമൃതയ്ക്കും ഒരു നല്ല ദിവസമാകട്ടെ എന്ന് ആശംസിക്കുന്നു. വീണ്ടും വിളിക്കണേ. താങ്ക് യു, താങ്ക് യു സോ മച്ച്. ഓക്കെ, അപ്പൊ അമൃതയ്ക്കും ഒരു കിടിലൻ ദിവസം വിഷ് ചെയ്തുകൊണ്ട് അടുത്തൊരു ബ്യൂട്ടിഫുൾ ട്രാക്ക് വരുന്നുണ്ട്. എനിക്ക് വളരെയധികം ഇഷ്ടമുള്ള ഒരു മമ്മൂക്കയുടെ സിനിമയിലെ ഒരു പാട്ടാണ് ഈ ഒരു സിനിമയിൽ. ഒരു പാട്ട് ശരിക്കും അങ്ങനെ പാട്ടിന്റെ ആവശ്യമില്ല, പക്ഷെ എങ്കിലും ആ ഒരു പാട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതെനിക്ക് വളരെ വളരെ ഇഷ്ടമാണ്. ഇടയ്ക്ക് ഞാൻ പ്ലേ ചെയ്യാറുള്ള പാട്ടാണ്. അപ്പൊ എന്തായാലും ആ ഒരു പാട്ട് നമുക്ക് എൻജോയ് ചെയ്യാം.

0: അഹല്യ വിഷസ്, യോ ലവ്ലി വിഷസ് ഓൺ അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാ.
1: സമയം 8 മണി കഴിഞ്ഞ 33 മിനിറ്റാണ്. അഹല്യ FM 90.4 കേട്ടുകൊണ്ടിരിക്കുന്ന അഹല്യ വിഷസ് ആണ്. കൂടെ ഉണ്ട് ഞാൻ സുനിൽ, എന്റെ കൂടെ ജോയിൻ ചെയ്യുന്നു നെക്സ്റ്റ് കോളർ. ഹലോ,
2: നമസ്കാരം.
1: ഇതാരാണ്? ജ്യോതി ചേട്ടാ, സുഖമായിട്ടിരിക്കുന്നു? സുഖമായിട്ടിരിക്കുന്നു. അപ്പൊ മമ്മൂക്കയെ നേരിട്ട് കണ്ടിട്ടുണ്ടോ എപ്പോഴേലും? ഒരു ഷൂട്ടിംഗിൽ കണ്ടിട്ടുണ്ട്. എവിടെയായിരുന്നു, എപ്പോഴായിരുന്നു, എങ്ങനെയായിരുന്നു? ഓക്കെ, ഏതായിരുന്നു സിനിമ, ഓർമ്മയുണ്ടോ?
2: സിനിമ ഓർമ്മയില്ല.
1: ഓർമ്മയില്ല, കുഴപ്പമില്ല. അപ്പൊ മമ്മൂക്കയുടെ ഇഷ്ടമുള്ള 3 സിനിമകൾ പറയാൻ പറഞ്ഞ ഏതൊക്കെയായിരിക്കും പറയാം?
2: 30 സിനിമകൾ
1: എനിക്ക്. 30 സിനിമകൾ പറഞ്ഞു, ഞാൻ വെയിറ്റ് ചെയ്യാം. ഓക്കെ, സാഗരം സാക്ഷി,
2: വടക്കൻ തീരഗ്രൂപ്പ്, പഴശ്ശിരാജ.
1: ഓക്കെ, മതി ചേട്ടാ, ഓക്കെ മതി, കുഴപ്പമില്ല. ഇഷ്ടമുള്ള 1-2 ക്യാരക്ടേഴ്സ് പറയാൻ പറഞ്ഞ ഏതായിരിക്കും, കഥാപാത്രങ്ങൾ പറയാൻ പറഞ്ഞ ഏതായിരിക്കും പറയാം?
2: സംഭാഷണങ്ങളൊന്നും പറയാൻ പറ്റില്ല. സിബിഐഡ്ഗ്രൂപ്പിലെ സംഭാഷണം അടിപൊളിയാണ്,
1: അടിപൊളിയാണ്.
2: അതുപോലെ തന്നെ അമരത്തിലെ ഡയലോഗുകളും, അതുപോലെ തന്നെ നല്ല ഈ വയസ്സിലും 75-ാം വയസ്സിലും ആരോഗ്യം സംരക്ഷിക്കുന്ന, എന്താ പറയാ, മുമ്പിൽ നമ്മൾ നമസ്കരിക്കുന്നേ പോകും.
1: തീർച്ചയായിട്ടും,
2: തീർച്ചയായിട്ടും. എന്താ പറയാ, അച്ഛനും മകനും കൂടെ ഒന്ന് ഏട്ടനും അണിഞ്ഞെന്നേ പറയുള്ളു.
1: അതെ, അത്രേ പറയുള്ളൂ. സൗന്ദര്യം ഒരുപാട് സന്തോഷം. വീണ്ടും വിളിക്കുക, വിളിച്ചത് ജ്യോതി ചേട്ടനായിരുന്നു. ജ്യോതി ചേട്ടനും ഒരു നല്ല ദിവസം ആകട്ടെ എന്ന് ആശംസിക്കുന്നു. സമയം 8 മണി കഴിഞ്ഞ് 35 മിനിറ്റ് ആകുമ്പോൾ അടുത്തൊരു കോളർ നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നുണ്ട്. ഹലോ,
3: ഹലോ, നമസ്കാരം.
1: നമസ്കാരം, നമസ്കാരം. ഇതാരാണ്, എവിടെ നിന്നാണ്?
3: ചിറ്റൂരിന്ന്, ആൽമുട്ടിന്ന്, രത്നാവതി അമ്മ.
1: ആ, രത്നാവതി അമ്മ. രത്നാവതി അമ്മ കഴിഞ്ഞ ദിവസം ഞാൻ പറ്റിച്ചല്ലേ? ഓക്കെ, അത് ആര് എന്താണെന്ന് ആരും അറിയണ്ട, നമ്മള് മാത്രം അറിഞ്ഞാ മതി. ഓക്കെ, അപ്പൊ രത്നാവതി അമ്മേ, നമുക്ക് നേരിട്ട് കണ്ടിട്ടുണ്ടോ?
3: അത് ഒരു ദിവസം ഞങ്ങൾ ചൂലക്കല്ലിൽ പോകുമ്പോ ഏതോ ഒരു ഷൂട്ടിങ്, സിനിമ ഏതാണെന്ന് അറിയില്ല മനെ, ജഗദീഷ് ശ്രീകുമാർ. ഇങ്ങനെ ഞങ്ങള് ബസ്സില്, അവരിങ്ങനെ ഇങ്ങനെ ഉറപ്പിന്റെ ഓരത്ത് ഇങ്ങനെ ഷൂട്ടിംഗ് നടക്കുന്ന അവിടെ ഇരിക്കുന്നു,
1: ചേർട്ടിരിക്കുന്നുണ്ടായിരുന്നല്ലോ, ഞെട്ടിപ്പോയോ കണ്ടിട്ട്?
3: ആ, പിന്നെ എനിക്ക് മനസ്സിലായില്ല, ആദ്യം ഇങ്ങനെ ഒരു മീശ വെച്ചിട്ട് ഒരു സിനിമയില്ലേ ഇവൻ, എങ്ങനെ ഒരു താന്നിട്ട് ഒരു മീശ വെച്ചിട്ട് ഒരു സിനിമ,
1: അങ്ങനെയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാ പറയാൻ പറ്റും?
3: എനിക്ക് അത് അപ്പം അറിയില്ല. ആ സിനിമയിൽ, ആ സിനിമ അതാണ് ഷൂട്ടിങ്. എനിക്ക് പെട്ടെന്ന് മനസ്സിലായില്ല മമ്മൂട്ടി എന്ന്. അപ്പൊ എന്റെ ചേച്ചിന്റെ മോള് പറഞ്ഞു, എന്നെ കണ്ടമ്മ മമ്മൂട്ടി എന്ന് പറഞ്ഞു.
1: അടിപൊളി, അടിപൊളി. മമ്മൂക്കയുടെ 3 ഇഷ്ടമുള്ള സിനിമകൾ ഏതൊക്കെയാണ്?
3: അത് പറഞ്ഞ എനിക്ക് വലിയ ഇഷ്ടമുള്ള ആളാണ് മമ്മൂട്ടി.
1: എങ്കിലും
3: വാത്സല്യം,
1: ഒരുപാട് സിനിമകൾ ഉണ്ടല്ലേ. ഓക്കെ, മമ്മൂക്കയുടെ ഇഷ്ടമുള്ള ഒരു സിനിമയിൽ ഒരു പാട്ട് പറയാൻ പറഞ്ഞ ഏതായിരിക്കും പറയാം?

0: സിംഹം എന്നും വാണിരുന്നോ.
1: മനസ്സിലായോ? സിനിമ
2: സിനിമയൊക്കെ മനസ്സിലായി, പക്ഷെ പിറന്നാളായിട്ട് വിഷമിപ്പിച്ചു കേട്ടോ. ഞാനൊരു സന്തോഷമുള്ള പാട്ടാ പ്രതീക്ഷിച്ചത്, പക്ഷെ കുഴപ്പമില്ല. ഓക്കെ, അപ്പൊ ഇന്ന് ആർക്ക് ആശംസ അറിയിക്കാനുള്ളത്?
1: മമ്മൂക്കൊക്കെ
2: എല്ലാവിധ ആശംസയും. ഓക്കെ, അപ്പൊ താങ്ക് യു രത്നാവതി അമ്മ. രത്നാവതി അമ്മയ്ക്കും ഒരു നല്ല ദിവസം ആകട്ടെ എന്ന് ആശംസിക്കുന്നു. ഓക്കെ, വിളിച്ചത് രത്നാവതി അമ്മയായിരുന്നു. ഒരു പാട്ടൊക്കെ പാടി തന്നു, ഒരു കഥപ്പാട്ടൊക്കെ ആയിരുന്നു അല്ലേ. ഓക്കെ, സമയം 8 മണി കഴിഞ്ഞ 38 മിനിറ്റ് ആണ്. അടുത്തൊരു കോളർ നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നുണ്ട്, ആരാണ് നോക്കട്ടെ. ഹലോ.
3: ഹലോ, ഗുഡ് മോർണിംഗ്.
2: വെരി ഗുഡ് മോർണിംഗ്. ആരാണ്?
3: പി
2: വി മുഹമ്മദ്, വടക്കേ വാവന്നൂർ. ഓക്കെ, സുഖമായിട്ടിരിക്കുന്നു ചേട്ടാ?
3: നാളായി വിളിച്ചിട്ട്,
2: കൊറേ നാളായി വിളിച്ചിട്ട്. അപ്പൊ അങ്ങ് വിളിക്കാന്ന് വെച്ചു അല്ലേ?
3: നമ്മുടെ സ്വന്തം മമ്മൂക്കടെ ജന്മദിനൊക്കെ അല്ലേ,
2: പിന്നെ ഇപ്പൊ വിളിക്കാതെ പിന്നെ എപ്പ വിളിക്കാനാ അല്ലേ?
3: തീർച്ചയായിട്ടും.
2: ഓക്കെ, മുഹമ്മദ് ചേട്ടൻ കണ്ടിട്ടുണ്ടോ മമ്മൂക്കയെ നേരിട്ട്?
3: കണ്ടിട്ടുണ്ട്. മഹായാനത്തിന്റെ ഷൂട്ടിംഗിൽ കൂടല്ലൂര് വെച്ചിട്ട്.
2: കൂടല്ലൂര് വെച്ച് കണ്ടിട്ടുണ്ട്.
3: പിന്നെ പൊന്തൻ മാടലെ ഷൂട്ടിംഗില് നമ്മുടെ ഷൂട്ടിംഗിന്റെ രംഗായിട്ട് ഒന്ന് നേരിട്ട് കണ്ടു.
2: അങ്ങനെയും കണ്ടു,
3: അങ്ങനെ 2 പ്രാവശ്യം തന്നെ കണ്ടിട്ടുള്ളൂ.
2: അവിചാരിതമായി കണ്ടതാണോ അത് കാണാൻ വേണ്ടി പോയതാണോ?
3: കാണാൻ
2: വേണ്ടി പോയതാണ്. ഓക്കെ, മമ്മൂക്കയുടെ ഒരു ഇഷ്ടമുള്ള സിനിമകൾ 3 എണ്ണം പറയാൻ പറഞ്ഞാൽ ഏതായിരിക്കും?
3: 3 എണ്ണം ഒരുപാടുണ്ട്. എന്നാലും ഞാൻ 1-ാം സ്ഥാനം യാത്രക്കാ കൊടുക്ക.
2: യാത്രക്ക്, ഒരുപാട് പേർക്ക് യാത്ര ഇഷ്ടമാണല്ലേ.
3: എത്ര കണ്ടാലും മതിയാവുന്നില്ല,
2: മതിയാവില്ല. ഓക്കെ,
3: പിന്നെ അതിരാത്രം, തനിയാവർത്തനം, വാത്സല്യം, കാണാമറിയത്ത്, അമരം, മഹായാനം, വടക്കം വീരാത, മൃഗയ, സൂര്യമാനസം, അവനായി, അങ്ങനെയുള്ള ഒരുപാട്.
2: വലിയ മമ്മൂക്ക ഫാനാണല്ലേ?
3: മമ്മൂക്ക ഫാൻ തന്നെയാണ്.
2: ഇതിൽ തനിയാവർത്തനം എന്ന സിനിമ എത്ര തവണ കണ്ടിട്ടുണ്ട് അതെനിക്കറിയാം.
3: 2 പ്രാവശ്യം കണ്ടിട്ടുള്ളു, പിന്നെ കാണാനുള്ള ഒരു മനക്കരുത്തില്ല.
2: റാണി ഇല്ല അല്ലേ?
3: 2 പ്രാവശ്യം അന്നാ തിയേറ്ററിന് കണ്ടതാ, പിന്നെ ഇപ്പൊ യൂട്യൂബിൽ ഇഷ്ടംപോലെ ഉണ്ട്, പക്ഷെ കാണാനുള്ള ഒരു മനക്കരുത്ത് കിട്ടുന്നില്ല.
2: എത്രയധികം വളർന്നിട്ടും അത് കാണാനുള്ള ഒരു റാണിയില്ല.
3: എന്നാ മഹായാനം വീണ്ടും വീണ്ടും കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് ഞാൻ. അത് ഒരു എത്ര കണ്ടാലും മതിയാവുന്നില്ല,
2: മതിയാവുന്നില്ല. ഓക്കെ, അപ്പൊ ഇന്ന് ആർക്കാണ് ആശംസ അറിയിക്കാനുള്ളത്?
3: ആശംസ നമ്മുടെ മമ്മൂക്കും, പിന്നെ നമ്മുടെ കണ്ണൂർ മാഹിയിലെ ജ്യോതിലക്ഷ്മി ഉണ്ട്, അതിന്റെ മകള് നീളാമാനസം മോൾക്കും ഒരു ജന്മദിനാശംസകൾ നേരുന്നു കേട്ടോ. പിന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും നല്ലൊരു ശുഭദിനാശംസകൾ നേരുന്നു കേട്ടോ.
2: ഓക്കെ, താങ്ക് യു ചേട്ടാ, ഒരുപാട് സന്തോഷം. പി വി മുഹമ്മദ് വടക്കേ വാവന്നൂരിനും എല്ലാവിധ ആശംസകൾ കൂടെ നേരുന്നു നമ്മുടെ കൂടെ. അടുത്തൊരു കോളർ കൂടെ ജോയിൻ ചെയ്യുന്നുണ്ട്, ആരാണ് നോക്കാം. ഹലോ,
4: ഗുഡ് മോർണിംഗ് സുനിൽ.
2: വെരി ഗുഡ് മോർണിംഗ്. ആരാണ്?
4: വടക്കത്തിരക്കണം, ഭാസ്കരൻ.
2: ഭാസ്കരൻ ചേട്ടാ, എങ്ങനെ പോകുന്നു ലൈഫ് ഒക്കെ?
4: ഓ, അങ്ങനെ പോണു, സുഖമായിട്ട് പോകണ്ടല്ലേ?
2: അത് പോകുന്നുണ്ടല്ലേ. അങ്ങനെ എപ്പോഴും അങ്ങനെ സുഖമായിട്ട് പോട്ടെ, സന്തോഷമായിട്ട് പോട്ടെ കേട്ടോ.
4: ഓക്കെ ഓക്കെ ഓക്കെ.
2: ഓ, മമ്മൂക്കയെ നേരിട്ട് കണ്ടിട്ടുണ്ടോ എപ്പോഴേലും?
4: മമ്മൂട്ടി ഞാൻ പൊള്ളാച്ചിൽ വെച്ചിട്ട്, ശക്തി ഹോട്ടലിൽ വെച്ചിട്ട് ഒരു പ്രാവശ്യം കണ്ടിട്ടുണ്ട്. ഞാൻ അവിടെ എനിക്ക് ഏത് വർഷമാണെന്ന് ഓർമ്മയില്ല, ഏത് പടത്തിന്റെ ഷൂട്ടിങ്ങൊന്നും എന്റെ മെമ്മറിയിൽ കിട്ടുന്നില്ല. പക്ഷെ ഞാൻ അവിടെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ 11 കൊല്ലം പൊള്ളാച്ചി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഞങ്ങളുടെ ഒരു കൂട്ടുകാരൻ പറഞ്ഞു, മമ്മൂട്ടി ശക്തി ഹോട്ടലിലുണ്ട്, അപ്പൊ ഷൂട്ട് കഴിഞ്ഞിട്ട് വരുമ്പോ നമുക്ക് കാണാന്ന് പറഞ്ഞിട്ട് എന്നെ കൂട്ടുകാരൻ വിളിച്ചിട്ട്
2: പോയിട്ട്
4: വന്ന് കാറിൽ ഷൂട്ട് കഴിഞ്ഞ് വന്ന് കാറിൽ ഇറങ്ങിയിട്ട് ഇങ്ങനെ പോകുന്ന ഒരു ഇത് മാത്രം കണ്ടുള്ളൂ.
2: ഒരു മിന്നായം പോലെ അങ്ങ് കണ്ടല്ലേ?
4: അങ്ങനെ കാണാനേ പറ്റുള്ളൂ. പിന്നെ എനിക്ക് ഓട്ടോഗ്രാഫ് വാങ്ങാനൊന്നും അന്ന് ഫോണൊന്നുമില്ല. അന്ന്
2: ഓട്ടോഗ്രാഫ്
4: മോഹൻലാലിന്റെ അടുത്ത് ഒരുപാട് പേരും കൂടി ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. ജയറാമിന്റെ, മോഹൻലാലിനെ ഒക്കെ നേരിട്ട് കണ്ടിട്ടുണ്ട്, വാങ്ങിച്ചിട്ടുണ്ട്. മമ്മൂക്കയോട് പറ്റിയില്ല,
2: മമ്മൂക്കയോട് പറ്റിയിട്ടില്ല. ഓക്കെ, കുഴപ്പമില്ല, ഇനി പറ്റട്ടെ. ഇനി അധികം വൈകാതെ ഒരു ഫോട്ടോ എടുക്കാനായിട്ട് പറ്റട്ടെ കേട്ടോ, ഇനി കാണാൻ പറ്റട്ടെ.
4: അതിനുള്ള ഭാഗ്യം കിട്ടിയാൽ രക്ഷപ്പെട്ടു.
2: അപ്പോ ഭാസ്കരൻ ചേട്ടാ, മമ്മൂക്കയുടെ ഇഷ്ടമുള്ള 3 സിനിമകൾ ഏതൊക്കെയാണ്?
4: അയ്യോ, ഇഷ്ടമുള്ള സിനിമ 3 എണ്ണമല്ല, പറഞ്ഞാൽ തീരില്ല, ഒരുപാടുണ്ട്. നിറക്കൂട്ട്, യാത്ര, പാതയം, അയ്യോ, അമരം, തനിയാവർദ്ധനം, അത് പറഞ്ഞാൽ തീരാത്ത പടങ്ങൾ എന്റെ മനസ്സിൽ കിടക്കുന്ന ഒരുപാട് പടങ്ങളുണ്ട്.
2: ഓക്കെ ആവട്ടെ, അപ്പൊ ഇന്ന് ആർക്കൊക്കെയാണ് ആശംസ അറിയിക്കാനുള്ളത്?
4: മമ്മൂട്ടിക്കും എല്ലാവർക്കും. ഞാൻ കോയമ്പത്തൂര് പണിയെടുക്കുന്ന സമയത്താണ്, 1990 എന്റെ ഓർമ്മ, മൗനം സമരം എന്ന സിനിമ ഞാൻ തമിഴിൽ കണ്ടിരുന്നു. അപ്പൊ അതിലെ പാട്ട് എന്റെ മനസ്സിൽ ഇന്നും ആ വരികൾ മനസ്സിൽ
2: കേക്കട്ടെ.
4: കല്യാണത്തേ നീല കാച്ചാത പാൽനില, അങ്ങനെയുള്ള ആ പാട്ടിന്റെ വരികൾ എന്റെ മനസ്സിൽ ഇപ്പോഴുണ്ട്. ഞാൻ പാടി ജനങ്ങളെ മുഷ്ടിക്കുന്നില്ല, നിങ്ങൾക്ക് സമയം കളയുന്നില്ല.
2: ഓക്കെ ഓക്കെ, അപ്പൊ താങ്ക് യു ചേട്ടാ, ഒരുപാട് സന്തോഷം. വീണ്ടും വിളിക്കണേ. ഭാസ്കരൻ ചേട്ടനാണ്, ഒരു മിന്നായം പോലെ മമ്മൂക്കയെ കണ്ടിട്ടുള്ള ഒരു വ്യക്തിയാണ്. എല്ലാവരോടും ഓട്ടോഗ്രാഫ് ഒക്കെ വാങ്ങിച്ചിട്ടുണ്ട്, പക്ഷെ മമ്മൂക്കയോട് വാങ്ങിക്കാനായിട്ട് കഴിഞ്ഞിട്ടില്ല എന്നുള്ളൊരു ചെറിയൊരു വിഷമമുണ്ട് നമ്മുടെ ഭാസ്കരൻ ചേട്ടന്. ഓക്കെ, അപ്പോ ഭാസ്കരൻ ചേട്ടനും എല്ലാവിധ ആശംസകൾ നേർന്നുകൊണ്ട് അടുത്തൊരു കോളറിലേക്ക് പോവാം. ഹലോ.
1: ഹലോ,
2: ഗുഡ് മോർണിംഗ്. ആരാണ്?
1: ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്. ഞാൻ ഷീബായ കുമരകം.
2: ഷീബ കുമരകം, വള്ളംകളിയിൽ പോയിട്ട് സെക്കൻഡ് പ്രൈസ് ഒക്കെ അടിച്ചു അല്ലേ?
1: അപ്പൊ
2: എന്തായാലും അതിൽ ഫസ്റ്റ് പ്രൈസ് അടിക്കട്ടെ.
1: നന്നായിട്ട്
2: പ്രാക്ടീസ് ചെയ്യൂ, നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യൂ കേട്ടോ, ഉറപ്പായിട്ട് ഫസ്റ്റ് പ്രൈസ് ആയിരിക്കും. ഞങ്ങളുടെ പ്രാർത്ഥനകളൊക്കെ ഉണ്ടാവും. ഓക്കെ ഓക്കെ. അപ്പൊ ഷീബ ചേച്ചി പറയൂ, മമ്മൂക്കയെ നേരിട്ട് കണ്ടിട്ടുണ്ടോ എപ്പോഴേലും? നിങ്ങൾ അയൽവാസികളാണല്ലേ. ഓക്കെ,
1: നമുക്ക് ചെമ്പെന്ന് പറയുന്ന സ്ഥലം അടുത്ത അവര് ഫാമിലിയോട് കൂടി അവിടെയായിരുന്നു ഒത്തിരി പ്രാവശ്യം. അവര് പിള്ളേര് ചെറുതായിരുന്നപ്പോഴൊക്കെ ഒത്തിരി കണ്ടിട്ടുണ്ട്. ഇപ്പഴല്ലേ അവര് അകലെ പോയി താമസിക്കുന്നത്.
2: ഓക്കെ, കുട്ടിക്കാലം മുതലേ അറിയാം അല്ലേ.
1: പിന്നെ പിള്ളേരുടെ കുട്ടിക്കാലം അത് തന്നെ. പിന്നെ എന്താ പറയുന്നേ, നമ്മുടെ ഇവിടെ ഒത്തിരി ഷൂട്ടിംഗ് ഒക്കെ ഉണ്ടല്ലോ. നമ്മുടെ കുമരക ആവുമ്പം ഒരുപാട് ഷൂട്ടിംഗ് ഇതില് ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ നമ്മള് പിന്നില്ലാവ് സിനിമയുടെ ആ മാനെ മധുര കരിമ്പ എന്നുള്ളതിന്റെ ഷൂട്ടിംഗ് ഒക്കെ ഇവിടെയായിരുന്നു, നമ്മുടെ കുമരകത്തായിരുന്നു. അപ്പം അപ്പൊ അങ്ങനെ നേരിട്ട് കാണുമ്പോൾ. പിന്നെ നമ്മുടെ ഇവിടെ ഒരു ബേക്കറി ഉണ്ട്, ബേക്കറിയുടെ സ്വപ്ന ബേക്കറി എന്ന് പറയും, കുമരകത്ത് തന്നെ. ആ ബേക്കറി ഉദ്ഘാടനം ഒക്കെ മമ്മൂക്കായിരുന്നു. നമുക്ക് നല്ലപോലെ അറിയാം, ഒരുപാട് കണ്ടിട്ടുണ്ട്,
2: ഒരുപാട് കണ്ടിട്ടുണ്ട്. നിങ്ങൾ എന്താ പറയുക, നൈബേഴ്സ് ആയത് കാരണം പിന്നെ ഇടയ്ക്കിടയ്ക്ക് കാണാറുണ്ട് അല്ലേ.
1: പിന്നെ ഇപ്പൊ ഈ ഇടയൊക്കെയാണ് അങ്ങനെ ഒത്തിരി കാണാതിരിക്കുന്നത്.
2: ഇച്ചിരി തിരക്കായി പോയത് അദ്ദേഹം അല്ലേ.
1: അത് തന്നെ.
2: മമ്മൂക്കയുടെ ഇഷ്ടമുള്ള മൂന്ന് സിനിമകൾ ഏതൊക്കെയാണ്, കേക്കട്ടെ?
1: എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നമ്മൾ ഈ പിന്നിലാവ് കണ്ട ഭയങ്കര ഇഷ്ടമാണ്. നമ്മളെ നിറക്കൂട്ട് സിനിമ സന്ദർഭം ഒത്തിരി ഇഷ്ടമാണ് എനിക്ക്. സന്ദർഭത്തിലെ സന്ദർഭം, നാണയം, യാത്ര, അമരം, ഇതെല്ലാം എനിക്ക് ഇഷ്ടമുള്ള സിനിമകള്.
2: വ്യാപകല്, ആശംസ
1: മമ്മൂക്കായിക്കും. പിന്നെ എന്താ, ഇന്ന് ബർത്ത്ഡേ ഉള്ള എല്ലാവർക്കും, സ്പെഷ്യൽ ഡേ ആഘോഷിക്കുന്ന എല്ലാവർക്കും എല്ലാവർക്കും ഒരു നല്ല ദിവസവും. പിന്നെ നമ്മുടെ പാലക്കാട് എന്ന് വിളിക്കുന്ന മൂന്ന് പൂക്കളില്ലേ, നമ്മുടെ മാധവേട്ടൻ, പാലേട്ടൻ, കൃഷ്ണേട്ടൻ, അവർക്കും
2: ഒരുപാട് സന്തോഷം. വിളിച്ചത് ശിബ ചേച്ചിയായിരുന്നു. ശിബ ചേച്ചിക്കും ഒരു കിടിലം ദിവസമാകട്ടെ എന്ന് ആശംസിക്കുന്നു. അവർ അയൽവാസികളായതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് കാണാറുണ്ട് മമ്മൂക്ക എന്നാണ് പറഞ്ഞത്. പക്ഷെ ഇപ്പൊ കുറച്ചായിട്ട് കാണാറില്ല എന്നും കൂടെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് കോളർ ജോയിൻ ചെയ്യുന്നു. ഹലോ
5: ഹലോ
2: ഹലോ, ഗുഡ് മോർണിംഗ്. ആരാണ്?
5: രാഹുൽ.
2: രാഹുൽ എവിടെന്നാ വിളിക്കുന്നേ? പുതുശ്ശേരി. നമ്മൾ നേരത്തെ സംസാരിച്ചിട്ടില്ലേ? സംസാരിച്ചിട്ടുണ്ട്. രാഹുൽ എത്രാം ക്ലാസ്സിലാ പഠിക്കുന്നേ? നയൻത്തിൽ. എങ്ങനെ പോകുന്നു പഠിത്തമൊക്കെ? ഈ വീക്കെൻഡ് ഒക്കെ കഴിഞ്ഞത് കൊണ്ട് ഇന്ന് രാവിലെ സ്കൂളിലേക്ക് പോകാനായിട്ട് കുറച്ച് മടിയുണ്ടോ?
5: ഇല്ല,
2: മടിയൊന്നുമില്ല. ഞാൻ ഭയങ്കര പഠിപ്പിസ്റ്റാണ്, എനിക്ക് ഒരു മടിയില്ല അല്ലേ. അങ്ങനെയൊന്നുമില്ല, എങ്കിലും കുഴപ്പമൊന്നുമില്ല, രാവിലെ പോവാൻ പ്രശ്നമൊന്നുമില്ല അല്ലേ.
5: ഓക്കെ,
2: അപ്പൊ മമ്മൂക്ക ഇഷ്ടമാണോ രാഹുലിന്? ഭയങ്കര ഇഷ്ടമാണ്. മമ്മൂക്കയുടെ ഏതൊക്കെ സിനിമകളാണ് ഇഷ്ടം, കേക്കട്ടെ?
5: സിബിഐയുടെ
2: അരക്കുറുപ്പ്,
5: പിന്നെ പോക്കിരി രാജ, പഴശ്ശിരാജ, പിന്നെ മാസ്റ്റർ പീസ്
2: ഇഷ്ടമാണ് അല്ലേ. ഓക്കെ, അടിപൊളി. അപ്പൊ ഇന്ന് ആർക്കൊക്കെ ആശംസ അറിയിക്കാനുള്ളത്?
5: ഇന്ന് എന്റെ വലിയച്ഛന്റെയും വലിയമ്മയുടെയും വെഡിങ് ആനിവേഴ്സറിയാണ്.
2: എന്താണ് പറയാം?
5: ഗോപിനാഥൻ, പിന്നെ രമണി.
2: രമണി, ഗോപിനാഥൻ, രമണി, രണ്ടുപേർക്കും എല്ലാവിധ വിവാഹ വാർഷിക ആശംസകളും അറിയിക്കുന്നു കേട്ടോ. വീണ്ടും വിളിക്കണേ. ഓക്കെ, താങ്ക് യു സോ മച്ച്. വിളിച്ച രാഹുലിനും ഒപ്പം തന്നെ ഗോപിനാഥൻ, രമണി ദമ്പതികൾക്കും ആശംസകൾ നേർന്നുകൊണ്ട് സമയം 8 മണി കഴിഞ്ഞ് 46 മിനിറ്റ് ആകുമ്പോൾ അടുത്ത ബ്യൂട്ടിഫുൾ ട്രാക്ക് വരുന്നുണ്ട്. എൻജോയ് ചെയ്യാം.
6: കൂടുവിട്ട് കൂടുമാറി നാട് വിട്ട് പോകാം, നാട് വിട്ട് നാട് മാറി കൂടു തേടി പോകാം. നല്ലവർക്ക് സ്വന്തമായി

0: ഗെറ്റ് റിഡ് ഓഫ് ഓസ്റ്റിയോ ആർത്രൈറ്റിസ്, സ്ട്രോക്ക്, നീ പെയിൻ, ബാക്ക് പെയിൻ, ഷോൾഡർ പെയിൻ ആൻഡ് വേരിയസ് ജോയിന്റ് റിലേറ്റഡ് ഡിസീസസ് വിതൗട്ട് ദി നീഡ് ഓഫ് സർജറി. Get access to healthy Ayurvedic treatment at Ahalya Ayurveda Medical College Hospital, Palakkad. Contact 0492322688. Mobile 9496000129.
1: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലളവും. ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.
2: അഹല്യ വിഷസ്, യുവർ ലവ്ലി വിഷസ് ഓൺ അഹല്യ FM 90.4.
3: മനോഹരമായ ഒരു ട്രാക്ക് എല്ലാം കേട്ട് കഴിഞ്ഞ് വന്നപ്പോൾ സമയം 8 മണി കഴിഞ്ഞ് 51 മിനിറ്റ് ആയിരിക്കുന്നു. അഹല്യ FM 90.4 കേട്ടുകൊണ്ടിരിക്കുന്ന അഹല്യ വിഷസ് ആണ്. കൂടെ ഉണ്ട് ഞാൻ സുനിൽ. പിന്നെയും ഒരു 9 മിനിറ്റ് സമയമുണ്ട് നിങ്ങൾക്ക് വിളിക്കാനും അതുപോലെ തന്നെ ആശംസകൾ അറിയിക്കാനും വിശേഷങ്ങൾ പറയാനായിട്ട്. നമ്മുടെ നെക്സ്റ്റ് കോളർ റെഡി ആയിട്ടുണ്ട്. ആരാണ് നോക്കട്ടെ. ഹലോ.
4: ഹലോ, നമസ്കാരം സുനിലുട്ട.
3: നമസ്കാരം.
4: ഞാൻ അജിത് ചേച്ചി.
3: അജിത് ചേച്ചി, എങ്ങനെ പോകുന്നു ജീവിതമൊക്കെ?
4: സുഖമായി പോകുന്നു. കൊല്ലത്ത് പോയി, എത്തി.
3: കൊല്ലംകാരൊക്കെ എന്ത് പറയുന്നു?
4: കൊല്ലക്കാരെല്ലാം സുഖമായിരിക്കുന്നു.
3: കൊല്ലംകാരനെയോ കൊല്ലംകാരെയോ കാണാനായിട്ട് കാത്തിരിക്കുകയായിരുന്നു. ഈ കൊല്ലംകാരൊക്കെ വളരെ ചെറിയ കാര്യങ്ങൾക്ക് പ്രശ്നം ഉണ്ടാക്കുന്ന ആളുകളാണല്ലോ. പപ്പടം, ബിസ്ക്കറ്റ്, ലേസ്, ഇതെന്താണ് ഈ കൊല്ലംകാർക്ക് പറ്റിയത്? കൊല്ലംകാര് കുറച്ച് കൂടുതലാ, ഭയങ്കര ട്രിഗർ ചെയ്യുന്ന ആൾക്കാരാ. വളരെ പെട്ടെന്ന് ദേഷ്യം വരും. ചുമ്മാതാണല്ലേ. ഈ മാധ്യമങ്ങൾ ആ കാര്യങ്ങൾ ചെറിയ ചെറിയ കാര്യങ്ങളായിരിക്കും. ചിലപ്പോ അപ്പടമായിരിക്കാം, ബിസ്ക്കറ്റ്, അങ്ങനെ.
4: കാരണം ഓരോ പ്രശ്നങ്ങൾ വരുമ്പോ അവർ അഭിമുഖീകരിക്കും, അവര് അതിനെ ഹാൻഡിൽ ചെയ്യുന്ന രീതി കാണുമ്പോ അറിയാം. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ അവര് വിടും, പക്ഷെ നേടിയെടുക്കും.
3: അതാണ് കൊല്ലംകാരൻ.
4: കടലിന്റെ മക്കളല്ലേ, കടലല്ലേ
3: കിടക്കുന്നത്.
4: അതുകൊണ്ടായിരിക്കും അത്രയും ഒരു ആത്മവിശ്വാസം അവർക്ക് ഉണ്ടായത്.
3: ധൈര്യവും അല്ലെ, ചോദ്യം ചോദിക്കാനുള്ള ആ ഒരു ആർജവും കിട്ടുന്നത്.
4: അതെ, ജീവിത സാഹചര്യവും മനുഷ്യനെ രൂപപ്പെടുത്തുമല്ലോ.
3: തീർച്ചയായിട്ടും, തീർച്ചയായിട്ടും. ഓക്കെ, അപ്പൊ അജിത ചേച്ചി പറയൂ, മമ്മൂക്കയെ നേരിട്ട് കണ്ടിട്ടുണ്ടോ?
4: മമ്മൂട്ടി, പിന്നെ മമ്മൂട്ടി നേരിട്ട് കണ്ട്. ഞങ്ങളുടെ അവിടെ NRI ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ഒരു പ്രോഗ്രാം സംഘടിപ്പിച്ച ഉദ്ഘാടകനായിട്ട് വന്ന് അദ്ദേഹത്തെ സ്വീകരിക്കാനും കൂടെ നടക്കാനും ഒക്കെ ഒരു ഭാഗ്യമുണ്ടായി.
3: എങ്ങനെയുണ്ടായിരുന്നു കൂടെ ഒക്കെ നടന്നപ്പോ, ഇങ്ങനെ സംസാരിച്ചപ്പോ എങ്ങനെയുണ്ടായിരുന്നു അദ്ദേഹം?
4: പിന്നെ അതിന് ആളുകൾ സമ്മതിക്കണ്ടേ? തൊട്ടും മാന്തി ഒരു പരിവാക്കി പുള്ളി അവസാനം ദേഷ്യപ്പെട്ട് കയറി. ഞാനിത് പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു, റൂമിനകത്ത് കയറി ഇരുന്നു. പിന്നെ എന്താ പറഞ്ഞ്, ആരാധകരുടെ ആവേശം കൊണ്ടും സ്നേഹം കൊണ്ടും ഒക്കെയാണ് ഒന്ന് തൊട്ടു നോക്കി അവരുടെ ഒരു നിർവൃതി അറിയാനൊക്കെ പറഞ്ഞ് ഒരു ഭയപ്പെടുത്തി. എന്തായാലും പുള്ളി എളുപ്പം ചൂടാകുകയും ചെയ്യും, പഴയത്തെ പോലെ തണുക്കുകയും
3: ചെയ്യും.
4: കാര്യം മനസ്സിലാക്കിയ എളുപ്പം അതുപോലെ തണുക്കുകയും ചെയ്യും.
3: മമ്മൂക്കയുടെ 3 സിനിമകൾ പറയാൻ പറഞ്ഞാൽ ഏതായിരിക്കും പറയാം?
4: എന്താ പറയാ, കാലം എഴുതി ചേർത്ത ഞമ്പരിനെക്കാട്ടിലും അദ്ദേഹം അഭിനയ പ്രതിഭ ഉണ്ട്. കീഴടക്കിയല്ലേ മലയാള ഹൃദയത്തെ. മലയാളം ഒന്നും പറയാൻ പറ്റില്ല, ലോക സിനിമാ ലോകത്ത് തന്നെ ഒരു വരദാനമായിരുന്നു, ആണ് ഇപ്പോഴും.
3: തീർച്ചയായും
4: കൂടുതൽ അവസരങ്ങൾ കിട്ടട്ടെ എന്നും പ്രാർത്ഥിക്കുന്നു.
3: ഓക്കേ, അപ്പൊ സിനിമകളുടെ പേര് പറയുന്നില്ല?
4: സിനിമ പ്രാഞ്ചിയേട്ടൻ, ആരും പറയാത്തത് നോക്കി ഞാൻ പറയുകയാണ്. മഴയത്ത് മുമ്പേ. പിന്നെ അമരം
3: ഒരുപാട് പേര് പറഞ്ഞു. അമരം യാത്ര ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു.
4: പിന്നെ നമ്പർ 1 സ്നേഹധീരം. സ്നേഹധീരം,
3: മേലെ മേലെ മാനം എന്ന പാട്ടൊക്കെ ഉള്ള പൊന്നമ്പിളിപ്പൊട്ടും തൊട്ട്.
4: അതെ, ഭയങ്കര ഇഷ്ടമാണ് പപ്പയുടെ സ്വന്തം പൂസില കൊഞ്ഞിനെ എടുത്തു വെച്ചിട്ട് പാടുന്ന
3: ഓലത്തുമ്പത്തിരുന്നു.
4: അതൊരു ഒക്കെ ഒരു സിദ്ധി തന്നെയാണ്. അതെന്ന് വെച്ചാൽ സ്വയം തേച്ച് മിനുക്ക് വീണ്ടും ജന്മം കൊണ്ട് നടന്നല്ല, പക്ഷെ കഴിവുകൊണ്ട് അഭിനയ കലയെ കീഴടക്കിയ മനുഷ്യൻ.
3: ഓക്കെ, തീർച്ചയായിട്ടും, തീർച്ചയായിട്ടും. ഓക്കെ, അപ്പൊ ഇന്ന് ആർക്കാണ് ആശംസ അറിയിക്കാനുള്ളത്?
4: ഇന്ന് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസമാവട്ടെ.
3: അജിത് ചേച്ചിക്കും ഒരു നല്ല ദിവസമാകട്ടെ എന്ന് ആശംസിക്കുന്നു. വീണ്ടും വിളിക്കാം. വിളിച്ചത് അജിത് ചേച്ചിയായിരുന്നു. അപ്പോൾ മമ്മൂക്കയെ നേരിട്ട് കാണാനുള്ള ഭാഗ്യമുണ്ട്. ഒപ്പം തന്നെ കുറെ നല്ല സിനിമകളെ കുറിച്ചൊക്കെ പറഞ്ഞു. സമയം 8 മണി കഴിഞ്ഞ് 55 മിനിറ്റ് ആണ്. അഹല്യ വിഷസ് ആണ് സുനിലൊപ്പം ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്തൊരു കോളർ കൂടെ ജോയിൻ ചെയ്യുന്നു, വരണം നോക്കാം. ഹലോ,
5: ഹലോ, ഞാൻ മാധവൻ ആണ്.
3: മാധവൻ ചേട്ടാ, സുഖമായിട്ടിരിക്കുന്നോ?
5: സുഖമായിരിക്കുന്നു.
3: അടിപൊളിയായിട്ട് പോകുന്നു കേട്ടോ.
5: അപ്പൊ എനിക്കിന്ന് പറയാനുള്ളത് മമ്മൂട്ടിക്ക് ഒരു പിറന്നാൾ ആശംസകളും നമ്മുടെ രാധാ ചിറ്റൂർ രാധാലക്ഷ്മിക്ക് വിഭാഗ ഭാഷ ആശംസകളും പറയാൻ വേണ്ടി വിളിച്ചാണ് ഞാൻ.
3: ഇത്ര മാത്രമേ പറയാനുള്ളൂ അല്ലേ?
5: പിന്നെ ഒരുപാട് മമ്മൂട്ടിന്റെ സിനിമകളുണ്ട്. അപ്പൊ അതിന് സാമ അമര സൂര്യ സൂര്യമാനസം എന്നുള്ള സിനിമകൾ ഒരുപാടുണ്ട്.
3: ഒരുപാട്
5: പിന്നെ ഒരു വർക്കം വീരഗാഥയിലെ കൊന്നം വരം പൂത്തതാണോ കളരി വിളക്ക് തെളിഞ്ഞതാണോ
3: താങ്ക് യു ചേട്ടാ, ഞാൻ ആശംസ അറിയിക്കാം കേട്ടോ. താങ്ക് യു സോ മച്ച്. അപ്പൊ അദ്ദേഹം എല്ലാം പ്രിപ്പയർ ചെയ്ത് വിളിച്ച് പ്രിപ്പയർ ചെയ്ത് അങ്ങ് പറഞ്ഞതാണ്, കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. മമ്മൂക്കയ്ക്കും രാധാലക്ഷ്മി ചേച്ചിക്കൊക്കെ ആശംസകൾ നേരുന്നു. ഓക്കെ, മെസ്സേജസ് ധാരാളം ഇങ്ങനെ വന്ന് കിടപ്പുണ്ട്, പച്ച കത്തി കിടപ്പുണ്ട്. ഞാൻ ഓരോന്നായിട്ട് വായിക്കാം. ആരെങ്കിലൊക്കെ മെസ്സേജ് ടൈപ്പ് ചെയ്ത് കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ സെൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് അടുത്തൊരു കോളറിലേക്ക് കൂടെ പോകുന്നു. ഹലോ,
6: ഹലോ, ഗുഡ് മോർണിംഗ്.
3: ഗുഡ് മോർണിംഗ്, ഇതാരാണ്?
6: എന്താ സുനില്ലേ, കുറെ നേരമായല്ലോ വിളിക്കാൻ തുടങ്ങിട്ട്.
3: റേഡിയോയുടെ ശബ്ദം കൂട്ടി വെച്ച് കഴിഞ്ഞാ കിട്ടില്ല. ആരാണെന്ന് പറയണം, എന്താണെന്ന് പറയണം അല്ലേ?
6: 8 മണിക്ക് തുടങ്ങിയാണത്, 9:57
3: 8:57 ഇപ്പൊ ആയിട്ടുണ്ട് അല്ലേ? ഓക്കെ, അത് അങ്ങനെയാണ്. മമ്മൂക്കയുടെ പിറന്നാളല്ലേ, ആളുകൾ വിളിക്കില്ലേ അല്ലേ?
6: പിന്നെന്താ വിളിച്ചോണ്ടേയിരിക്കുന്ന ആൾക്കാരില്ലേ?
3: അതെ അതെ അതെ, ഇപ്പൊ ഇത്ര നേരം വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പതുക്കെ അവസാനിപ്പിക്കാൻ പോവാണ്.
6: അപ്പൊ അവസാനം കൂടെ എന്റെ ആയിക്കോട്ടെ അല്ലേ?
3: ആവാം, ആവാതിരിക്കാം. ഓക്കെ, ഇതുവരെ ആരാന്ന് പറഞ്ഞിട്ടില്ല, ആൾക്കാർക്ക് അറിയേണ്ട ആരാണെന്ന്.
6: ഓക്കെ,
3: ആലത്തൂരുകാരൻ ബഷീർക്ക. എങ്ങനെ പോകുന്നു ലൈഫൊക്കെ?
6: രാവിലെ
3: പത്രം, രാവിലെ പത്രത്തിൽ മമ്മൂക്കയെ കുറിച്ചൊക്കെ ഉണ്ടല്ലോ, കണ്ടിരുന്നോ?
6: ഓ, ഒന്നും മെയിൻ പത്രത്തിൽ ഹെഡിങ് അതാണല്ലോ.
3: ഹെഡിങ് അതാണ് അല്ലേ? മമ്മൂക്കയുടെ കുറെ നല്ല ചിത്രങ്ങളൊക്കെ വെച്ച്
6: മാതൃഭൂമിയിലുണ്ട്, മനോരമയിലുണ്ട്.
3: അതെ, മമ്മൂക്കയെ കുറിച്ച് ലാലേട്ടനൊക്കെ എങ്ങനെ വാനോളം പുകഴ്ത്തിയിട്ടുണ്ട് അല്ലേ? അതെ, മോഹൻലാലിന്റെ ഇച്ചാക്കയാണ് നമ്മുടെ മമ്മൂക്ക.
6: ഓക്കെ,
3: അപ്പൊ മമ്മൂക്കയെ നേരിട്ട് കണ്ടിട്ടുണ്ടോ ബഷീർക്ക?
6: ഓ, 2 സിനിമന്റെ ഷൂട്ടിംഗ് വെച്ച് ഞാൻ കണ്ടിട്ടുണ്ട്.
3: ഏതൊക്കെയായിരുന്നു സിനിമ?
6: ഒന്ന് കുഞ്ഞനന്ദന്റെ കട, പിന്നെ സൈലൻസ് പറഞ്ഞ ഒരു സിനിമ ഉണ്ടായിരുന്നു. രണ്ടും കൂടെ നമ്മുടെ തൊട്ടായിരുന്നു.
3: അടുത്തായിരുന്നു ഷൂട്ടിംഗ് അല്ലേ?
6: അടുത്ത ഷൂട്ടിംഗ്. അത് കഴിഞ്ഞ് പിന്നെ മലമുടിയിലായിരുന്നു അതിന്റെ ബാക്കി.
3: കാണാൻ പോയപ്പോ ബുദ്ധിമുട്ടി ഒരുപാട്?
6: ഇല്ലല്ലോ, നമ്മള് ഫാൻസ് ആയതുകൊണ്ട് നമുക്ക് പിന്നെ കുഴപ്പമില്ല, പോയി
3: പ്രിവിലേജ് ഉണ്ട് അല്ലേ?
6: നമ്മള് ഫാൻസ് ആയതുകൊണ്ട് പോയിക്കൊണ്ട്.
3: ഓക്കെ, അപ്പൊ മമ്മൂക്കയുടെ ഇഷ്ടമുള്ള 3 സിനിമകൾ ഏതൊക്കെയാണ്?
6: ഒന്ന് വന്നിട്ട് നമ്മുടെ രാപ്പകല്,
3: രാപ്പകൽ
6: കൂടുതൽ ഇഷ്ടം. വേഷം,
3: വേഷം.
6: പിന്നെ നമ്മുടെ വന്നിട്ട് മൃഗയ്യാ, ഹിറ്റ് പടങ്ങൾ.
3: ഇമോഷണലി കണക്ട് ആവുന്ന സിനിമകളാണ് അല്ലെ? വല്ലാണ്ട് നമ്മളെ വിഷമിപ്പിക്കുന്ന സിനിമകളാണ് ഇഷ്ടം അല്ലേ?
6: ഒരു ഡയലോഗ് കൂടി പറയാം.
3: പറയും
6: പോലീച്ചിട്ടുണ്ട് പലവട്ടം.
3: ഇപ്പോഴും നമ്മള് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ഡയലോഗ് കൂടിയാണിത്,
6: ചന്ദുവിനെ
3: മക്കളെ. ഓക്കെ, നമ്മളൊന്നും പറഞ്ഞു കഴിഞ്ഞാല് എന്താ പറയാ, അതിന്റെ ഒരു അംശം പോലും ആവില്ല, എങ്കിലും പറഞ്ഞു നോക്കാമല്ലേ. ഓക്കെ, അപ്പൊ താങ്ക് യു ചേട്ടാ, ഒരുപാട് സന്തോഷം. വീണ്ടും
6: എല്ലാവർക്കും നല്ലൊരു ദിവസമാവട്ടെ.
3: ഓക്കെ, താങ്ക് യു സോ മച്ച്. വിളിച്ചത് ബഷീർക്കായിരുന്നു. ബഷീർക്കും ഒരു ബ്യൂട്ടിഫുൾ ഡേ ആവട്ടെ എന്ന് ആശംസിക്കുന്നു. സമയം 8 മണി കഴിഞ്ഞ് 58 മിനിറ്റ് ആണ്. ഇന്നത്തെ അവസാനത്തെ കോളർ റെഡി ആയിട്ടുണ്ട്, ആരാണെന്ന് നോക്കട്ടെ. ഹലോ,
7: നമസ്കാരം. ഗുഡ് മോർണിംഗ്.
3: നമസ്കാരം, ഗുഡ് മോർണിംഗ്. ഇതാരാണ്?
7: ഇത് കണ്ണൂർ ജില്ലയിൽ നിന്നും ആനന്ദൻ തിലാനൂരാണ്.
3: സുഖമായിട്ടിരിക്കുന്നു കണ്ണൂരുകാരാ?
7: സുഖമായിട്ടിരിക്കുന്നു, വളരെ സന്തോഷമായിരിക്കുന്നു. കാരണം എല്ലാ ജില്ലകളിൽ നിന്നും ഇങ്ങനെ കൊല്ലത്തു നിന്നും അവിടെ നിന്നും എല്ലാ ജില്ലകളിൽ നിന്നും വിളിക്കുമ്പോൾ മമ്മൂക്കയുടെ ഒരു പിറന്നാൾ ആശംസ പറയാൻ കണ്ണൂരിൽ നിന്ന് കോളേജ് വന്നിട്ടുണ്ട്.
3: കണ്ണൂർ ആരെങ്കിലും റെപ്രസെന്റ് ചെയ്ത് വിളിക്കണ്ടല്ലേ?
7: നമ്മുടെ കണ്ണൂരിന് മോശമല്ലേ ഇത്?
3: അതെ, ഏറെക്കുറെ എല്ലാ ജില്ലകളും ആയി ഇന്ന്.
7: എല്ലാ ജില്ലകളും മമ്മൂക്ക കേട്ടാലും അത് കണ്ണൂർക്കാർക്ക് ഒരു മോശമല്ലേ സുനിയത്?
3: തീർച്ചയായിട്ടും, തീർച്ചയായിട്ടും. അപ്പൊ അതുകൊണ്ട് കണ്ണൂരിൽ നിന്ന് വിളിച്ചതാണ്. പറയും, മമ്മൂക്ക നേരിട്ട് കണ്ടിട്ടുണ്ടോ കണ്ണൂരുകാരൻ?
7: ഇല്ലല്ലോ, ഒരിക്കലും കാണാൻ പറ്റിയില്ല. മമ്മൂക്ക എവിടെന്നെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ ആനന്ദം തിരാനൂർ ഒന്ന് കാണാൻ വേണ്ടി വളരെ സ്നേഹത്തോടെ ആകാംക്ഷയോടെ കാത്തു നിൽക്കുന്നുണ്ടെന്ന് അറിയട്ടെ.
3: ഓക്കെ, മമ്മൂക്കയുടെ സിനിമകളെ കുറിച്ച് പറയുമ്പോ എടുത്തു പറയേണ്ട 3 സിനിമകൾ ഏതൊക്കെയാണ്?
7: ഒന്ന് നമ്മുടെ പുട്ടൂർ മിസ്സായിട്ട് അഭിനയിച്ച സൂര്യമാനസം.
3: സൂര്യമാനസം.
7: പിന്നെ അതുപോലെ തന്നെ സാഗരം സാക്ഷി.
3: സാഗരം സാക്ഷി.
7: പപ്പയുടെ
3: സ്വന്തം അപ്പൂസ്. ഓക്കെ, അടിപൊളി. അപ്പൊ ഇന്ന് ആർക്കൊക്കെയാണ് ആശംസ കൊടുക്കാനുള്ളത്?
7: ഒന്ന്, എന്റെ പിന്നെ നമ്മുടെ ഫാമിലി ഫ്രണ്ട് ആയ പിന്നെ സുനിൽ, ഡോക്ടർ സുനിലിന്റെ മകന്റെ വിവാഹമാണിന്ന്.
3: ഓക്കെ,
7: അപ്പൊ സുനിലിന്റെ മകന് വിവാഹ ആശംസകൾ ഞാൻ അഹലയെ കൂടി അറിയിക്കുന്നു. അതുപോലെ തന്നെ മമ്മൂക്കത്തും നല്ലൊരു ആശംസകൾ.
3: ഓക്കെ, താങ്ക് യു ചേട്ടാ, ഒരുപാട് സന്തോഷം. വീണ്ടും വിളിക്കാം കേട്ടോ. അങ്ങനെ കണ്ണൂരിനെ റെപ്രസെന്റ് ചെയ്ത് മമ്മൂക്കയ്ക്ക് പിറന്നാൾ ആശംസ അറിയിക്കാനായിട്ട് ആനന്ദ ചേട്ടൻ വിളിച്ചു. ഒരുപാട് ഒരുപാട് സന്തോഷം. അപ്പൊ ഞാൻ കോൾസ് എല്ലാം അവസാനിപ്പിക്കുകയാണ്. സമയം 9 ആയിരിക്കുന്നു. വിളിച്ച എല്ലാവർക്കും നന്ദി. ഇപ്പോഴും കോൾസ് ഒക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്, പക്ഷേ എടുക്കാൻ നിർവാഹമില്ല. നമുക്ക് നെക്സ്റ്റ് ഡേ വിളിക്കൂ, അടുത്ത ദിവസം വിളിക്കൂ, ആശംസകളൊക്കെ അറിയിക്കൂ, വിശേഷങ്ങളൊക്കെ പറയൂ. മെസ്സേജ് ഉണ്ട്, ധാരാളം മെസ്സേജ് ഉണ്ട്. പക്ഷെ മെസ്സേജൊക്കെ വായിക്കണമെങ്കിൽ എനിക്ക് ഇച്ചിരി എനർജി ആവശ്യമാണ്. അതുകൊണ്ട് ഞാൻ നല്ലൊരു പാട്ടിലേക്ക് പോകുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന, നേരത്തെ ഒരു ലിസണർ പറഞ്ഞിട്ടുള്ള ഒരു സിനിമയിലെ പാട്ടാണ്, റാപ്പകൽ എന്ന ചിത്രത്തിലെ പാട്ടാണ്. ഈ ഒരു പാട്ട് ഇല്ലാതെ എങ്ങനെയാണ് നമ്മൾ അഹല്യ വിശ്വാസം വൈൻഡ് അപ്പ് ചെയ്യുക? ഈ അടുത്ത് വരെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട എല്ലാവർക്കും, അങ്ങനെ ഹേറ്റേഴ്സ് ഉണ്ടാവില്ല. ഈ ഒരു പാട്ടിന് അത്രയും മനോഹരമാണ്. പിന്നെ ഒരു തനി നാടൻ മമ്മൂക്കയെ നമുക്ക് ഈ ഒരു പാട്ടിൽ കാണാനായിട്ട് പറ്റും. മമ്മൂക്കയും ശാരദയും നയൻതാരയൊക്കെ അഭിനയിച്ചിട്ടുള്ള റാപ്പകലിലെ ഒരു ബ്യൂട്ടിഫുൾ ട്രാക്ക് വരുന്നുണ്ട്. എൻജോയ് ചെയ്യാം.

0: നിങ്ങളുടെ പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്ത ചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്ത ചികിത്സ, മൂളരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്ത ചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
1: ഉങ്കൾ വാഴ്ക്കയിൻ ഒവ്വൊരു തരുണത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
2: അഹല്യ വിഷസ്, യുവർ ലവ്ലി വിഷസ് ഓൺ അഹല്യ എഫ്എം 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
3: റാപ്പകൾ എന്ന ചിത്രത്തിനു വേണ്ടി ജയചന്ദ്രൻ പാടിയ മനോഹരമായ ഒരു പാട്ടൊക്കെ കേട്ട് കഴിഞ്ഞ് വന്നപ്പോൾ സമയം 9 മണി കഴിഞ്ഞ് 7 മിനിറ്റ് ആയിരിക്കുന്നു. അഹല്യ വിശസാണ് സുനിലിനൊപ്പം ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത്. കോൾസ് എല്ലാം നമ്മൾ അവസാനിപ്പിച്ചു, ഇനി മെസ്സേജിലേക്ക് പോവാണ്. ഒരുപാട് മെസ്സേജ് ഉണ്ട്. ആരെങ്കിലൊക്കെ മെസ്സേജ് ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് സെൻഡ് ചെയ്യാന്ന് പറയുന്നു. നമ്പർ 8 8 1 5 0 9 0 0 ആണ്. നമുക്ക് ആദ്യത്തെ മെസ്സേജിലേക്ക് പോവാം. ഇന്നത്തെ ദിവസം എത്ര ചെറുതായാലും അതിലൊരു വലിയ പ്രതീക്ഷ ഒളിഞ്ഞിരിക്കുന്നു. കഴിഞ്ഞുപോയതിനെ കുറിച്ച് വിഷമിക്കാതെ വരാനിരിക്കുന്ന നല്ല നാളുകളെ വിശ്വസിച്ച് മുന്നോട്ട് പോകൂ. നമ്മുടെ മനസ്സിലെ പ്രതീക്ഷയാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ ശക്തി. ശുഭദിനം നേരുന്നു. സുലൈ അയനിക്കോട്. സുലൈ അയനിക്കോടിനും ഒരു നല്ല ദിവസമാകട്ടെ എന്ന് ആശംസിക്കുന്നു. അടുത്ത മെസ്സേജ്, നമസ്കാരം സുനിൽ. നമസ്കാരം. സുനിലിന്റെ ശബ്ദം കേട്ട് അഹല്യ തുടങ്ങുമ്പോൾ വല്ലാത്തൊരു ഫീലാണ് മനസ്സിന്. താങ്ക് യു ചേട്ടാ, ഒരുപാട് സന്തോഷം. ഒരുപാട് ഒരുപാട് നാടിനെ മിസ് ചെയ്യുമ്പോൾ

നല്ല ദിവസം നേരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്തായാലും സോമൻ ചേട്ടൻ ഇപ്പൊ ഷാർജയിലാണുള്ളത്, കടലിലാണുള്ളത്. അപ്പൊ എന്തായാലും കടലിൽ നിന്ന് റേഡിയോ കേട്ടുകൊണ്ടിരിക്കുന്നു, അഹല്യ എഫ് എം കേട്ടുകൊണ്ടിരിക്കുന്നു, ഇത്രയും ദൂരം നിന്ന് നമ്മളിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്ന നാടിന്റെ വിശേഷങ്ങൾ അറിയാൻ എന്നറിയുമ്പോൾ തന്നെ വളരെ വളരെ സന്തോഷവും അഭിമാനവുമാണ്. എല്ലാവിധ ആശംസകളും സോമൻ ചേട്ടനും കൂടെ ജോലി ചെയ്യുന്ന എല്ലാവർക്കും ഫാമിലിക്ക് നേരുകയാണ്. നെക്സ്റ്റ് മെസ്സേജിലേക്ക് പോകുമ്പോൾ, സുപ്രഭാതം റേഡിയോ അഹല്യ, ഗുഡ് മോർണിംഗ് സുനിൽ. കുളിരണിഞ്ഞ വയനാടൻ മലനിരകളുടെ ഹൃദയത്തിൽ നിന്ന് പ്രിയപ്പെട്ട മമ്മൂക്കയ്ക്ക് സ്നേഹാദരങ്ങളോടെ ജന്മദിനാശംസകൾ. മലയാള സിനിമയുടെ ഭാവപകർച്ചകൾക്ക് വിസ്മയം തീർത്ത നമ്മുടെ സ്വന്തം മമ്മൂക്കയ്ക്ക് അഹല്യയിലെ മുഴുവൻ പ്രിയജനങ്ങളുടെയും പേരിൽ ഹൃദയം നിറഞ്ഞ പെരുന്നാൾ മംഗളങ്ങൾ നേരുന്നു. വെള്ളിത്തിരയിൽ പൌരുഷത്തിന്റെയും വികാരങ്ങളുടെയും നിത്യവസന്തമായി തിളങ്ങുന്ന ആ അതുല്യ കലാകാരന് ആയുരാരോഗ്യ സൗഖ്യങ്ങളും സന്തോഷവും നിറഞ്ഞ നല്ല നാളുകൾ ഉണ്ടാവട്ടെ. വയനാടിന്റെ പച്ചപ്പും കുളിരും ചാലിച്ച സ്നേഹത്തോടെ സിറാജ് വയനാടാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ വയനാട്ടുകാരും ഇതാ മെസ്സേജ് അയച്ചിരിക്കുന്നു, വിഷസ് അറിയിച്ചിരിക്കുന്നു. ഓക്കെ, അപ്പോൾ സിറാജ് വയനാടിനും ഒരു കിടിലൻ ദിവസമാകട്ടെ എന്ന് ആശംസിക്കുന്നു. അടുത്ത മെസ്സേജ് മലപ്പുറത്ത് നിന്നും ബുള്ളറ്റ് ജഗനാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. നല്ലൊരു ദിവസമാകട്ടെ എന്ന് ആശംസിച്ചിട്ടുണ്ട്. ഓക്കെ, ബുള്ളറ്റ് ജഗനും ഒരു കിടിലൻ ദിവസമാകട്ടെ എന്ന് ആശംസിക്കുന്നു. അടുത്ത മെസ്സേജ്, ഹായ് സുനിൽ, ഗുഡ് മോർണിംഗ്. കുറേ നാളിന് ശേഷം സുനിലിന്റെ ശബ്ദം കേട്ടപ്പോൾ സന്തോഷം. പിന്നെ സുനിൽ ഇൻട്രോ സൂപ്പർ, ടോപ്പിക് അടിപൊളി. ടോപ്പിക്കിലേക്ക് വന്നാൽ 2020 ഹരികൃഷ്ണൻസ് 2020 ആണ്, ഓക്കെ സോറി, 2020 ഹരികൃഷ്ണൻസ്, നരസിംഹം, ഹിറ്റ്ലർ എന്നിങ്ങനെ പോകുന്നു. പിന്നെ പാട്ടാണെങ്കിൽ വല്യേട്ടനില് നെറ്റിമേലെ പൊട്ടിട്ടാലും തഞ്ചാവൂർ പട്ടം ചുറ്റി പൂ വെച്ചാലും എന്ന ഗാനം ഏറെ ഇഷ്ടപ്പെട്ടതാണ്. ഇന്ന് വിശേഷങ്ങൾ ആഘോഷിക്കുന്ന എല്ലാവർക്കും ആശംസകൾ. പിന്നെ നമ്മുടെ മമ്മൂക്കയ്ക്ക് ഹൃദയം നിറഞ്ഞ 1000 ജന്മദിനാശംസകൾ അറിയിക്കുന്നു. എല്ലാ ശ്രോതാക്കൾക്കും, ചങ്ങാതിക്കൂട്ടം കൂട്ടുകാർക്കും, ഗിരിജക്കുട്ടി, അപർണക്കുട്ടി, സുധന്യമോൾ, പിന്നെ സുനിലിനും ഒരു അടിപൊളി ദിവസം ആശംസിക്കുന്നു. ഷീബാ ദിനേശ് ആലാമറാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഷീബചേച്ചിക്കും ഒരു നല്ല ദിവസമാകട്ടെ എന്ന് ആശംസിക്കുന്നു. അടുത്ത മെസ്സേജ്, നമസ്കാരം സുനിൽ, ഇന്നത്തെ ടോപ്പിക് തികച്ചും അവസരോചിതം. കടവല്ലൂരിലെ മോഹൻ ആർട്ടിസ്റ്റ് ഇന്നലെ സ്വന്തം കൈപ്പട കൊണ്ട് വരച്ച മമ്മൂക്കയുടെ ഫോട്ടോ എനിക്ക് അയച്ചു തന്നു. അന്നേരം ഞാൻ കരുതി നാളെ പാലക്കാട് അഹല്യയിൽ ഈ വിഷയമാകുമെന്ന്. എല്ലാം ഒത്തുവന്നു. ഇന്ന് പിറന്നാൾ ആഘോഷിക്കുന്ന മമ്മൂക്കയ്ക്ക് ഞങ്ങളുടെയും പിറന്നാൾ ആശംസകൾ. നഫീസ കുഞ്ഞിപ്പ പന്താവൂരാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. താങ്ക് യു ചേട്ടാ, ചേട്ടനും ഫാമിലിക്കും ഒരു നല്ല ദിവസമാകട്ടെ എന്ന് ആശംസിക്കുന്നു. അടുത്ത മെസ്സേജ്, ഗുഡ് മോർണിംഗ് സുനിൽ, മമ്മൂക്കയ്ക്ക് ഹൃദയം നിറഞ്ഞ പെരുന്നാൾ ആശംസകൾ. ഒരു വടക്കൻ വീരഗാഥ, ധ്രുവം, മഴയത്ത് മുംബൈ, സൂര്യമാനസം, യാത്ര, പാതേയം, കൗരവർ, പഴശ്ശിരാജ, പറഞ്ഞാൽ തീരില്ല. മമ്മൂക്കയുടെ എല്ലാ സിനിമകളും ഇഷ്ടമാണ്. കാഴ്ച, ജോണി വാക്കർ വേഷം, അങ്ങനെ പോകുന്നു. അദ്ദേഹത്തിന് ദീർഘായുസ്സും ആയുരാരോഗ്യ സൗഖ്യവും നൽകി ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ കൂട്ടുകാർക്കും ശുഭദിനം നേർന്നുകൊണ്ട് ഷക്കീല ചേച്ചിയാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്, സ്നേഹക്കൂടിൽ നിന്നും. ഷക്കീല ചേച്ചിക്കും ഒരു നല്ല ദിവസമാകട്ടെ എന്ന് ആശംസിക്കുന്നു. അടുത്ത മെസ്സേജ്, ഹായ് അഹല്യ വിഷസ്, ഹായ് സുനിൽ. മമ്മൂക്കയുടെ CBI ഡയറി കുറിപ്പ്, ഇൻസ്പെക്ടർ ബൽറാം വേഴ്സസ് താരാദാസ് കഥ പറയുമ്പോൾ ആവനാഴി. മമ്മൂട്ടിയെ കൊല്ലംകോട് വെച്ച് കണ്ടിട്ടുണ്ട്. ചെന്നൈ സ്പെൻസർ സൂപ്പർ മാർക്കറ്റിൽ കണ്ടിട്ടുണ്ട്. വിഷസ് അറിയിക്കേണ്ടത് ബിബിൻ കരിഞ്ഞാലിപ്പള്ളം ചിറ്റൂർ, അദ്ദേഹത്തിന്റെ വൈഫ് അഹല്യ നഴ്സിംഗ് കോളേജിൽ പ്രിൻസിപ്പൽ ശില്പ ഓക്കെ, വേറെന്തോ സംതിങ് എഴുതിയിട്ടുണ്ട്, എനിക്ക് മനസ്സിലാവുന്നില്ല. ഓക്കെ ഓക്കെ, ശില്പിക്കും ആശംസകൾ നേരുന്നു. കേശവദാസ് കൊല്ലംകോടാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഓക്കെ, കേശവദാസ് കൊല്ലംകോടിനും ഒരു നല്ല ദിവസമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് അടുത്ത മെസ്സേജിലേക്ക്. മോനെ, ഗുഡ് മോർണിംഗ്. ഇന്ന് മമ്മൂക്കയുടെ പിറന്നാൾ അല്ലേ, അദ്ദേഹത്തിന്റെ പിറന്നാൾ ആശംസകൾ നേരുന്നു. ആ പ്രതിഭ ഒരുപാട് കാലം ആരോഗ്യത്തോടെ അഭിനയരംഗത്ത് ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അമരം, പുട്ടുറുമി, സ്വാത്സല്യം, മാധവൻകുട്ടി എന്ന കഥാപാത്രം, ഇതൊക്കെ വലിയ ഇഷ്ടമാണ്. കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ശുഭദിനം ആശംസിച്ചുകൊണ്ട് സ്നേഹത്തോടെ പ്രേമമ്മയാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഓക്കെ, പ്രേമമ്മയ്ക്കും ഒരു നല്ല ദിവസമാകട്ടെ എന്ന് ആശംസിക്കുന്നു. അടുത്ത മെസ്സേജ് കവിത ചേച്ചിയുടെ മെസ്സേജാണ്, ശുഭദിനം എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, കവിത ചേച്ചിക്കും ഒരു നല്ല ദിവസമാകട്ടെ എന്ന് ആശംസിക്കുന്നു. അടുത്ത മെസ്സേജിലേക്ക് പോകുമ്പോൾ നിശാന്തിന്റെ മെസ്സേജാണ് വായിക്കാം. ഗുഡ് മോർണിംഗ് അഹല്യ സുനിൽ. മൂവീസ് അങ്കിൾ ബൺ, മനു അങ്കിൾ, കളിക്കളം, തസ്കര വീരൻ, ലൗഡ് സ്പീക്കർ, പിറന്നാൾ ആശംസകൾ ഇക്കാക്കി എന്ന് പറഞ്ഞിട്ട് നിശാന്തിന്റെ മെസ്സേജാണ്. നിശാന്തിനും ഒരു നല്ല ദിവസമാകട്ടെ എന്ന് ആശംസിക്കുന്നു. അടുത്ത മെസ്സേജ്, ഹായ് സുനിൽ, ഞാൻ ഷീബാ കുമരകം. ഞാൻ വിളിച്ചപ്പോൾ പറയാൻ ഒരു കാര്യം മറന്നുപോയി. മമ്മൂട്ടിയോടുള്ള ഇഷ്ടം കാരണം മമ്മൂട്ടിയുടെ മകളുടെ പേരാണ്
തന്റെ മൂത്ത മോൾക്ക് ഇട്ടിരിക്കുന്നത് സുറുമി. ആഹാ, അടിപൊളി. അത് പറഞ്ഞില്ലല്ലേ. ഓക്കെ, അപ്പൊ ശിവ ചേച്ചിക്കും ആശംസകൾ നേർന്നു, സുറുമിക്കും ആശംസകൾ നേർന്നു. അടുത്ത മെസ്സേജ്, മൗനം പേസിത ദളപതി യാത്ര വല്യേട്ടൻ അമരം രാജമാണിക്യം പാട്ട് കല്യാണത്തെ എന്നില കാട്ടുക്കുള്ളേ. എനിക്ക് ഏറ്റവും ഇഷ്ടം മമ്മൂട്ടിയാണ്, മമ്മൂട്ടിയാണ് എന്നും ഇഷ്ടം, പിന്നെയുള്ളു ബാക്കി നടന്മാർ. പോക്കിൽ രാജ ഇന്ത രാജാ സെയ്യർദാൻ സൊൽവാൻ സൊല്ലർദാൻ സെയ്വാൻ. മമ്മൂട്ടിക്ക് ആയുസും ആരോഗ്യം കൊടുക്കും.

ഡേ എന്ന് പറഞ്ഞിട്ട് ശാന്തി കൃഷ്ണയാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. കണ്ണേട്ടനും രാജലക്ഷ്മി ചേച്ചിക്കും ഹൃദയം നിറഞ്ഞ സ്നേഹാശംസകൾ എന്ന് കൂടെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ശാന്തി ചേച്ചിക്കും ഒരു നല്ല ദിവസമാകട്ടെ എന്ന് ആശംസിക്കുന്നു. അടുത്ത മെസ്സേജ്, നമസ്കാരം സുനിൽജി, ഫോട്ടോഗ്രാഫർ ചന്ദ്രേട്ടനാണ്. കോയമ്പത്തൂർ നമ്മുടെ സൂപ്പർ സ്റ്റാർ മമ്മൂട്ടിക്ക് ആശംസകൾ അറിയിച്ചുകൊള്ളുന്നു. മമ്മൂട്ടിയുടെ രാജമാണിക്യൻ സിനിമയുടെ ഷൂട്ടിംഗ് കോയമ്പത്തൂർ ഹിന്ദുസ്ഥാൻ കോളേജിൽ വെച്ച് നടത്തിയിരുന്നു. അന്ന് അദ്ദേഹത്തിനെ കണ്ടു, സംസാരിച്ചു, അദ്ദേഹത്തിന്റെ കൂടെ റിപ്പോർട്ട് കൂടെ എടുത്തു. ഇന്നത്തെ വിഷസ് മമ്മൂട്ടിക്കും കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ശ്രോതാക്കൾക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. ഫോട്ടോഗ്രാഫർ ചന്ദ്രൻ ചേട്ടനും ഒരു നല്ല ദിവസമാകട്ടെ എന്ന് ആശംസിക്കുന്നു. അടുത്ത മെസ്സേജ്, ഹലോ, ഗുഡ് മോർണിംഗ് അഹല്യ എഫ് എം, മൻസുനിലേട്ട. ഞാൻ സുചിത്ര കുട്ടപ്പൻ, കിണാശേരി. മമ്മൂക്ക പാലക്കാട് വന്നിട്ട് ഒരു മിന്നായം പോലെ കണ്ടിട്ടുണ്ട്. ഞങ്ങൾ വിക്ടോറിയ കോളേജിൽ പഠിക്കുമ്പോഴാണ് കണ്ടത്. ഒരു ബ്ലാക്ക് കാറിലാണ് പോകുന്നത്. അന്ന് കോളേജിൽ നിന്ന് പുറത്തു നിൽക്കുന്ന എല്ലാ കൂട്ടുകാർക്കും ഹായ് പറഞ്ഞു. അപ്പോഴാണ് ഞങ്ങൾക്ക് അറിഞ്ഞത് ആ പോയത് മമ്മൂക്കയാണ് എന്ന്. ഭയങ്കര ഹാപ്പി ആയിരുന്നു. പിന്നെ മമ്മൂക്കയുടെ സിനിമകളെ കുറിച്ച് പറയുമ്പോൾ പറഞ്ഞാൽ എല്ലാം ഇഷ്ടമാണ്. എന്നാലും ഞാൻ വെറുതെ ലാപ്ടോപ്പ് കണ്ടുകൊണ്ടിരിക്കുന്നു. സിനിമകൾ എന്നത് അണ്ണൻ തമ്പി, ഈ പട്ടണത്തിൽ ഭൂതം, മായാവി, കളിക്കളം, പട്ടാളം, തൂപ്പിൽ ജോപ്പൻ, തൊമ്മനും മക്കളും, തുറുപ്പുകുലാൻ, കഥ പറയുമ്പോൾ ചട്ടമ്പി നാട്, ഇങ്ങനെ കുറെ സിനിമകൾ ലാപ്ടോപ്പിൽ ഇതൊക്കെ ഇടയ്ക്കിടയ്ക്ക് കാണുന്നതാണ്. മമ്മൂക്കയ്ക്ക് 1000 പിറന്നാൾ ആശംസകൾ നേരുന്നു പാലക്കാട് ടീം. സുചിത്ര കുട്ടപ്പനാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോ സുചിത്രയ്ക്കും ഒരു നല്ല ദിവസമാകട്ടെ എന്ന് ആശംസിക്കുന്നു. അടുത്ത മെസ്സേജ്, നമസ്കാരം സുനിലൂട്ട. കാലം എഴുതി ചേർത്ത നമ്പറുകളേക്കാൾ അഭിനയിച്ചു തീർത്ത കഥാപാത്രങ്ങളെ അഭിനയ പ്രതിഭ കൊണ്ട് മിഴുവുറ്റതാക്കിയ അഭിനയ പ്രതിഭയ്ക്ക് ഹൃദയം നിറഞ്ഞ 1000 പിറന്നാൾ ആശംസകൾ. ഇത്രയും പറയാൻ വേണ്ടി വിളിച്ചതാണ്. റൂട്ട് മാറിപ്പോയി. എന്നും എപ്പോഴും പ്രചോദനമാകുന്ന, സ്വയം പ്രചോദനം ഉൾക്കൊള്ളുന്ന വ്യക്തിത്വം, പൗരുഷഭാവങ്ങളുടെ പൂർണ്ണത, വാക്കുകൾക്ക് ദാരിദ്ര്യം ദ്രമില്ലേ സുനിലേ. രാധ ചേച്ചിക്കും കണ്ണേട്ടനും വിവാഹ വാർഷിക ആശംസകൾ നേരുന്നു. അജിത ചേച്ചിയാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഞാൻ എന്താ കൊല്ലം വിഷയത്തിൽ അജിത ചേച്ചി പറയാൻ വിളിച്ച കാര്യം മറന്നുപോയി. കുഴപ്പമില്ല, മെസ്സേജ് അയച്ചിട്ടുണ്ട്, ഞാൻ വായിച്ചിട്ടുണ്ട്. അവസാനത്തെ മെസ്സേജിലേക്കാണ് ഇനി പോകുന്നത്. ഗുഡ് മോർണിംഗ് സുനിലേട്ട, ഇന്നത്തെ മമ്മൂക്ക ടോപ്പ് സുനിലൂട്ട സോറി കേട്ടോ ഗുഡ് മോർണിംഗ് സുനിലൂട്ട ഇന്നത്തെ മമ്മൂക്ക ടോപ്പിക് സൂപ്പർ. ഇന്നത്തെ വിഷസ് എൻട്രി സൂപ്പർ ആയിരുന്നു. മമ്മൂക്കയുടെ മാസ് ഡയലോഗ്സ്, എനിക്കും മമ്മൂക്കയുടെ വാത്സല്യം, അമരം, ഹിറ്റ്ലർ, രാപ്പകൽ, നരസിംഹം, ധ്രുവം, ഒരു വടക്കൻ വീരഗാഥ, അങ്ങനെ പോകുന്നു ലിസ്റ്റ്. 75-ാം വയസ്സിലും എന്നാ ലുക്കാണ് മമ്മൂക്കയ്ക്ക്. കണ്ടാൽ ഒരു ചുള്ളൻ ചെക്കൻ, ഒടുക്കത്തെ ഗ്ലാമർ. എത്ര നടന്മാർ സിനിമാ ഫീൽഡിൽ വന്നാലും ഈ ചന്തുവിനെ തോൽപ്പിക്കാനാവില്ല മക്കളെ നിങ്ങൾക്ക്. ഓക്കെ, മമ്മൂക്കയ്ക്ക് ഹൃദയം നിറഞ്ഞ 1000 പിറന്നാൾ ആശംസകൾ. രാധാലക്ഷ്മി ചേച്ചിക്കും കണ്ണേട്ടനും ഹൃദയം നിറഞ്ഞ വിവാഹ വാർഷിക ആശംസകൾ ഏറെ സ്നേഹത്തോടെ ആശംസിക്കുന്നു. എല്ലാവർക്കും ശുഭദിനാശംസകൾ. ഇന്നത്തെ പാട്ടുകളും പൊളിയാണ്. സ്നേഹത്തോടെ ഇന്ദിര ചേച്ചി പെരുവമ്പാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഓക്കെ, അവസാനത്തെ മെസ്സേജ് ആയിരുന്നു അത്. വേറെ എല്ലാ മെസ്സേജും വായിച്ചിട്ടില്ല, ഒന്നും വിട്ടുപോയിട്ടില്ലല്ലോ. ഇടയ്ക്ക് മാറിപ്പോയിട്ടുണ്ടോ? ഇല്ല, ഏകദേശം എല്ലാം വായിച്ചിട്ടുണ്ട്. വിളിച്ച എല്ലാവർക്കും, മെസ്സേജ് അയച്ച എല്ലാവർക്കും ഒരുപാട് നന്ദിയും സ്നേഹവും ഒക്കെ അറിയിക്കുന്നു. സമയം 9 കഴിഞ്ഞ് 16 ആണ്. നമുക്കിനി ഉച്ചയ്ക്ക് ഇൻസ്റ്റന്റ് പാട്ടിൽ കൂടെ കേൾക്കാം കേട്ടോ. ഇൻസ്റ്റന്റ് പാട്ടിൽ കുറെ നല്ല പാട്ടുകളൊക്കെ കേൾക്കാൻ പറ്റുമെന്ന പ്രതീക്ഷയിൽ ഞാനൊരു 12 തിരിച്ചു വരും. ഇപ്പോൾ ഇന്നത്തെ അഹലേ വിഷസിൽ നിന്നും ഞാൻ സുനിൽ വിടവാങ്ങുകയാണ്. നല്ലൊരു പാട്ട് കൂടെ വരുന്നുണ്ട്, പാട്ടൊക്കെ എൻജോയ് ചെയ്യാം. ഇനി അങ്ങോട്ട് കുറേ നല്ല പാട്ടുകളുണ്ട്, റേഡിയോ ഓഫ് ചെയ്ത് വെക്കരുത്. നല്ല കുറേ പാട്ടുകൾ നിങ്ങളുടെ കാതോരം എത്തും ഇനി അങ്ങോട്ട്. അപ്പോൾ ഉച്ചയ്ക്ക് ഇൻസ്റ്റന്റ് പാട്ടിലേക്ക്, ഇൻസ്റ്റന്റ് പാട്ടിലൂടെ കേൾക്കുന്നത് വരേക്കും ഇറ്റ്സ് മീ സുനിൽ സൈനിങ് ഓഫ്.

0: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
1: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
2: ഉങ്കൾ വാഴ്ക്കയിൻ ഒവ്വൊരു തരുണത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962. സെല്ലുലോയിഡ്.
3: ഹലോ ഹലോ ഹലോ മച്ചാമാരെ, സെല്ലുലോയിഡിന്റെ ഇന്നത്തെ സിനിമ സ്പെഷ്യലിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും സ്വാഗതം. അപ്പൊ ഇന്നത്തെ സിനിമ വിശേഷം പങ്കുവെക്കാനായിട്ട് കൂടെ ഉണ്ട് ഞാൻ ആയില്ല. ഇന്ന് നമ്മൾ ഏത് സിനിമയാണ് പറയാനായിട്ട് പോകുന്നേ എന്ന് നോക്കുകയാണെങ്കിലുണ്ടല്ലോ, നമ്മുടെയൊക്കെ പ്രത്യേകിച്ച് 90s ഒക്കെ കുട്ടിക്കാലത്ത് ഒരുപാട് ചിരിപ്പിക്കുകയും ഒപ്പം കരയിപ്പിക്കുകയും ചെയ്ത ഹോളിവുഡിലെ കാലത്തെയും ഒരു ക്യൂട്ട് ഫാമിലി എന്റർടൈനർ ചിത്രമായിട്ടുള്ള സ്റ്റുവേർട്ട് ലിറ്റിൽ. സ്റ്റുവേർട്ട് ലിറ്റിൽ എന്ന 1999 വമ്പൻ ഹിറ്റിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് കേട്ടോ. ഇ.ബി. വൈറ്റിന്റെ പ്രശസ്തമായ നോവലിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് റോബ് മിക്കോഫ് ഈ ഒരു ചിത്രം സംവിധാനം ചെയ്തത്. ഒരു തലമുറയുടെ മുഴുവൻ പ്രിയപ്പെട്ട സിനിമയാണ് സ്റ്റുവേർട്ട് ലിറ്റിൽ. അപ്പൊ നമുക്ക് ആ ഒരു സിനിമയുടെ കഥയിലേക്ക് കടന്നാലോ. ഈ ഒരു കഥ നടക്കുന്നത് ന്യൂയോർക്ക് നഗരത്തിലാണ്. അവിടെയുള്ള ലിറ്റിൽ ഫാമിലിയിലെ ദമ്പതിമാരായ എലിനറും ഫ്രെഡറിക്കും തങ്ങളുടെ ഒരേ ഒരു മകനായ ജോർജിന് ഒരു അനിയനെ കൂട്ടിനായി കൊണ്ടുവരാൻ വേണ്ടി ഒരു അനാഥാലയത്തിലേക്ക് പോകാണ്. അവൾ ഒരുപാട് കുട്ടികൾ ഉണ്ടായിരുന്നെങ്കിലും മനുഷ്യരെ പോലെ സംസാരിക്കുന്ന പക്ക മാന്യനായ ടൈയൊക്കെ കെട്ടിയ ഒരു കുഞ്ഞ് വെളുത്ത എലിയെയാണ് അവർക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടത്. അങ്ങനെ അവൻ നമ്മുടെ സ്റ്റുവേർട്ട് ലിറ്റിൽ. യെസ്, ഈ ഒരു സ്റ്റുവേർട്ട് ലിറ്റിലിന് വോയിസ് കൊടുത്തിരിക്കുന്നതേ ഇതിഹാസ നടൻ മൈക്കിൾ ജെ ഫോക്സ് ആണ്. അങ്ങനെ അവനെ അവർ വീട്ടിലേക്ക് കൊണ്ടുവരികയാണ്. എന്നാൽ വീട്ടിലെത്തിയ സ്റ്റുവേർട്ടിനെ വരവേൽക്കുന്നത് രണ്ട് വലിയ പ്രശ്നങ്ങളാണ് കേട്ടോ. ഒന്ന്, തനിക്ക് ഒരു മനുഷ്യനായ അനിയനെ കിട്ടുമെന്ന് പ്രതീക്ഷിച്ച ജോർജിന് ഒരു എലിയെ അനിയനായി സ്വീകരിക്കാനായിട്ട് കട്ടമടിയായിരുന്നു. അവൻ സ്റ്റുവേർട്ടിനോട് മിണ്ടാൻ പോലും ആദ്യം കൂട്ടാക്കുന്നില്ല. രണ്ടാമത്, ആ വീട്ടിലെ വലിയ ഒരു പട്ടുപൂച്ചയാണ്, നല്ല ഒരുപാട് പൂടയൊക്കെയുള്ള വലിയൊരു പൂച്ച, സ്നോബൽ. ഒരു എലി തന്റെ യജമാനനായി വീട്ടിൽ കയറി ഭരിക്കുന്നത് ആ പൂച്ചയ്ക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ദഹിക്കുന്ന ഒരു പരിപാടിയായിരുന്നില്ല. അങ്ങനെ സ്റ്റുവേർട്ട് പുറത്തിറങ്ങുന്ന സമയം നോക്കി അവനെ അപ്പാടെ വിഴുങ്ങാൻ വേണ്ടി സ്നോബൽ പ്ലാൻ ചെയ്യാണ്. തുടക്കത്തിൽ ആ വീട്ടിൽ ഒറ്റപ്പെട്ടു പോകുന്ന സ്റ്റുവേർട്ട് എങ്ങനെയാണ് ജോർജിന്റെ മനസ്സ് മാറ്റുന്നത്, ആ വീട്ടിലെ ഒരു യഥാർത്ഥ കുടുംബാംഗമായിട്ട് അവൻ എങ്ങനെ മാറുന്നു, അത് കേൾക്കാൻ ദി ഒട്ടും വൈകണ്ട. ദാവർന്ന് ആ ഒരു ബ്രേക്കിന് ശേഷം കഥ തുടരാം. സ്റ്റുഡിയോ വിത് അഹല്യ 90.4 കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: celluloid.
1: വെൽക്കം ബാക്ക് മച്ചാമറി സെല്ലലോയിഡ് ഹോളിവുഡ് ക്ലാസിക് സ്പെഷ്യലിലേക്ക് വീണ്ടും സ്വാഗതം. കൂടെ ഉണ്ട് ഞാൻ ആയില്യ. അങ്ങനെ നമ്മൾ സ്റ്റുവേർട്ട് ലിറ്റിൽ സിനിമയുടെ രണ്ടാം ഭാഗത്തിലേക്ക് കടക്കാൻ പോവാനുട്ടോ. തുടക്കത്തിൽ ജോർജ് തന്നെ അനിയനായി കൂട്ടാത്തതിൽ സ്റ്റുവേർട്ടിന് വലിയ വിഷമവും ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെയിരിക്കെ ജോർജ് സെൻട്രൽ പാർക്കിൽ നടക്കുന്ന ഒരു വലിയ മോഡൽ ബോട്ട് റേസിംഗിൽ പങ്കെടുക്കാൻ വേണ്ടി തന്റെ അച്ഛനൊപ്പം ചേർന്ന ഒരു അടിപൊളി റിമോട്ട് കൺട്രോൾ ബോട്ട് ഉണ്ടാക്കാണ്. സ്റ്റുവേർട്ടും അവരെ സഹായിക്കാൻ വേണ്ടി കൂടെ ചെല്ലുന്നുണ്ട്. എന്നാൽ റേസിംഗ് തുടങ്ങുന്ന കൃത്യസമയത്ത് ജോർജിന്റെ കയ്യിലിരുന്ന റിമോട്ട് കൺട്രോൾ ഉണ്ടല്ലോ താഴെ വീണ് കംപ്ലൈന്റ് ആയിട്ട് തകർന്നു പോവാണ്. ഞാൻ ഇത്രയും നാൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ ബോട്ട് റേസിൽ ഓടിക്കാൻ പറ്റില്ലല്ലോ എന്ന് ഓർത്ത് ജോർജ് അങ്ങ് കരയാനായിട്ട് തുടങ്ങാണ്. ആ സമയം നോക്കി നമ്മുടെ സ്റ്റുവേർട്ട് ഒരു മാസ തീരുമാനം എടുക്കാണ്. അവൻ ആ ചെറിയ ബോട്ടിനുള്ളിലേക്ക് നേരിട്ട് കയറി അങ്ങിരിക്കാണ്. റിമോട്ടില്ലെങ്കിലും താൻ ആ ബോട്ട് നേരിട്ട് ഓടിച്ച് വിജയിപ്പിക്കാമെന്ന് അവൻ ജോർജിന് ഉറപ്പ് നൽകാണ്. അങ്ങനെ അവിടുന്ന് അങ്ങോട്ട് ആ തടാകത്തിൽ നടക്കുന്ന ആ ഒരു ബോട്ട് റേസ് ഉണ്ടല്ലോ, ആ ഒരു ബോട്ട് റേസ് വലിയ വലിയ പിള്ളേരുടെ വലിയ വലിയ ബോട്ടുകൾക്കിടയിലൂടെ നമ്മുടെ കുഞ്ഞു സ്റ്റുവേർട്ട് ആ റെഡ് ബോട്ട് മാസമായിട്ട് ഇങ്ങനെ വെട്ടിച്ച് വെട്ടിച്ച് മുന്നോട്ട് പോകുന്ന ഒരു രംഗമുണ്ട്. നമ്മളത് കാണുന്ന സമയത്ത് നമുക്ക് ഭയങ്കര സന്തോഷം തോന്നും കേട്ടോ. ഒടുവിൽ വില്ലൻ ബോട്ടിനെ ഇടിച്ച് തെറിപ്പിച്ച് സ്റ്റുവേർട്ട് ഒന്നാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്യുകയാണ്. യെസ്, ആ ഒരൊറ്റ വിജയത്തോടെ ജോർജിന് സ്റ്റുവേർട്ടിനോടുള്ള സകല പിണക്കവും മാറാണ്. അവൻ സ്റ്റുവേർട്ടിനെ തന്റെ സ്വന്തം അനിയനായിട്ട് ഇങ്ങനെ കെട്ടിപ്പിടിക്കുകയാണ്. അങ്ങനെ ലിറ്റിൽ കുടുംബം അവന് സ്വന്തമായ ഒരു ചെറിയ റെഡ് കാറും ഒരു കൊച്ചു കിടക്കയും ഒക്കെ വാങ്ങി നൽകി വലിയ രീതിയിൽ അങ്ങ് ആഘോഷിക്കുകയാണ്. എന്നാൽ ഇതൊക്കെ കണ്ട ആ വീട്ടിലെ പൂച്ചയായ സ്നോബലിന് കലിപ്പങ്ങ് കൂടാണ്. അവൻ തെരുവിലെ ചില ഗുണ്ടാ പൂച്ചകളുമായിട്ട് ചേർന്ന് സ്റ്റുവേർട്ടിന് ആ വീട്ടിൽ നിന്നും എന്നേക്കുമായി ഇല്ലാതാക്കാൻ വേണ്ടി ഒരു മാരക കെണിയൊരുക്കാണ്. അതെന്താണ് കേൾക്കാം സ്ലൈഡിൽ ഒരു ഇടവേളയ്ക്ക് ശേഷം.
2: പാണ്ഡൻ നായുടെ പല്ലിനു ശൗര്യം പണ്ടേ പോലെ ഫലിക്കുന്നില്ല, പണ്ടിവനൊരു കടിയാ

0: celluloid.
1: യെസ്, പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സെല്ലുലോയിഡ് ആണ്. സെല്ലുലോയിഡിലെ ഇന്നത്തെ സിനിമ മാസ്റ്റർവർക്ക് ലിറ്റിൽ. പ്രത്യേകിച്ച് എന്റെ കുട്ടി കൂട്ടുകാർക്ക് വേണ്ടിയിട്ട് ഞാൻ ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് അങ്ങനെ ഡെഡിക്കേറ്റ് ചെയ്യാറ് കേട്ടോ. അപ്പോൾ ദാ സിനിമ അതിന്റെ ഏറ്റവും ഇമോഷണലും ത്രില്ലിംഗ് ആയ ആ മൂന്നാം ഘട്ടത്തിലേക്ക് കടക്കാൻ പോവാണ്. സ്നോബൽ തന്റെ സുഹൃത്തായ സ്മോക്കി എന്ന തെരുവ് പൂച്ചകളുടെ ലീഡറുടെ അടുത്ത് ചെന്ന് സഹായം ചോദിക്കുകയാണ്. സ്മോക്കി ആണെങ്കിൽ ആ ഒരു സമയത്ത് ഒരു പ്ലാൻ ചെയ്യുന്നുണ്ട്. അവൻ റെജിനാൾഡ് സ്റ്റൗട്ട് എന്നും കാമില എന്ന പേരുള്ള രണ്ട് ദരിദ്രരായ എലികളെ പണം കൊടുത്ത് ലിറ്റിൽ ഫാമിലിയിലേക്ക് അയക്കുകയാണ്. അവർ അവിടെ വന്ന് ലിറ്റിൽ ദമ്പതിമാരോട് കള്ളം പറയുകയാണ്, ഞങ്ങളാണ് സ്റ്റുവേർട്ടിന്റെ ഒറിജിനൽ അച്ഛനും അമ്മയും. പണ്ട് ദാരിദ്ര്യം കാരണം അനാഥാലയത്തിൽ ഉപേക്ഷിച്ചതാണ്. ഇപ്പോൾ ഞങ്ങൾക്ക് ഞങ്ങളുടെ മകനെ തിരിച്ചു വേണമെന്ന്. അങ്ങനെ തന്നെ യഥാർത്ഥ അച്ഛനമ്മമാരാണെന്ന് കരുതി പാവം സ്റ്റുവേർട്ട് എന്താണ് കണ്ണൊക്കെ നിറഞ്ഞുകൊണ്ട് ലിറ്റിൽ കുടുംബത്തോട് യാത്ര പറഞ്ഞ് ആ കള്ളെലികളുടെ കൂടെ അങ്ങ് ഇറങ്ങി പോകുകയാണ് സുഹൃത്തുക്കളെ. ആ സമയത്ത് ജോർജിനും മാതാപിതാക്കൾക്കും അത് വലിയൊരു സങ്കടമായിട്ട് മാറുന്നുണ്ട്. എന്നാൽ കുറച്ചു ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഈ കള്ളയിലികൾക്ക് സ്റ്റുവേർട്ടിനോട് സ്നേഹം തോന്നുകയും തങ്ങൾ പൂച്ചകളുടെ നിർബന്ധം കൊണ്ടാണ് ഇത് ചെയ്തതെന്ന സത്യം അവർ സ്റ്റുവേർട്ടിനോട് തുറന്നു പറയുകയും ചെയ്യാണ്. അങ്ങനെ സത്യം മനസ്സിലാക്കിയ സ്റ്റുവേർട്ട് തന്റെ പ്രിയപ്പെട്ട ലിറ്റിൽ ഫാമിലിയിലേക്ക് തിരികെ ഓടാൻ നോക്കുമ്പോഴാണ് സ്മോക്കിയും അവന്റെ ഗുണ്ടാ പൂച്ചകളും സ്റ്റുവേർട്ടിനെ കൊല്ലാൻ വേണ്ടിയിട്ട് ആ വലിയ പാർക്കിൽ വെച്ച് വളഞ്ഞ ആക്രമിക്കുകയാണ്. രാത്രിയിലെ ആ ഇരുട്ടിൽ മരങ്ങൾക്കിടയിലൂടെ വലിപ്പമുള്ള പൂച്ചകൾ നമ്മുടെ കുഞ്ഞു സ്റ്റുവേർട്ടിനെ വേട്ടയാടുന്ന രംഗമുണ്ടല്ലോ, ശരിക്കും നമുക്ക് സങ്കടം വരുട്ടോ ആ സീൻ കാണുന്ന സമയത്ത്. അവൻ അങ്ങനെ തന്നെ കുഞ്ഞു റെഡ് കാറിലൊക്കെ ഇരുന്ന് പൂച്ചകളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി പരമാവധി ശ്രമിക്കുന്നുണ്ടെങ്കിലും ഒടുവിൽ അവൻ ആ വലിയ പാർക്കിന്റെ നടുവിൽ ഒറ്റപ്പെട്ടു പോവാണ്. ഈ മാരക കെണിയിൽ നിന്നും സ്റ്റുവേർട്ട് എങ്ങനെയായിരിക്കും രക്ഷപ്പെടുന്നേ? കേൾക്കാം.

0: celluloid.
1: സെല്ലാഡാണ് പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടേയിരിക്കുന്നത്. This is RJ, I love with you guys. അപ്പൊ നമുക്ക് കഥതി തുടരാണ്. കഥയുടെ അവസാന ഭാഗത്തിലേക്ക് എത്താൻ പോവാണ്. സ്റ്റുവർട്ട് ലിറ്റിൽ സിനിമയുടെ ക്ലൈമാക്സ് ഉണ്ടല്ലോ, ശരിക്കും നമ്മുടെ ഒരു ഹൃദയം നിറയ്ക്കുന്ന ഒരു കാഴ്ചയാണ് കേട്ടോ. അങ്ങനെ ആ പാർക്കിലെ ഒരു വലിയ മരത്തിന്റെ മുകളിൽ സ്റ്റുവർട്ട് ജീവനം കൊണ്ടിങ്ങനെ ഒളിച്ചിരിക്കുമ്പോഴുണ്ടല്ലോ, സ്മോക്കിയും കൂട്ടരും അവനെ താഴെയിട്ട് കൊല്ലാനായി നോക്കുകയാണ്. ഈ സമയം അവിടെ എത്തുന്ന സ്നോബൽ എന്ന പൂച്ചയുടെ മനസ്സിൽ വലിയൊരു മാറ്റം വരികയാണ്. ഇത്രയും നാൾ താൻ സ്റ്റുവർട്ടിനെ വെറുത്തിരുന്നുവെങ്കിലും അവൻ ലിറ്റിൽ കുടുംബത്തെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്നും അവൻ തന്റെ കുടുംബാംഗമാണെന്നും സ്നോബൽ തിരിച്ചറിയാണ്. അങ്ങനെ ഗുണ്ടാ പൂച്ചകൾ സ്റ്റുവർട്ടിനെ ആക്രമിക്കാൻ വരുമ്പോൾ സ്നോബൽ തന്റെ ബ്രദറായിട്ടുള്ള സ്റ്റുവർട്ടിന്റെ രക്ഷയ്ക്കായിട്ട് മുന്നോട്ടങ്ങ് ചാടി വീഴുകയാണ്. അത് ശരിക്കും കണ്ടിരിക്കുന്ന സമയത്ത് കാണുന്ന പ്രേക്ഷകന് വലിയൊരു സർപ്രൈസ് നൽകുന്ന ഒരു രംഗം കൂടിയാണ് കേട്ടോ. അങ്ങനെ സ്നോബലും സ്റ്റുവർട്ടും ഒന്നിച്ചു ചേർന്ന് ആ തെരുവ് പൂച്ചകളെ കബളിപ്പിച്ച് അവലിയ തടാകത്തിലേക്ക് തള്ളിയിടാണ്. അങ്ങനെ വില്ലൻ പൂച്ചയായ സ്മോക്കിയെ അവർ അവിടെ അടിച്ചോടിക്കുന്നതോടെയാണ് കളി ഒരു കട്ട മാസായിട്ട് മാറുന്നത്. അങ്ങനെ ഒടുവിൽ സ്നോബലും സ്റ്റുവർട്ടും കട്ട ഫ്രണ്ട്സായി മാറി തങ്ങളുടെ ലിറ്റിൽ ബംഗ്ലാവിലേക്ക് തിരികെ വരാണ്. സ്റ്റുവർട്ടിനെ വീണ്ടും ജീവനോടെ കണ്ട ജോർജും അച്ഛനും അമ്മയും അവനെ കെട്ടിപ്പിടിച്ച സന്തോഷം കൊണ്ടിങ്ങനെ കരയുന്ന ഒരു മനോഹരമായ രംഗത്തോടു കൂടിയാണ് ഈ ഒരു സിനിമ അവസാനിക്കുന്നത്. 1999 പുറത്തിറങ്ങിയ ഈ സിനിമയുടെ ഏറ്റവും വലിയ പ്രത്യേകത ഇതിലെ വിഷ്വൽ എഫക്ട്സ് ആണ്. ഒരു യഥാർത്ഥ എലിയെ പോലെ തോന്നിപ്പിക്കുന്ന രീതിയിൽ CGI ചെയ്ത് ഹോളിവുഡിലെ വിഖ്യാത ഡയറക്ടറായിട്ടുള്ള M. Night ശ്യാമളൻ കൂടി ചേർന്നാണ് ഈ ഒരു സിനിമയുടെ തിരക്കഥ എഴുതിയത് എന്ന് പലർക്കും അറിയാത്തൊരു വലിയ അറിവാണ് കേട്ടോ. വെറും 100 മില്യൺ ബഡ്ജറ്റിൽ വന്ന് 300 മില്യണിലധികം ബോക്സ് ഓഫീസിൽ വാരിക്കൊട്ടിയിട്ടുള്ള ഈ ഒരു ചിത്രം ഇന്നും കുട്ടികളുടെയും മുതിർന്നവരുടെയും എക്കാലത്തെയും വലിയൊരു ഫേവറേറ്റ് ആണല്ലേ. അപ്പോൾ മച്ചാമാരെ, കുട്ടിക്കാലത്തെ ആ സുന്ദരമായ ഓർമ്മകളിലേക്ക് ഒന്നുകൂടി തിരിച്ചു പോകാൻ വേണ്ടി ഇന്ന് തന്നെ സ്റ്റുവർട്ട് ലിറ്റിൽ ഒന്നുകൂടി എടുത്ത് കാണണം കേട്ടോ. അപ്പൊ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൂടി എന്നെ അറിയിക്കാനായിട്ട് മറക്കണ്ട. നമുക്ക് വീണ്ടും സെല്ലോയിഡുമായിട്ട് മറ്റൊരു സിനിമാ വിശേഷവുമായിട്ട് കേൾക്കുന്നുണ്ട്. അതുവരേക്കും സ്റ്റേ ഹാപ്പി, ലവ് സിനിമ, ബൈ ഫ്രം യുവർ RJ ആയില്യ. സ്റ്റേഡിയം വിത്ത് ഖലീഫ് 90.4 കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: Get rid of osteoarthritis, stroke, knee pain, back pain, shoulder pain and various joint related diseases without the need of surgery. Get access to healthy Ayurvedic treatment at Ahalya Ayurveda Medical College Hospital, Palakkad. Contact 0493-226-888. Mobile 9496-000129.
1: ഉങ്കൾ വാഴ്ക്കയിൻ ഒവ്വൊരു തരുണത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
2: കാലിഡോസ്കോപ്പ് ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.
3: ഇനി ചിക്കൻ ബിരിയാണിയും ഗ്യാസ് സിലിണ്ടറും ഒരേ ആപ്പിൽ നമുക്ക് ഓർഡർ ചെയ്യാനായിട്ട് പറ്റും. എന്റെ അമ്മ എന്തൊക്കെയാ ഈ ലോകത്ത് നടക്കണേ എന്ന് ചിന്തിപ്പിക്കുന്ന കുറെ കാര്യങ്ങളുണ്ട്. ഓൺലൈനിൽ നമ്മൾ ഭക്ഷണവും ഗ്രോസറിയും ഒക്കെ ഓർഡർ ചെയ്യില്ലേ, അതേപോലെ പാചകവാതക സിലിണ്ടറും നമ്മുടെ ഗ്യാസ് സിലിണ്ടറും ബുക്ക് ചെയ്യാനായിട്ട് സാധിക്കുമെന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഇതേപോലെ നമ്മുടെ ചുറ്റും നടക്കുന്ന ഇൻഫർമേറ്റീവ് എന്റർടൈൻമെന്റ് കാര്യങ്ങളൊക്കെ ആയിട്ട് ഇന്നത്തെ കാലിഡോസ്കോപ്പിൽ കൂടെ ഞാൻ അഭിരാമിയുണ്ട്. വെൽക്കം ടു കാലിഡോസ്കോപ്പ്, ഇവിടെ കംപ്ലീറ്റ് ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്. നമ്മുടെ രാജ്യത്ത് ആദ്യമായിട്ട് ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോം വഴി LPG സിലിണ്ടർ ഹോം ഡെലിവറി സേവനമായിട്ട് കൈകോർക്കുകയാണ് സ്വിഗ്ഗിയും ഹിന്ദുസ്ഥാൻ പെട്രോളിയം കോർപ്പറേഷനും. വീട്ടിലെ ഗ്യാസ് തീർന്നോ, ഇന്ന് നേരെ ഏജൻസിയിലേക്ക് വിളിക്കേണ്ട, ആപ്പ് തുറക്കൂ, ബുക്ക് ചെയ്യൂ, സിലിണ്ടർ വീട്ടിലെത്തും എന്നാണ് അവർ പറയുന്നത്. ഓൺലൈൻ ഡെലിവറിയുടെ ലോകം ഭക്ഷണത്തിൽ നിന്ന് ഈ അടുക്കളയിൽ ഉപയോഗിക്കുന്ന ഇന്ധനത്തിലേക്കും വ്യാപിക്കുകയാണ് എന്ന് പറയുമ്പോഴത്തേക്കും ടെക്നോളജി നമ്മുടെ ലൈഫ് എത്ര എളുപ്പമാക്കുന്നു എന്നതിൻ്റെ ഒരു എക്സാമ്പിൾ തന്നെയാണ്. കുറേ കാര്യങ്ങൾ പറയാനുണ്ട്, അതിനു മുന്നേ ഒരു പാട്ട് കേട്ടിട്ട് നമുക്ക് വേഗം തിരിച്ചെത്താം. സ്റ്റേ ട്യൂൺ.

0: കാലിഡോസ്കോപ്പ് ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.
1: രാവിലെ ചായ വെക്കാൻ പോകുമ്പോഴോ ബിരിയാണി അടുപ്പത്ത് കയറ്റിയ സമയത്തോ സിലിണ്ടർ ഷൂ എന്ന് പറഞ്ഞ് നിൽക്കുകയാണെങ്കിൽ വീട്ടിലെ ഏറ്റവും വലിയ വില്ലൻ ആരാണ് എന്ന് പോലും നമുക്ക് തീരുമാനിക്കാനാവില്ല. അതുകൊണ്ടായിരിക്കും ഇപ്പോ സ്വിഗ്ഗിയിലൂടെയും നമുക്ക് ഗ്യാസ് സിലിണ്ടർ ഓർഡർ ചെയ്യാനായിട്ട് പറ്റുന്നത്. പക്ഷെ ഒരു കാര്യം പറയട്ടെ, ഇത് നമ്മുടെ വീടുകളിൽ ഉപയോഗിക്കുന്ന ആ വലിയ 14.2 kg സിലിണ്ടർ അല്ല. ആദ്യഘട്ടത്തില് 5 kg 10 kg ഒക്കെയുള്ള സിലിണ്ടറുകളാണ് സ്വിഗ്ഗി ത്രൂ ഓർഡർ ചെയ്യാനായിട്ട് പറ്റുക. അതുകൊണ്ട് ബാച്ചിലേഴ്സ്, PG താമസിക്കുന്ന ആളുകൾ, പിന്നെ സ്മോൾ ഫാമിലീസ്, സ്റ്റുഡിയോ അപ്പാർട്ട്മെന്റ്സ് ഇവിടൊക്കെ താമസിക്കുന്നവർ ഉപയോഗിക്കുന്ന ചെറിയ സിലിണ്ടറുകളില്ലേ, ഇവർക്കൊക്കെ ഇത് വലിയൊരു സൗകര്യമാവാം. ഗ്യാസ് തീർന്നെങ്കിൽ ശരി, ഇനി ഫോൺ എടുത്തോളൂ, ആപ്പിൽ നോക്കി ബുക്ക് ചെയ്തോളൂ എന്ന ലെവലിലേക്കൊക്കെ കാര്യങ്ങൾ മാറുകയാണ്. ഇനി ഇതിൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം എന്താന്ന് വെച്ചാൽ, ഈ സിലിണ്ടർ വാങ്ങാൻ HP ഗ്യാസ് കണക്ഷൻ നിർബന്ധമില്ല. അതായത് എനിക്ക് ഗ്യാസ് കണക്ഷൻ ഇല്ലല്ലോ എന്ന ഡയലോഗും ഇനി അധിക കാലം നമുക്ക് കേൾക്കേണ്ടി വരില്ല എന്നാണ് പറയുന്നത്. ഇപ്പോൾ ബാംഗ്ലൂരിലാണ് ഈ ഒരു സർവീസ് പൈലറ്റ് അടിസ്ഥാനത്തിൽ തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ. ഇനിയിപ്പോൾ തുടങ്ങി കഴിയുമ്പോഴത്തേക്കായിരിക്കും ഇതിൻ്റെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ പുറത്തു വരിക. അപ്പോൾ അവിടുത്തെ ആളുകൾ എങ്ങനെ സ്വീകരിക്കുന്നു എന്ന് നോക്കിയതിന് ശേഷം മാത്രമായിരിക്കും മറ്റ് സിറ്റീസിലേക്കൊക്കെ എത്തുക. പിന്നെ എത്ര രൂപയാകും എന്ന ചോദ്യമല്ലേ ഇനിയുള്ളത്. അതിനിപ്പോ കമ്പനികൾ ചെറിയൊരു സസ്പെൻസ് വെച്ചിരിക്കുകയാണ്. വില ഇതുവരെ അവർ പുറത്തുവിട്ടിട്ടില്ല. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഒരു കാലത്ത് 30 മിനിറ്റിൽ ഭക്ഷണം എന്ന് കേട്ട് നമ്മൾ അത്ഭുതപ്പെട്ടിരുന്നു. ഇപ്പോൾ അടുക്കള തന്നെ ഒരു ആപ്പിന്റെ നോട്ടിഫിക്കേഷൻ കാത്തിരിക്കുന്ന കാലമാണ്. ടെക്നോളജി ഈസ് കുക്കിംഗ് ലിറ്ററലി.

0: കാലിഡോസ്കോപ്പ് ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.
1: ഇപ്പൊ ട്രെയിനിന്റെ ഒരു ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ കയറി കഴിഞ്ഞാൽ ആദ്യം ലോഗിൻ, പിന്നെ ഒ ടി പി, അതിനിടയിൽ ക്യാപ്ച എന്ന് പറയുന്ന ഒരു സംഗതിയുണ്ട്. ഈ ക്യാപ്ചയിൽ എന്തൊക്കെയാണ് അല്ലെ? ചില സമയത്ത് നമുക്ക് മിക്കവരുടെയും കയ്യിൽ നിന്ന് പോകുന്ന ഒരു കാര്യമാണ് ഈ ക്യാപ്ച. ഈ ചിത്രത്തിൽ എന്തൊക്കെയാണ് ഉള്ളത്, ട്രാഫിക് ലൈറ്റ് എവിടെയാണ്, ഇങ്ങനെയുള്ള കുറേ കാര്യം. അവസാനം ടിക്കറ്റ് കിട്ടിയോ ഇല്ലയോ എന്നതിനേക്കാൾ നമ്മൾ മനുഷ്യനാണെന്ന് കമ്പ്യൂട്ടറിനെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് കൂടുതൽ സമയം പോവാറ്. വെരിഫൈ യു ആർ എ ഹ്യൂമൻ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ക്യാപ്ച കാര്യം, ക്യാപ്ച എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ. ഈ ഒരു ഫ്രസ്ട്രേഷന് ഒടുവിൽ ഒരു ഫുൾ സ്റ്റോപ്പ് ഇടാൻ ഒരുങ്ങാണ് ഇന്ത്യൻ റെയിൽവേ. എന്താ സംഗതി, ക്യാപ്ചയൊക്കെ പോയോ? എല്ലാം പറഞ്ഞു തരാം കാലിഡോസ്കോപ്പിൽ. കൂടെ ഞാൻ അഭിരാമി ഉണ്ട്. ആൻഡ് യു ആർ ലിസ്ണിംഗ് ടു അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂട്ടാം.

0: കാലിഡോസ്കോപ്പ് ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.
1: IRCTCയുടെ പുതിയ വെബ്സൈറ്റിൽ നിന്ന് ക്യാപ്ചയ്ക്ക് അങ്ങോട്ട് വിട പറഞ്ഞിരിക്കുകയാണ്, ബൈ ബൈ പറഞ്ഞേക്കാണ് റെയിൽവേ മന്ത്രിയായിട്ടുള്ള ബഹുമാനപ്പെട്ട അശ്വിനി വൈഷ്ണവ്. അദ്ദേഹം പ്രഖ്യാപിച്ച കാര്യം എന്താണെന്ന് വെച്ചാൽ, വെറും 8 ക്ലിക്കിൽ ടിക്കറ്റ് ബുക്കിംഗ് പൂർത്തിയാക്കാം. യാത്രക്കാരുടെ വിവരങ്ങൾ നേരത്തെ സേവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് 6 ക്ലിക്കായിട്ട് ചുരുങ്ങും. അതുമാത്രമല്ല, ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് പൊങ്ങി വരുന്ന പോപ്പ് ആപ്പുകളും നമ്മുടെ ശ്രദ്ധ പെട്ടെന്ന് തിരിക്കുന്ന ഗ്രാഫിക്സുകളും ഒക്കെ ഒഴിവാക്കിയിട്ട് വളരെ പ്രൊഫഷണലായിട്ട് ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ ഏറ്റവും എളുപ്പത്തിലുള്ളൊരു സർവീസായിട്ട് മാറും IRCTCയുടെ പുതിയ വെബ്സൈറ്റ് എന്നാണ് പറയുന്നത്. ശരിക്കും അങ്ങനെയാണ് വേണ്ടത് അല്ലേ? ഈ സോഫ്റ്റ്വെയർസും ഇങ്ങനെയുള്ള വെബ്സൈറ്റും ഒക്കെ നമ്മുടെ ലൈഫ് കുറച്ചുകൂടെ സിംപ്ലറാക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ ചില സോഫ്റ്റ്വെയർസൊക്കെ തുറക്കുമ്പോൾ തന്നെ നമുക്ക് ആകെ ബോധം കിട്ടും. അവിടെ നിന്നും ഇവിടെ നിന്നും പോപ്പപ്പും കാര്യങ്ങളും ഒക്കെ വരും, ഇഷ്ടം പോലെ ആഡ്സ് വരും. ഇതിനിടയിൽ നമ്മൾ എന്താ പറയുക, നമ്മൾ ചെയ്യാനായിട്ട് നമ്മൾ എന്തിനാണോ ആ സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്നത് ആ കാര്യം തന്നെ നമ്മൾ മടുപ്പായി പോകും. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോൾ നമുക്ക് വേണ്ട കാര്യം എന്താണ്? കൺഫേം ടിക്കറ്റ് അല്ലെ, അല്ലാതെ സ്ക്രീനിൽ പ്രത്യേകിച്ച് ഫയർവർക്സോ കാര്യങ്ങളോ ഒന്നും നമുക്ക് വേണ്ടല്ലോ. അപ്പൊ അങ്ങനെ വളരെ സിമ്പിളായിട്ട് മാറ്റം എന്ന് പറയുന്നുണ്ട്. ഇനി മറ്റൊരു വലിയ മാറ്റം, എല്ലാ ക്ലാസ്സുകളിലെയും സീറ്റ് ഉണ്ടോ എന്ന് സ്ക്രീനിൽ തന്നെ കാണാൻ പറ്റും. സ്ലീപ്പർ ഉണ്ടോ, 3A ഉണ്ടോ, ചേർക്കാറുണ്ടോ, ഓരോന്നായി തിരഞ്ഞ് നമ്മൾ സമയം കളയേണ്ട ആവശ്യമില്ല. എല്ലാം ഒരുമിച്ച് കണ്ടിട്ട് നമുക്ക് തീരുമാനിക്കാം. ചുരുക്കത്തിൽ പറഞ്ഞാൽ, ഇനി റെയിൽവേയുടെ ടിക്കറ്റ് ബുക്ക് ചെയ്ത ആ ഒരു വെബ്സൈറ്റ് IRCTC സൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നത് ഒരു അഡ്വഞ്ചർ ഗെയിം അല്ല, മുന്നത്തെ പോലെ ഒരു സ്മൂത്ത് ജേണി ആയിരിക്കുമെന്നാണ് റെയിൽവേ പറയുന്ന കാര്യം. ഇനി തത്കാൽ സമയത്ത് ഹൃദയമിടിപ്പ് കുറയൂ എന്നത് മാത്രമാണ് കണ്ടറിയാനുള്ളത്.

0: കാലിഡോസ്കോപ്പ് ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.
1: നമ്മുടെ ഫോണിലേക്ക് വരുന്ന ചില മെസ്സേജസ് അല്ലേ, ഹായ് ഡിയർ, കൺഗ്രാറ്റുലേഷൻസ്, യു ഹാവ് വൺ എന്നൊക്കെ പറഞ്ഞിട്ട് മെസ്സേജ് ഉണ്ടാവും. ഇത്ര ലക്ഷം രൂപ നിങ്ങൾ വിൻ ചെയ്തു, നിങ്ങളുടെ KYC വേഗം അപ്ഡേറ്റ് ചെയ്തിട്ട് ഈ എമൗണ്ട് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യൂ എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ സ്വീറ്റ് ആയിട്ടുള്ള മെസ്സേജൊക്കെ വരാറുണ്ട്. ഈ മെസ്സേജുകൾ അത്ര നിരപരാധികളല്ല. ചിലപ്പോൾ അതൊരു സാധാരണ മെസ്സേജേ ആയിരിക്കില്ല, നിങ്ങളുടെ പണവും സ്വകാര്യ വിവരങ്ങളും ഒക്കെ അന്വേഷിച്ചു കൊണ്ടെത്തുന്ന ഒരു വലിയ ട്രാപ്പ് ആയിരിക്കും. സത്യത്തിൽ ഇന്നത്തെ ഏറ്റവും വലിയ പോക്കറ്റടി നടക്കുന്നത് എവിടെയാണെന്നറിയോ? ബസ്സിലാണോ? അല്ല. ബസാറിലാണോ? അല്ല. മൊബൈൽ ഫോണിനുള്ളിലാണ്. ഒരു തെറ്റായ ക്ലിക്ക് അല്ലെങ്കിൽ ഒരു OTP അല്ലെങ്കിൽ അനാവശ്യമായിട്ടൊരു ലിങ്ക് തുറന്നു കഴിഞ്ഞാൽ അത്ര മതി, നമ്മൾ വർഷങ്ങളായിട്ട് സമ്പാദിച്ചു വെച്ചിട്ടുള്ള പണം പോലും നിമിഷങ്ങൾക്കകം, അതായത് എന്താ, ഇൻ എ ഫ്ലാപ്പ് ഓഫ് സെക്കൻഡ്സ് നമുക്കത് നമ്മുടെ കയ്യിൽ നിന്ന് പോകും. അതുകൊണ്ടാണ് തിങ്ക് ബിഫോർ യു ക്ലിക്ക് എന്ന് പറയുന്ന കാര്യം ഇപ്പോൾ വളരെയധികം റിലവൻ്റ് ആയിട്ടുള്ളത്. ഇതൊരു മുദ്രാവാക്യമൊന്നുമല്ല, ഒരു സർവൈവൽ ടിപ്പാണ്. നിങ്ങൾ ക്ലിക്ക് ചെയ്യുന്നതിന് മുന്നേ ഒന്ന് ആലോചിക്കുക. ആരെങ്കിലും എമർജൻസി ആയിട്ട് പൈസ ചോദിച്ചാലും ബാങ്കിന്റെ പേരിൽ മെസ്സേജ് വന്നാലും ലോട്ടറി അടിച്ചെന്ന് പറഞ്ഞാലും ആദ്യം ഒന്ന് നിർത്തി ചിന്തിക്കണം. കാരണം തട്ടിപ്പുകാർക്ക് വേണ്ടത് നമ്മളുടെ വിശ്വാസമാണ് അല്ലേ, അതിനുശേഷമായിരിക്കും പണം. അപ്പോൾ വാട്സപ്പ് ഉപയോഗിക്കുമ്പോൾ നിർബന്ധമായും ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ എന്തൊക്കെയാണ്, ചില റെഡ് ഫ്ലാഗ്സ് കണ്ടാൽ എങ്ങനെ നമ്മൾ അലേർട്ട് ആവണം, ഒരു മെസ്സേജ് കൃത്യമായിട്ടുള്ള മെസ്സേജ് ആണോ വ്യാജമാണോ എന്നൊക്കെ എങ്ങനെ തിരിച്ചറിയാം, അതൊക്കെ നമുക്ക് കേൾക്കണ്ടേ? കേൾക്കാം കാലിഡോസ്കോപ്പിൽ വിത്ത് മീ അഭിരാമി, ആൻഡ് യു ആർ ലിസണിംഗ് ടു അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: കാലിഡോസ്കോപ്പ് ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.
1: ഒരു ഗോൾഡൻ റൂൾ ഞാൻ അങ്ങോട്ട് പറഞ്ഞു തരട്ടെ, എനിക്ക് പ്രത്യേകിച്ച് ടിപ്പൊന്നും തരണ്ട, ഞാനങ്ങ് പറഞ്ഞു തരാം. ഗോൾഡൻ റൂൾ എന്ന് പറഞ്ഞാൽ, അൺനോൺ ലിങ്ക് ആണെങ്കിൽ അൺനോൺ റിസ്ക് ആയിരിക്കും. നിങ്ങൾ ആവശ്യപ്പെടാതെ തന്നെ ചില ലിങ്കുകൾ വരില്ലേ, ഒരിക്കലും അതൊന്നും പോയിട്ട് വെറുതെ ക്ലിക്ക് ചെയ്യരുത്. നമുക്ക് തോന്നുമ്പോഴത്തേക്കും ചിലപ്പോൾ ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും, പക്ഷെ നമ്മൾ അങ്ങോട്ടൊന്നും എഫേർട്ട് ഇട്ടിട്ടില്ല, ഇത് സെർച്ച് ചെയ്തിട്ടില്ല, ഒന്നുമില്ല. പക്ഷെ ഇങ്ങോട്ട് നമ്മുടെ ഫോണിലേക്ക് ഇങ്ങനെ ലിങ്ക് വരുമ്പോൾ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് ബ്ലോക്ക് ചെയ്യും, KYC ഉടൻ അപ്ഡേറ്റ് ചെയ്യണം, പാഴ്സൽ എത്തി, ഡെലിവറി ചാർജ് ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് അടയ്ക്കാം, ഇങ്ങനെയുള്ള മെസ്സേജസ് കാണുമ്പോൾ ആദ്യം ചെയ്യേണ്ടത് പേടിക്കലല്ല, സംശയിക്കലാണ്. എല്ലാത്തിനും ഇങ്ങനെ സംശയിക്കണമെന്ന് ചോദിച്ചാൽ സംശയിക്കണം, അങ്ങനെ ഒരു കാലത്തിലല്ലേ നമ്മൾ ജീവിക്കണേ. ഇനി മറ്റൊരു ക്ലാസിക് ട്രിക്ക് പറഞ്ഞെന്നാൽ, ഹായ് ഹലോ എന്നൊരു മെസ്സേജിൽ തുടങ്ങും, അതിന് നിങ്ങൾ റിപ്ലൈ കൊടുത്താൽ പതിയെ സംസാരിച്ച് വിശ്വാസം പിടിക്കും. പിന്നെ ഒരു ഓഫർ, ഒരു പാർട്ട് ടൈം ജോബ്, ഒരു ഇൻവെസ്റ്റ്മെന്റ് അല്ലെങ്കിൽ ഒരു ചെറിയ ഹെൽപ്പ് എന്ന പേരിൽ പണം ആവശ്യപ്പെടും. കേൾക്കുമ്പോൾ സിനിമാ കഥ പോലെ തോന്നും, പക്ഷേ ആയിരക്കണക്കിന് ആളുകൾ ദിവസം ഇതിൽ വീഴുന്നുണ്ട്. ഈ പണം ആവശ്യപ്പെടുന്ന സമയത്ത് ഇവർ ഒരു നമ്പർ തരും, അല്ലെങ്കിൽ ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് പണം അടച്ചോളാൻ പറയും. നമ്മൾ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ സാമ്പത്തികമായിട്ടുള്ള വിവരങ്ങൾ, പേഴ്സണൽ ഡീറ്റെയിൽസ് എല്ലാം അവരുടെ കയ്യിലേക്ക് പോകും. അപ്പോൾ അത് ഒന്ന് സംശയത്തോടെ കാണുക. പിന്നെ OTP എന്ന് പറയുന്നത്, വൺ ടൈം പാസ്വേഡ് എന്ന് പറയുന്നതേ, നിങ്ങളുടെ വീട്ടിൻ്റെ താക്കോൽ പോലെയാണ്. ഇപ്പം ബാങ്ക്, UPI, വാട്സപ്പ്, ഗൂഗിൾ, ആരായാലും ശരി, യഥാർത്ഥത്തിലുള്ള റിയൽ ആയിട്ടുള്ള സ്ഥാപനങ്ങളാണെങ്കിൽ ഒരിക്കലും ഫോൺ വിളിച്ചോ അല്ലെങ്കിൽ മെസ്സേജ് അയച്ചോ ഒന്നും OTP ചോദിക്കില്ല. ആരെങ്കിലും ചോദിച്ചാൽ അവർ നിങ്ങളെ സഹായിക്കാനല്ല, നിങ്ങളുടെ അക്കൗണ്ടിൽ കയറി നിങ്ങളുടെ പണം മോഷ്ടിക്കാനാണ് ശ്രമിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇനി ഒരു ചെറിയ ടിപ്പ് കൂടി എനിക്ക് പറഞ്ഞു തരാനുണ്ട്. അത് കേൾക്കുന്നതിന് മുന്നേ നമുക്ക് പാട്ട് കേട്ടിട്ട് വേഗം തിരിച്ചെത്താം. ഒരു സൂപ്പർ സോങ് ഓൺ കലിഡോസ്കോപ്പ്.

0: കാലിഡോസ്കോപ്പ് ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.
1: എന്തെങ്കിലും മെസ്സേജ് വളരെ നല്ല ഓഫർ ആണെന്ന് തോന്നിയാൽ ഒന്ന് ചിന്തിക്കൂ, ഇത്ര നല്ല കാര്യം ശരിക്കും നമുക്ക് തന്നെ കിട്ടിയതാണോ? ഈ ചോദ്യം പല തട്ടിപ്പുകളും അവിടെ തന്നെ അവസാനിപ്പിക്കും. നമ്മൾ ഒന്നുകൂടെ ഒന്ന് ആലോചിക്കുക, എല്ലാത്തിനെയും സംശയത്തോടെ തന്നെ കാണുക. ഡിജിറ്റൽ ലോകത്ത് ഇന്നത്തെ ഏറ്റവും വിലപ്പെട്ട സെക്യൂരിറ്റി ഫീച്ചർ നിങ്ങളുടെ ഫോണിലല്ല, നിങ്ങളുടെ ഓരോരുത്തരുടെയും ബുദ്ധിയിലാണ് അല്ലേ. നമ്മൾ ബുദ്ധി ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മളെ പറ്റിക്കും. അപ്പോൾ ഇത്രേ പറയാനുള്ളൂ, വീടിന്റെ വാതിൽ പൂട്ടിയിറങ്ങാൻ നമ്മൾ മറക്കാറില്ലല്ലോ. പക്ഷേ മൊബൈലിന്റെ വാതിൽ തുറന്നു വെച്ച് തട്ടിപ്പുകാരെ അകത്തേക്ക് ക്ഷണിക്കരുത്. ഓരോ ലിങ്കും ഈ പറഞ്ഞ പോലെ കെണികളാണ്. ഓരോ മെസ്സേജും സത്യമല്ല, ചിലത് ഈ പറഞ്ഞ കള്ളന്മാരായിരിക്കും. അതുകൊണ്ട് ക്ലിക്ക് ചെയ്യുന്നതിന് മുന്നേ തിങ്ക് ചെയ്യൂ, ഫോർവേഡ് ചെയ്യുന്നതിന് മുന്നേ വെരിഫൈ ചെയ്യൂ, ഒ ടി പി പറയുന്നതിന് മുന്നേ ഒന്ന് സ്റ്റോപ്പ് ചെയ്യൂ. കാരണം ഡിജിറ്റൽ ലോകത്ത് സ്മാർട്ട് ഫോൺ ഉണ്ടായാൽ മാത്രം പോരാ, സ്മാർട്ട് യൂസർ കൂടി ആവണം. സേഫായി സ്മാർട്ടായി നമ്മൾ ഇരിക്കണം എപ്പോഴും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ കലഡോസ്കോപ്പ് ഞാൻ ദാ അവസാനിപ്പിക്കുകയാണ്. ഇത്രയും സമയം കൂടെ ചേർന്നത് ഞാൻ അഭിരാമി, ആൻഡ് യു ആർ ലിസ്ണിംഗ് ടു അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
1: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
2: ഉങ്കൾ വാഴ്ക്കയിൻ ഒവ്വൊരു തരുണത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
3: ഹരിതഭൂമി. ഹരിതഭൂമി, കർഷകരുടെ ഹൃദയതാളം.
4: ഇന്ന് നമ്മൾ കഴിക്കുന്ന അരിഭക്ഷണങ്ങളിലെ ഭൂരിഭാഗവും രാസവളങ്ങളുടെയും കീടനാശിനികളുടെയും അകമ്പടിയോടെ വിപണിയിലെത്തുന്ന പുതിയ ഹൈബ്രിഡ് ഇനങ്ങളാണ്, ശരിയല്ലേ? എന്നാൽ പണ്ട് നമ്മുടെ പൂർവികർ പാടങ്ങളിൽ വിളയിച്ചിരുന്നത് വെറും ആഹാരം മാത്രമായിരുന്നില്ല, മറിച്ച് രോഗങ്ങളെ അകറ്റി നിർത്തുന്ന ദിവ്യ ഔഷധങ്ങൾ കൂടിയായിരുന്നു, ശരിയല്ലേ? പ്രകൃതിയോട് ഇണങ്ങി വളർന്നിരുന്ന വിപണിയിൽ ഇന്ന് സ്വർണ വിലയുള്ള നമ്മുടെ സ്വന്തം നാടൻ ഔഷധ നെല്ലിനങ്ങളെ കുറിച്ചാണ് ഇന്നത്തെ ഹരിതഭൂമിയിലൂടെ പ്രിയപ്പെട്ട ശ്രോതാക്കളുമായി പങ്കുവയ്ക്കാൻ പോകുന്നത്. അഹല്യ FM 90.4 എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം. കാർഷിക വിജ്ഞാന പരിപാടി ഹരിതഭൂമിയിലേക്ക് കൂടെയുണ്ട് ഞാൻ സുനൽ. അതിലാദ്യത്തേത്, പണ്ട് നമ്മുടെ പൂർവികർ കൃഷി ചെയ്തിരുന്ന ഇപ്പോൾ നല്ല വിലയുള്ള വിപണിയിൽ സ്വർണ വിലയുള്ള നാടൻ ഔഷധ നെല്ലിനങ്ങളിൽ ആദ്യത്തേത് നവരയാണ്. ഇതെല്ലാവരും കേട്ടിട്ടുണ്ടാവും അല്ലേ? ജീവന്റെ അമൃതാണ് നവര. കേരളത്തിലെ തനതായ ഔഷധ നെല്ലിനങ്ങളിൽ ഏറ്റവും പ്രശസ്തമായത് നവര തന്നെയാണ്. ആയുർവേദത്തിൽ കിഴി ചികിത്സയ്ക്കും ഔഷധ കഞ്ഞിക്കും ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് നവര അരിയാണ്. ഉദര രോഗങ്ങൾ, നാഡീവ്യൂഹ സംബന്ധമായ പ്രശ്നങ്ങൾ, വാദം എന്നിവയ്ക്കുള്ള മികച്ച പ്രതിവിധിയാണ് ഇത്. നവരയിൽ പ്രധാനമായിട്ടും കറുത്ത നവരയെന്നും വെളുത്ത നവരയെന്നും രണ്ടിനങ്ങളാണ് ഉള്ളത്. ഇതിൽ കറുത്ത നവരയ്ക്കാണ് ഔഷധ ഗുണം കൂടുതൽ. കുട്ടികൾക്ക് രോഗപ്രതിരോധ ശേഷി കൂട്ടാനും പ്രസവ രക്ഷയ്ക്കും പേശികൾക്ക് ബലം നൽകാനും നവരക്കഞ്ഞി ഉത്തമമാണ്. ഇത് കേവലം 60 മുതൽ 90 ദിവസം കൊണ്ട് വിളവെടുക്കാവുന്ന ഒരു ഹ്രസ്വകാല വിള കൂടിയാണ്. വിപണിയിൽ കിലോയ്ക്ക് 300-400 രൂപ വരെ വിലയുള്ള നവര ഇന്ന് കർഷകർക്ക് വലിയ വരുമാന മാർഗം കൂടിയാണ്. നവരയെക്കുറിച്ചാണ് നമ്മൾ ഇത്രയും നേരം കേട്ടത്. ഇനി രക്തശാലിയെക്കുറിച്ചറിയാം മനോഹരമായ പാട്ടിന് ശേഷം.

0: ഹരിതഭൂമി. ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം.
1: രാജാക്കന്മാരുടെ ഭക്ഷണം എന്നറിയപ്പെടുന്ന അരിയാണ് രക്തശാലി. പണ്ടുകാലത്ത് തിരുവിതാംകൂർ രാജകൊട്ടാരങ്ങളിൽ മാത്രം ഉപയോഗിച്ചിരുന്ന, ഇന്ന് വംശനാശത്തിന്റെ വക്കിൽ നിന്ന് കർഷകർ തിരിച്ചു പിടിച്ച അപൂർവ ഇനമാണ് രക്തശാലി. ചോര നിറമുള്ള തവിടും ചുവപ്പ് കലർന്ന അരിയുമാണ് ഇതിന്റെ പ്രത്യേകത. ശരീരത്തിലെ രക്തയോട്ടം വർദ്ധിപ്പിക്കാനും വിളർച്ച മാറ്റാനും ഇതിലും മികച്ചൊരു ഔഷധമില്ല. അർബുദം, അലർജി രോഗങ്ങൾ എന്നിവയെ പ്രതിരോധിക്കാനായിട്ട് ഈ അരിയിലെ ആന്റി ഓക്സിഡന്റുകൾക്ക് പ്രത്യേക ശേഷിയുണ്ട് എന്ന് ആധുനിക പഠനങ്ങളും തെളിയിക്കുന്നു. സ്ത്രീകളിലെ ഹോർമോൺ വ്യതിയാനങ്ങൾ പരിഹരിക്കാനും പ്രമേഹം നിയന്ത്രിക്കാനും രക്തശാലി ഉത്തമമാണ്. ഏകദേശം 110 മുതൽ 120 ദിവസം വരെയാണ് ഇതിന്റെ വിള ദൈർഘ്യം. രക്തശാലിയെക്കുറിച്ചാണ് നമ്മൾ ഇത്രയും നേരം കേട്ടതല്ലേ. ഇനി പ്രകൃതി ദുരന്തങ്ങളെ അതിജീവിക്കാൻ കരുത്തുള്ള കരിങ്കറുപ്പനെ കുറിച്ചറിയാം മനോഹരമായ പാട്ടിനു ശേഷം.

0: ഹരിതഭൂമി ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം.
1: പ്രകൃതി ദുരന്തങ്ങളെ അതിജീവിക്കാൻ കരുത്തുള്ള കരിങ്കറുപ്പൻ. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ കറുത്ത നെന്മണികളുള്ള ഒരു പരമ്പരാഗത നാടൻ ഇനമാണ് കരിങ്കറുപ്പൻ. പണ്ടുകാലത്ത് കുട്ടികൾക്കുണ്ടാകുന്ന വിരശല്യത്തിനും ദഹനക്കേടിനും പ്രതിവിധിയായിട്ട് മുത്തശ്ശിമാര് കരിങ്കറുപ്പൻ അരിയുടെ കഞ്ഞിയാണ് നൽകിയിരുന്നത്. ശരീരത്തിന് പ്രതിരോധ ശേഷി നൽകുന്നതിനൊപ്പം അസ്ഥികൾക്ക് ബലം നൽകാനും കരിങ്കറുപ്പൻ സഹായിക്കും. കൃഷി രീതിയിലേക്ക് വന്നു കഴിഞ്ഞാൽ രോഗകീടബാധകളെ സ്വയം പ്രതിരോധിക്കാൻ ഈ ഇനത്തിന് പ്രത്യേക കഴിവുണ്ട്. വെള്ളപ്പൊക്കത്തെയും വരൾച്ചയും ഒരേപോലെ അതിജീവിക്കാൻ കഴിയുന്ന കരിങ്കറുപ്പൻ കുറഞ്ഞ പരിചരണം മാത്രം ആവശ്യമുള്ള 120 ദിവസം മൂപ്പുള്ള ഒരു മധ്യകാല വിളയാണ്. കേട്ടുകൊണ്ടിരിക്കുന്നത് പണ്ട് കാലത്ത് കൃഷി ചെയ്തിരുന്ന, എന്നാൽ ഇന്ന് അപൂർവമായിട്ട് മാത്രം കൃഷി ചെയ്യുന്ന ചില ഔഷധ അരികളെ കുറിച്ചാണ്. ഇനിയും ഏറെ പറയാനുണ്ട്, അതിലേക്കെല്ലാം വരാം മനോഹരമായ പാട്ടിന്.

0: ഹരിതഭൂമി. ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം.
1: ഔഷധ നെല്ലിനങ്ങളുടെ പട്ടികയിൽ ഞവര പോലെ തന്നെ പ്രാധാന്യമുള്ള മറ്റ് ചില ഇനങ്ങളാണ് ചെന്നെല്ല്, വെളുത്തരി, ജീരകശാല, ഗന്ധകശാല എന്നിവ. വയനാടൻ മലനിരകളിൽ പണ്ട് ആദിവാസികൾ വ്യാപകമായി കൃഷി ചെയ്തിരുന്ന ഇനങ്ങളാണ് ഇത്. ഇതിൽ ചെന്നെല്ല് കരൾ രോഗങ്ങൾക്കും ശരീരത്തിലെ വിഷാംശം പുറന്തള്ളാനും ഉപയോഗിച്ചിരുന്നു. സുഗന്ധ നെല്ലിനങ്ങളായ ഗന്ധകശാലയും ജീരകശാലയും ഊർജ്ജസ്വലത നിലനിർത്താനായിട്ട് സഹായിക്കുന്നവയാണ്. ഇത്തരം പഴയ ഇനങ്ങളുടെ ചോറ് കഴിച്ചു കഴിഞ്ഞാൽ ശരീരത്തിന് അമിതമായി തടിയോ കൊഴുപ്പോ വെക്കില്ല എന്നതും ദീർഘനേരം വിശപ്പ് അനുഭവപ്പെടില്ല എന്നതും പണ്ടുള്ളവരുടെ ആരോഗ്യ രഹസ്യമായിരുന്നു. കേട്ടുകൊണ്ടിരിക്കുന്നത് ഔഷധ നെല്ലിനങ്ങളെ കുറിച്ചാണ്. ഇനി നിലമൊരുക്കലും അതുപോലെ തന്നെ ഈ കൃഷിരീതിയും പരമ്പരാഗത കൃഷിരീതിയും എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം മനോഹരമായ പാട്ടിന് ശേഷം.

0: ഹരിതഭൂമി. ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം.
1: ഔഷധ നെല്ലിനങ്ങളെ കുറിച്ചാണ് ഇന്നത്തെ ഹരിതഭൂമിയിലൂടെ പ്രിയപ്പെട്ട ശ്രോതാക്കൾ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത്. പഴയ നാടൻ നെല്ലിനങ്ങളുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്നറിയോ? അവയ്ക്ക് രാസവളങ്ങളോ കീടനാശിനികളോ ആവശ്യമില്ല എന്നതാണ്. പൂർണ്ണമായും ജൈവ രീതിയിലാണ് ഇവ കൃഷി ചെയ്യേണ്ടത്. രാസവളം ചേർത്ത് കഴിഞ്ഞാൽ ഇവയുടെ ഔഷധ ഗുണം നഷ്ടപ്പെടും. നിലമൊരുക്കുമ്പോൾ തന്നെ നന്നായി കമ്പോസ്റ്റോ ഉണങ്ങിയ ചാണകപ്പൊടിയോ ചേർക്കണം. വേനൽക്കാലത്ത് പാടം ഉഴുതുമറിച്ച് സൂര്യപ്രകാശം ഏൽപ്പിക്കുന്നത് മണ്ണിലെ ദോഷകരമായ കീടങ്ങളെ നശിപ്പിക്കാനായിട്ട് സഹായിക്കും. വിത്തുകൾ മുളപ്പിച്ച് പറിച്ചു നടുന്ന രീതിയാണ് ഉൽപാദനം കൂട്ടാൻ ഏറ്റവും നല്ലത്. നടീലകലം കൃത്യമായി പാലിച്ചാൽ ചെടികൾക്ക് നല്ലതുപോലെ വായുസഞ്ചാരവും സൂര്യപ്രകാശവും ലഭിക്കും. കേട്ടുകൊണ്ടിരിക്കുന്നത് ഔഷധ നെല്ലിനങ്ങളെ കുറിച്ചാണ്, അവയുടെ കൃഷിരീതിയെക്കുറിച്ചാണ്. ഇനി ജൈവവള പ്രയോഗവും പരിചരണവും എങ്ങനെയാണെന്ന് പറയാം നല്ലൊരു പാട്ടിന് ശേഷം.

ഹരിതഭൂമി. ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം. നാടൻ നെല്ലിനങ്ങൾക്ക് വളർച്ചയുടെ പല ഘട്ടങ്ങളിലായി ജീവാണുവളങ്ങളായ അസോസ്പൈറില്ലം, ഫോസ്ഫോ ബാക്ടീരിയ എന്നിവ നൽകുന്നത് വേരോട്ടം കൂട്ടാനായിട്ട് സഹായിക്കും. നട്ട് 15 ദിവസത്തിന് ശേഷം പച്ചച്ചാണകം വെള്ളത്തിൽ കലക്കി ഒഴിക്കുന്നത് നല്ലതാണ്. പൂവിടുന്നതിന് മുമ്പായി കർഷകർക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാവുന്ന പഞ്ചഗവ്യം അല്ലെങ്കിൽ മീൻ അമിനോ ആസിഡ് എന്നിവ നേർപ്പിച്ച് തളിച്ചു കൊടുക്കാം. ഇത് നെന്മണികൾക്ക് നല്ല വലുപ്പവും തിളക്കവും നൽകും. പഴയ ഇനങ്ങൾ പലതും ഉയരത്തിൽ വളർന്നതുകൊണ്ട് കതിര് വരുമ്പോൾ കാറ്റിൽ ഒടിഞ്ഞു വീഴാനായിട്ട് സാധ്യതയുണ്ട്. അതുകൊണ്ട് വളപ്രയോഗം മിതമായ അളവിൽ മാത്രം വേരുകളിൽ എത്തിക്കാനായിട്ട് ശ്രദ്ധിക്കണം. കേട്ടുകൊണ്ടിരിക്കുന്നത് കാർഷിക വിജ്ഞാന പരിപാടി ഹരിതഭൂമിയാണ്. ഔഷധ നെല്ലിനങ്ങളെക്കുറിച്ചും അവയുടെ കൃഷിരീതിയെക്കുറിച്ചുമാണ് ഇന്നത്തെ ഹരിതഭൂമിയിലൂടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനിയൊരു ഇടവേള.

ഹരിതഭൂമി ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം. നാടൻ നെല്ലിനങ്ങൾക്ക് രോഗപ്രതിരോധ ശേഷി കൂടുതലാണ് എങ്കിലും ഓല ചുരുട്ടിപ്പുഴു, തണ്ട് തുരപ്പൻ എന്നിവ ചെറിയ രീതിയിൽ ബാധിക്കാറുണ്ട്. ഇതിനെ പ്രതിരോധിക്കാനായിട്ട് വേപ്പെണ്ണ വെളുത്തുള്ളി മിശ്രിതം മികച്ചൊരു പ്രതിവിധിയാണ്. പാടവരമ്പുകളിൽ മഞ്ഞൾ, പയർ, പൂച്ചെടികൾ എന്നിവ വെച്ച് പിടിപ്പിക്കുന്നത് വഴി മിത്ര കീടങ്ങളെ, അതായത് പൂമ്പാറ്റകള്, ചിലന്തികള് ഇവയൊക്കെ ആകർഷിക്കാനും ശത്രു കീടങ്ങളെ അകറ്റാനും സാധിക്കും. ഇതാണ് പണ്ടുകാലത്തെ സമ്മിശ്ര കൃഷിരീതി. കൂടാതെ പാടത്ത് അവിടെവിടെയായിട്ട് പക്ഷിത്താങ്കൾ, അതായത് കൊമ്പുകൾ നാട്ടിവെക്കുന്നത് വഴി പക്ഷികൾ വന്നിരുന്ന് പുഴുക്കളെ തിന്നൊടുക്കും. യാതൊരു ചിലവുമില്ലാത്ത ജൈവ കീട നിയന്ത്രണ മാർഗമാണ് ഇത്. കേട്ടുകൊണ്ടിരിക്കുന്നത് കാർഷിക വിജ്ഞാന പരിപാടി ഹരിതഭൂമിയാണ്. ഔഷധ നെല്ലിനങ്ങളെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനി അതിൻ്റെ വിപണന സാധ്യതകൾ എന്തൊക്കെയാണെന്ന് പറയാം നല്ലൊരു പാട്ടിന് ശേഷം.

0: ഹരിതഭൂമി ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം.
1: ഇന്ന് വിപണിയിൽ സാധാരണ അരിയേക്കാൾ 4 ഇരട്ടി വരെ വിലയാണ് ഔഷധ മൂല്യമുള്ള നാടൻ അരികൾക്ക് ലഭിക്കുന്നത്. ഓർഗാനിക് ഉൽപ്പന്നങ്ങൾ തേടിപ്പിടിച്ച് വാങ്ങുന്ന ഒരു വലിയ ഉപഭോക്തൃ സമൂഹം ഇന്ന് നമ്മുടെ നാട്ടിലുണ്ട്. കുടുംബശ്രീ കൂട്ടായ്മകളും കർഷക സമിതികളും ഇന്ന് ഇത്തരം പഴയ ഇനങ്ങളുടെ വിത്ത് സംരക്ഷണവും കൃഷിയും വ്യാപകമായിട്ട് ഏറ്റെടുത്ത് നടത്തുന്നുണ്ട്. തരിശുഭൂമികൾ വിഴുങ്ങുന്ന ഈ കാലത്ത് നാടൻ നെൽകൃഷി മികച്ചൊരു ബദലാണ്. നമ്മുടെ ആരോഗ്യത്തെ സംരക്ഷിക്കുന്നതിനൊപ്പം വരും തലമുറയ്ക്കായിട്ട് ഈ അപൂർവ ജനതക സമ്പത്ത് കാത്തുസൂക്ഷിക്കേണ്ടത് ഓരോ കർഷകന്റെയും കടമ കൂടിയാണ്. അപ്പോൾ ഇന്നത്തെ ഹരിതഭൂമിയിലൂടെ നമ്മൾ പഴയ നാടൻ നെല്ലിനങ്ങളെക്കുറിച്ചാണ് പറഞ്ഞത്. ഇതൊരു കൃഷി മാത്രമല്ല, നമ്മുടെ സംസ്കാരത്തിന്റെയും പാരമ്പര്യ വൈദ്യശാസ്ത്രത്തിന്റെയും ഭാഗമാണ്. ഭക്ഷണമാണ് ഔഷധം, ഔഷധമാണ് ഭക്ഷണം എന്ന പഴമൊഴി അനർത്ഥമാക്കാനായിട്ട് ഇത്തരം നെല്ലിനങ്ങൾ വീണ്ടും നമ്മുടെ പാടശേഖരങ്ങളിൽ തഴച്ച് വളരേണ്ടതുണ്ട്. വിഷമില്ലാത്ത നാടൻ അരി കഴിച്ച് ആരോഗ്യമുള്ള ഒരു തലമുറയെ വാർത്തെടുക്കാനായിട്ട് നമുക്ക് ഒരുമിക്കാം എന്ന ആഹ്വാനത്തോടുകൂടി ഇന്നത്തെ ഹരിതഭൂമി ഇവിടെ പൂർണ്ണമാകുന്നു. പണ്ടുകാലത്ത് ധാരാളം കൃഷി ചെയ്തിരുന്ന നാടൻ നെല്ലിനങ്ങളെക്കുറിച്ചും അവയുടെ പ്രത്യേകതകളും കൃഷിരീതികളെക്കുറിച്ചുമൊക്കെയാണ് ഇന്നത്തെ ഹരിതഭൂമിയിലൂടെ പങ്കുവച്ചത്. തീർച്ചയായിട്ടും പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. വീണ്ടും അടുത്ത ഹരിതഭൂമിയിൽ കൂടുതൽ കാർഷിക വിശേഷങ്ങളുമായി ഒന്നിക്കാം. അതുവരേക്കും കേട്ടുകൊണ്ടേയിരിക്കുക ഹല്യ FM 90.4, കേട്ട് കേട്ട് കൂട്ടുകൂടാണ്.

0: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലളവും ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.
1: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962. ഇൻസ്റ്റന്റ് പാട്ട് ഇവിടെ മൊത്തം പാട്ട്.
2: ഇന്നും നാളെയും കാര്യമായിട്ട് ചൂടുണ്ടാവുമെന്നാണ് കാലാവസ്ഥാ വിദഗ്ധർ പറഞ്ഞിരിക്കുന്നത്. കാര്യമായിട്ടെന്ന് പറയുമ്പോൾ 3 മുതൽ 4 ഡിഗ്രി സെൽഷ്യസ് വരെ നമ്മുടെ നാട്ടിൽ ചൂട് കൂടാനായിട്ട് സാധ്യതയുണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഏറെക്കുറെ ശരിയാണ്, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് കാര്യമായിട്ട് ചൂടുണ്ടായിരുന്നു. പൊതുവേ ഈ ഒരു മാർച്ച്, ഏപ്രിൽ ആ മാസങ്ങളിലൊക്കെയാണ് ഇങ്ങനെ ചൂട് കൂടുന്നു, ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അവയർനെസ് ഒക്കെ തരാറുള്ളത്. പക്ഷേ ഇങ്ങനെ സെപ്റ്റംബർ മാസത്തിലും ഓഗസ്റ്റ് മാസത്തിലും ൊന്നും അങ്ങനെ ചൂട് കൂടുതലാണ്, ശ്രദ്ധിക്കണം, പുറത്തേക്ക് ഇറങ്ങരുത്, 12 മണി മുതൽ 3 മണി വരെയുള്ള ടൈം പുറത്തേക്ക് ഇറങ്ങരുത് എന്നൊന്നും അങ്ങനെ ഞാൻ എൻ്റെ ഒരു അറിവിൽ, എൻ്റെ ഒരു ഓർമ്മയിൽ പറഞ്ഞു കേട്ടിട്ടില്ല. പക്ഷേ എന്താണെന്നറിയില്ല, ഇപ്പോൾ സെപ്റ്റംബർ മാസത്തിലും ചൂടാണ്. ഇത് എല്ലനോ പ്രതിഭാസം സംഭവിച്ചിട്ടുള്ള ഒരു വർഷമല്ല, അതുകൊണ്ടാണല്ലോ മഴ കുറവും അതുപോലെ തന്നെ ചൂട് കൂടുതലും ഒക്കെ അല്ലേ. അപ്പം എന്തായാലും എല്ലാവരും സേഫായിട്ടിരിക്കുക, സെക്യൂർ ആയിരിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് അഹല്യ FM 90.4 ഇൻസ്റ്റന്റ് പാട്ട് ആരംഭിക്കുകയാണ്. അപ്പോൾ ചൂടൊക്കെയാണ്, പുറത്ത് പോവാതിരിക്കുക, വീട്ടിലിരിക്കുക. വീട്ടിലിരുന്ന് നല്ല തണുത്ത പാട്ടുകൾ, മനസ്സിന് തണുപ്പ് നൽകുന്ന, കുളിർമ നൽകുന്ന പാട്ടുകൾ കേൾക്കുക. കേൾക്കാനുള്ള അവസരമാണ് ഇന്നത്തെ ഇൻസ്റ്റന്റ് പാട്ട് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് വിളിച്ചും മെസ്സേജ് അയച്ചും പാട്ടുകൾ റിക്വസ്റ്റ് ചെയ്യാം. വിളിക്കണം, നമ്പർ 8 1 5 0 9 000 ആണ്. സെയിം തന്നെയാണ് വാട്സപ്പ് നമ്പറും. നിങ്ങൾക്ക് വാട്സപ്പ് ത്രൂവും എന്നെ കണക്ട് ചെയ്യാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാട്ടുകൾ ആവശ്യപ്പെടാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മനസ്സിനെ കുളിർപ്പിക്കുന്ന, മനസ്സിലൊരു കുളിർമഴ പെയ്യിക്കുന്ന പാട്ടുകൾ എല്ലാവരും ആവശ്യപ്പെടും എന്ന പ്രതീക്ഷയിലാണ് ഇത് കൃത്യസമയത്ത് ഞാൻ സുനിലെത്തിയിരിക്കുന്നത്. ഇനിയുള്ള 2 മണിക്കൂർ നേരം ഞാൻ ഇവിടെ കാണും നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ ചോദിക്കാനും, ഒപ്പം തന്നെ നല്ല കുറേ പാട്ടുകൾ കേൾപ്പിക്കാനുമായിട്ട്, നിങ്ങൾ ആവശ്യപ്പെടുന്ന പാട്ടുകൾ കേൾപ്പിക്കാനുമായിട്ട്. ഒരുപാട് പേര് ഒരു 11:30 മുതലേ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരുപാട് പേര് 11:30 മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഞാൻ കൃത്യം 12 മണി മുതൽ അയച്ച മെസ്സേജ് മാത്രമേ എടുക്കുകയുള്ളൂ. അതിന് മുന്നേ അയച്ച മെസ്സേജ് ഉണ്ടെങ്കിൽ ഒന്നുകൂടെ അയക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. ആ ഒരു കാര്യം കൂടെ എടുത്തു പറഞ്ഞുകൊണ്ട് ആദ്യത്തെ പാട്ടിലേക്ക് പോകുന്നു. മമ്മൂക്കയുടെ ബർത്ത്ഡേ ഒക്കെ ആണല്ലോ, ഒരു പാട്ട് കൂടെ വരുന്നുണ്ട്. മമ്മൂക്കയുടെ ബർത്ത്ഡേ ആയിട്ട് ചിത്രചേച്ചി പാടിയ പാട്ടാണ് മേഘം എന്ന സിനിമയിലെ പാട്ടാണ്. ഈ ഒരു സിനിമയിൽ മമ്മൂക്ക ഒരു നെഗറ്റീവ് ഷെയ്ഡുള്ള കഥാപാത്രമാണ്. മമ്മൂക്കയുടെ പ്രത്യേകത ഏതാണ്, ഒരുപാട് നെഗറ്റീവ് ഷെയ്ഡുള്ള കഥാപാത്രങ്ങളും അദ്ദേഹം ചെയ്തിട്ടുണ്ട്, പണ്ട് മുതലേ തന്നെ ചെയ്തിട്ടുണ്ട്, ഈ അടുത്ത വരെ ചെയ്തിട്ടുണ്ട് അല്ലേ. കളങ്കാവൽ സിനിമയിലൊക്കെ നെഗറ്റീവ് ക്യാരക്ടറായിരുന്നു. അപ്പോൾ മേഘത്തിലും ഒരു പരിധിവരെ നെഗറ്റീവ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്, നായകനൊക്കെ ആണെങ്കിലും അതൊരു നെഗറ്റീവ് ഷെയ്ഡുള്ള ഒരു ക്യാരക്ടറാണ്. ഈ ഒരു സിനിമയിൽ ചിത്രചേച്ചി പാടിയിട്ടുള്ള അതിമനോഹരമായ ഒരു പാട്ടുണ്ട്, എനിക്ക് വളരെയധികം ഇഷ്ടമുള്ള ഒരു പാട്ട് കൂടെയാണ്. ആ ഒരു ട്രാക്കാണ് ഇന്ന് ആദ്യം ഇൻസ്റ്റന്റ് പാട്ടിൽ നിങ്ങളുടെ കാതോരം എത്താൻ പോകുന്നത്. സമയം 12:04 AM 90.4 ആരംഭിക്കുന്നു ഇൻസ്റ്റന്റ് പാട്ട്. കൂടെയുള്ളത്

0: ഇൻസ്റ്റന്റ് പാട്ട്, ഇവിടെ മൊത്തം കാറ്റ്.
1: ഈ ഒരു പാട്ടിനൊരു പ്രത്യേകത ഉണ്ട്. ചിത്രചേച്ചി വളരെ പെട്ടെന്നങ്ങ് പാടി അവസാനിപ്പിക്കുന്ന ഒരു പാട്ടാണ്. പെട്ടെന്നങ്ങ് നിന്നു പോകും ആ ഒരു പാട്ടിൽ, കഴിഞ്ഞു എന്ന് തോന്നിപ്പോവും ഈ ഒരു പാട്ട് കേട്ട് കഴിയുമ്പോൾ. അങ്ങനെ ഒരു ട്രാക്ക് കൂടെയാണ്, മനോഹരമായിട്ട് ചിത്രചേച്ചി പാടിയ ഒരു പാട്ടാണ്. നമ്മുടെ നാടിനെ ഓർക്കുന്ന ഒരു പാട്ട് കൂടെയാണ്. മേഘം എന്ന ചിത്രത്തിൽ നല്ലൊരു ട്രാക്കെല്ലാം കേട്ട് കഴിഞ്ഞ് വന്നപ്പോൾ സമയം 12 മണി കഴിഞ്ഞ് 9 മിനിറ്റ് ആയിരിക്കുന്നു. ഇൻസ്റ്റന്റ് പാട്ടാണ് സുനിലൊപ്പം ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ കൂടെ ഫസ്റ്റ് കോളർ ജോയിൻ ചെയ്യുന്നുണ്ട്, ആരാണ് നോക്കട്ടെ. ഹലോ,
2: നമസ്കാരം.
1: നമസ്കാരം, ഇതാരാണ്?
2: പാവം ബഷീർക്കണേ.
1: പാവം ബഷീർക്ക പറയൂ, ഏത് പാട്ടാ കേൾക്കണ്ടെന്ന്?
2: പാട്ട് സന്ദർഭം എന്ന മൂവിയില് ഡോക്ടർ സാറെ, ആ പാട്ട്.
1: ഡോക്ടർ സാറെ, ഡോക്ടർ സാറെ, എന്റെ രോഗം ഒന്ന് മാറ്റണേ.
2: നമ്മുടെ കൃഷ്ണൻ, ബാലാട്ടൻ,

നോക്കട്ടെ കേട്ടോ. മെസ്സേജ് അയച്ചിരിക്കുന്നത് വിനോദ് കാവൽപ്പാടാണ്. വിനോദ് ചോദിച്ചിരിക്കുന്ന ഗാനം എനിക്ക് വളരെയധികം ഇഷ്ടമുള്ളൊരു ഗാനമാണ്. കന്മദം എന്ന ചിത്രത്തിലെ തിരുവാതിര തിര നോക്കി എന്ന് തുടങ്ങുന്ന ഒരു ബ്യൂട്ടിഫുൾ ട്രാക്കാണ്. ആ ഒരു ഗാനം കൂടെ നമുക്ക് കേൾക്കാം ഇൻസ്റ്റന്റ് പാട്ടിൽ അടുത്തതായി.

0: ആരുടേത്?
1: ഒന്നെ ചുമ്മാ ഇരിക്കും മനുഷ്യ.
0: ഡോക്ടർ സാറേ, ലേഡി ഡോക്ടർ സാറേ, എന്റെ രോഗമൊന്നു കേൾക്കണേ ആദ്യം തന്നെ.

രക്തം പൂക്കാൻ ഔഷധം എന്തടി ഡോക്ടർ ലേഡി? കോപം മാറാൻ സ്മേരം പൂക്കാൻ

0: ഇൻസ്റ്റന്റ് പാട്ട്, ഇവിടെ മൊത്തം പാട്ട്.
1: സമയം 12 മണി കഴിഞ്ഞ് 19 മിനിറ്റ് ആയിരിക്കുന്നു. ഇൻസ്റ്റന്റ് പാട്ടാണ് സുനിലൊപ്പം കേട്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ കൂടെ നെക്സ്റ്റ് കോളർ ജോയിൻ ചെയ്യുന്നുണ്ട്. ഹലോ,
2: ഹലോ, നമസ്കാരം.
1: നമസ്കാരം, ഇതാരാണ്? ഏത് പാട്ടാണ് ചേട്ടാ ഇന്ന് കേൾക്കേണ്ടത്? തീർച്ചയായിട്ടും വേണം. ഏത് പാട്ടാണ്? തരളിത രാവിൽ മയങ്ങിയോ എന്ന പാട്ടല്ലേ? തീർച്ചയായിട്ടും വെച്ചതാണ് കേട്ടോ. ഓ, തീർച്ചയായിട്ടും നല്ല പാട്ടാണ്. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഒരുപാട് സന്തോഷം വീണ്ടും വിളിക്കുക. വിളിച്ചത് ആനന്ദൻ ചേട്ടനായിരുന്നു. അദ്ദേഹം റിക്വസ്റ്റ് ചെയ്ത തരളിത രാവിൽ മയങ്ങി എന്ന് തുടങ്ങുന്ന മനോഹരമായ ഒരു പാട്ട് വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ വരാൻ പോകുന്ന പാട്ടിനുള്ള മെസ്സേജ് ഞാൻ വായിക്കാം. ഡിയർ സുനിൽ, ഗുഡ് ആഫ്റ്റർനൂൺ. എനിക്ക് ഒരു വടക്കൻ വീരഗാഥ എന്ന സിനിമയിലെ കളരു വിളക്ക് തെളിഞ്ഞതാണോ എന്ന പാട്ട് വെച്ച് തരാമോ? മമ്മൂക്കയെ സ്നേഹിക്കുന്ന എല്ലാവർക്കും വേണ്ടി സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഷക്കീല ചേച്ചിയാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും ഷക്കീല ചേച്ചി റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു വടക്കൻ വീരഗാഥ എന്ന ചിത്രത്തിലെ അതിമനോഹരമായ ഗാനം കൂടെ വരുന്നു. ഈ രണ്ട് പാട്ടുകൾക്ക് ശേഷം ആകാശവാണി വാർത്തകളായിരിക്കും. വാർത്തകൾക്ക് ശേഷം വളരെ പെട്ടെന്ന് തിരിച്ചു വരാം. അഹല്യ FM 90.4 ഇത് ഇൻസ്റ്റന്റ് പാട്ടിനുള്ള നേരം. ഇൻസ്റ്റന്റ് പാട്ടുമായി കൂടെയുണ്ട് ഞാൻ സുനിൽ.

നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ശരണ്യ അനൂപ്. പ്രധാന വാർത്തകൾ. വനിതാ ശിശു വികസന മന്ത്രാലയം സംഘടിപ്പിക്കുന്ന 9th രാഷ്ട്രീയ

0: പോഷൺ മാഹ് 2026 മറ്റന്നാൾ വാരാണസിയിൽ തുടക്കമാകും. രാജ്യത്ത് ഖരമാലിന്യ സംസ്കരണ നിയമങ്ങൾ കർശനമായി പാലിക്കണമെന്ന് കേന്ദ്ര ഗവൺമെന്റ്. മുഖ്യമന്ത്രി വി ഡി സതീശൻ ന്യൂഡൽഹിയിൽ രാഹുൽഗാന്ധിയുമായി കൂടിക്കാഴ്ച നടത്തി. കോൺഗ്രസ് നേതാവും മുൻ ചിറ്റൂർ എംഎൽഎയുമായ കെ അച്യുതൻ അന്തരിച്ചു. സംസ്ഥാനത്ത് ചൂട് വർദ്ധിക്കുന്നു. സാധാരണയിലും താപനില 4 ഡിഗ്രി വരെ ഉയരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വാർത്തകൾ വിശദമായി. വനിതാ ശിശുവികസന മന്ത്രാലയം സംഘടിപ്പിക്കുന്ന 9th രാഷ്ട്രീയ പോഷൺ മാഹ് 2026 മറ്റന്നാൾ വാരാണസിയിൽ തുടക്കമാകും. കേന്ദ്രമന്ത്രി അന്നപൂർണ ദേവി ഉദ്ഘാടനം ചെയ്യും. നമ്മുടെ അങ്കണവാടി നമ്മുടെ ഉത്തരവാദിത്വം എന്നതാണ് ഇത്തവണത്തെ പ്രമേയം. ഡെസ്ക് റിപ്പോർട്ട്.
1: രാജ്യത്തെ കുട്ടികൾക്ക് പോഷകാഹാരം, ആരോഗ്യം, പരിചരണം, പ്രാഥമിക വിദ്യാഭ്യാസം എന്നിവ ലഭ്യമാക്കുന്ന പ്രധാന കേന്ദ്രമെന്ന നിലയിൽ അംഗനവാടികളുടെ ഉത്തരവാദിത്തം പങ്കിടാൻ ഓരോ പൌരനോടും പദ്ധതി ആഹ്വാനം ചെയ്യുന്നു. പരസ്പര പൂരകങ്ങളായ 5 പ്രമേയങ്ങളെ അടിസ്ഥാനമാക്കിയായിരിക്കും പോഷൺ മാഹ് 2026 നടപ്പാക്കുക. ഭക്ഷണ വൈവിധ്യവും മതിയായ പ്രോട്ടീനും, അംഗനവാടികളിൽ പാകം ചെയ്ത ഭക്ഷണം ലഭ്യമാക്കൽ, സമൂഹത്തിന്റെ പങ്കാളിത്തവും ഉത്തരവാദിത്തവും, പോഷകാഹാരം എന്നിവയാണ് പ്രമേയങ്ങളിൽ ഉൾപ്പെടുന്നത്. 2047 വികസിത് ഭാരത് കെട്ടിപ്പടുക്കുന്നതിന് സുപോഷിത് ഭാരത് എന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കാഴ്ചപ്പാടിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് ദേശീയ വികസന അജണ്ടയിൽ പോഷകാഹാരത്തിന് മുൻഗണന നൽകി 2018 പോഷൺ അഭിയാൻ ആരംഭിച്ചത്. സ്ത്രീകൾ, കുട്ടികൾ, കൌമാരക്കാർ എന്നിവർക്കിടയിൽ പോഷകാഹാരം, ആരോഗ്യം, പരിചരണം എന്നിവയുമായി ബന്ധപ്പെട്ട ശീലങ്ങൾ ശക്തിപ്പെടുത്തുന്നതിന് സമൂഹത്തെ അണിനിരത്തുന്ന ജനകീയ മുന്നേറ്റമായി രാഷ്ട്രീയ പോഷൺ മാഹ് വളർന്നു.
0: 28th വെസ്റ്റേൺ സോണൽ കൌൺസിൽ യോഗത്തിന് ഇന്ന് ഗോവയിൽ തുടക്കം. ആഭ്യന്തരമന്ത്രി അമിത്ഷാ അധ്യക്ഷനാവും. ഗോവ, ഗുജറാത്ത്, മഹാരാഷ്ട്ര എന്നിവിടങ്ങളിലെ മുഖ്യമന്ത്രിമാരും മുതിർന്ന മന്ത്രിമാരും, ദാത്ര, നാഹർ ഹവേലി, ദാമൻ ദിയു എന്നിവിടങ്ങളിലെ പ്രതിനിധികളും യോഗത്തിൽ പങ്കെടുക്കും. സംസ്ഥാനങ്ങളെയും കേന്ദ്രത്തെയും ബാധിക്കുന്ന പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നതിനും പരസ്പരം സഹകരണം മെച്ചപ്പെടുത്തുന്നതിനുമാണ് കൌൺസിൽ ചേരുന്നത്. ഗോവയിൽ പോലീസ് ഉദ്യോഗസ്ഥർക്ക് പ്രസിഡന്റ്സ് കളർ അവാർഡും അമിത്ഷാ വിതരണം ചെയ്യും. രാജ്യത്ത് ഖരമാലിന്യ സംസ്കരണ നിയമങ്ങൾ കർശനമായി പാലിക്കാൻ കേന്ദ്ര ഗവൺമെന്റ് തീരുമാനം. 2016 നിയമങ്ങൾക്ക് പകരമായി 2026 ഏപ്രിലിൽ വിജ്ഞാപനം ചെയ്ത നിയമം നടപ്പാക്കാൻ സംസ്ഥാനങ്ങളോട് പരിസ്ഥിതി, വനം, കാലാവസ്ഥാ മന്ത്രാലയം ആവശ്യപ്പെട്ടിരുന്നു. സുപ്രീംകോടതിയുടെ ഉത്തരവ് പ്രകാരം ഏപ്രിൽ 1 നിയമം ഔദ്യോഗികമായി പ്രാബല്യത്തിൽ വന്നത്. കേന്ദ്ര ഗവൺമെന്റിന്റെ സ്വച്ഛ് ഭാരത് മിഷൻ പദ്ധതികളുമായി സംയോജിപ്പിച്ചാണ് ഖരമാലിന്യ സംസ്കരണം നടപ്പാക്കുന്നത്. മാലിന്യങ്ങൾ അവ ഉൽപ്പാദിപ്പിക്കുന്ന ഉറവിടത്തിൽ തന്നെ 4 വിഭാഗങ്ങളായി തരംതിരിക്കാനാണ് നിർദ്ദേശം. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് 4 മുതൽ 3 ദിവസം ശ്രീലങ്കയിൽ ഔദ്യോഗിക സന്ദർശനം നടത്തും. സന്ദർശനവേളയിൽ ശ്രീലങ്കൻ നേതൃത്വവുമായി കൂടിക്കാഴ്ച നടത്തുന്ന അദ്ദേഹം കൊളംബോയിലെ ഇന്ത്യൻ പ്രവാസികളുമായി സംവദിക്കുമെന്ന് രാജ്യരക്ഷാ മന്ത്രാലയം അറിയിച്ചു. സുശക്തമായ സമുദ്ര പ്രതിരോധ പങ്കാളിത്തം ഉൾപ്പെടെ 2 രാജ്യങ്ങളും തമ്മിൽ പരമ്പരാഗത ഉഭയകക്ഷി ബന്ധങ്ങളെ കൂടുതൽ ശക്തിപ്പെടുത്താൻ സന്ദർശനം വഴിയൊരുക്കുമെന്ന് മന്ത്രാലയം വ്യക്തമാക്കി. ലക്സംബർഗ് ഉപപ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയുമായ സേവ്യർ ബെറ്റൽ 3 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിന് ഇന്ന് ഇന്ത്യയിലെത്തും. വിദേശകാര്യമന്ത്രി ഡോ എസ് ജയശങ്കറുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. ഐഐടി മദ്രാസിന്റെ പരിപാടികളിലും ലക്സംബർഗ് ഉപപ്രധാനമന്ത്രി പങ്കെടുക്കും. ഡൽഹി സത്യനികേതനിലെ കെട്ടിടം തകർന്ന സ്ഥലം മുഖ്യമന്ത്രി രേഖാ ഗുപ്തയും മന്ത്രി മൻജിന്ദർ സിംഗ് സിൻഹയും സന്ദർശിച്ചു. തകർന്ന കെട്ടിടത്തിന്റെ 80% അവശിഷ്ടങ്ങളും നീക്കം ചെയ്തതായി ഇരുവരും മാധ്യമങ്ങളോട് പറഞ്ഞു. മുഖ്യമന്ത്രി വി ഡി സതീശൻ ന്യൂഡൽഹിയിൽ കോൺഗ്രസ് നേതാവ് രാഹുൽഗാന്ധിയുമായി കൂടിക്കാഴ്ച നടത്തി. സോണിയാഗാന്ധിയുടെ വസതിയിലായിരുന്നു കൂടിക്കാഴ്ച. പി എം ശ്രീ വിഷയം, കെ പി സി സി അധ്യക്ഷ പദവി, പാർട്ടിയുടെയും സംസ്ഥാന ഗവൺമെന്റിന്റെയും ഏകോപനം ഉൾപ്പെടെ വിഷയങ്ങൾ കൂടിക്കാഴ്ചയിൽ ചർച്ച ചെയ്തെന്നാണ് റിപ്പോർട്ട്. എണ്ണ ഉൽപാദനത്തിലെ ആഗോള അനിശ്ചിതത്വം ഒഴിവാക്കി ഒക്ടോബറിലെ ഉൽപാദന നയം മാറ്റമില്ലാതെ നിലനിർത്താൻ ഒപെക് രാജ്യങ്ങൾ തീരുമാനിച്ചു. സൌദി അറേബ്യ, റഷ്യ, ഇറാഖ്, കുവൈറ്റ്, കസാഖിസ്ഥാൻ, അൾജീരിയ, ഒമാൻ എന്നീ രാജ്യങ്ങളാണ് വെർച്വലായി യോഗം ചേർന്ന് തീരുമാനമെടുത്തത്. ഹോർമുസ് കടലിടുക്കിന് പുറത്ത് പുതിയ നിയന്ത്രിത മേഖല പ്രഖ്യാപിക്കുമെന്നും ഏകോപനമില്ലാതെ പ്രവേശിക്കുന്ന കപ്പലുകളെ ഉപരോധ പട്ടികയിൽ ഉൾപ്പെടുത്തുമെന്നും ഇറാൻ പ്രഖ്യാപിച്ചു. യുഎസ് നാവികസേനയുടെ ഉപരോധ രേഖയിൽ നിന്ന് ആരംഭിച്ച് പേർഷ്യയുടെ ചില ഭാഗങ്ങളിലേക്ക് മേഖല വ്യാപിപ്പിക്കുമെന്ന് സുപ്രീം നാഷണൽ സെക്യൂരിറ്റി കൌൺസിൽ സെക്രട്ടറി മേജർ ജനറൽ മൊഹസിൻ റസായി പറഞ്ഞു. പാലക്കാട്, ചിറ്റൂർ മേഖലയിൽ ജലക്ഷാമം തുടങ്ങിയതോടെ 1st നെൽകൃഷി പ്രതിസന്ധിയിലായതായി കർഷകർ അറിയിച്ചു. നടീൽ കഴിഞ്ഞ് 2 മാസമായ കൃഷിയാണ് ഉണക്ക ഭീഷണി നേരിടുന്നത്. പാലക്കാട് നിന്ന് ഫൈസൽ അലിമുത്ത്.
2: കതിർ പുട്ടിൽ പാകമായ കൃഷിയാണ് വെള്ളം കുറവായതോടെ ഉണക്ക ഭീഷണി നേരിടുന്നത്. പൂന്തൻ കണ്ടങ്ങളിൽ മാത്രമാണ് കുറച്ചെങ്കിലും വെള്ളം അവശേഷിക്കുന്നത്. കുഴൽക്കിണറുകളും കുളങ്ങളും ഇല്ലാത്ത മേഖലയിൽ വെള്ളം കിട്ടാത്ത അവസ്ഥയാണെന്നാണ് കർഷകർ പരാതിപ്പെടുന്നത്. കനാൽ വെള്ളം ലഭിച്ചില്ലെങ്കിൽ സ്ഥിതി കൂടുതൽ വഷളാകുമെന്ന അവസ്ഥയാണ് ഉള്ളത്. നല്ലേപ്പള്ളി മേഖലയിലാണ് കൂടുതൽ നെൽപ്പാടങ്ങൾ വരണ്ടു തുടങ്ങിയിരിക്കുന്നത്. തേമ്പാറമട കുന്നംകാട്ട് പ്രദേശങ്ങളിൽ നിന്ന് ഉടൻ വെള്ളം ലഭ്യമാക്കാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നാണ് പ്രദേശത്തെ കർഷകരുടെ ആവശ്യം.
0: സംസ്ഥാനത്തെ ഭിന്നശേഷിക്കാരുടെ സമഗ്ര പുനരധിവാസവും ശാക്തീകരണവും ലക്ഷ്യമിടുന്ന ഭിന്നശേഷി പുനരധിവാസ ഗ്രാമത്തിന്റെ നിർമ്മാണ പ്രവൃത്തി മന്ത്രി വി ഇ അബ്ദുൽ ഗഫൂർ ഉദ്ഘാടനം ചെയ്തു. മലപ്പുറം തിരൂരിലാണ് സംസ്ഥാന സാമൂഹ്യനീതി വകുപ്പ് പദ്ധതി നടപ്പാക്കുന്നത്. ഭിന്നശേഷിക്കാരുടെ അവകാശ സംരക്ഷണം, ക്ഷേമം, സാമൂഹിക സുരക്ഷ, അവസര സമത്വം, സ്വയം പര്യാപ്തത എന്നിവ ഉറപ്പുവരുത്തുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം. രാജ്യത്ത് ആദ്യമായാണ് ഭിന്നശേഷിക്കാർക്കായി പുനരധിവാസ ഗ്രാമം നിലവിൽ വരുന്നത്. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. കോൺഗ്രസ് നേതാവും മുൻ ചിറ്റൂർ എംഎൽഎയുമായ കെ അച്യുതൻ അന്തരിച്ചു. 76 വയസ്സായിരുന്നു. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്നായിരുന്നു അന്ത്യം. 1996 മുതൽ 2016 വരെ 20 വർഷം ചിറ്റൂർ എംഎൽഎ ആയിരുന്നു. 1979 മുതൽ 1996 വരെ ചിറ്റൂർ തത്തമംഗലം നഗരസഭാ ചെയർമാനായും പ്രവർത്തിച്ചിട്ടുണ്ട്. ചലച്ചിത്ര സംവിധായകൻ ആർ ശാരത്ത് അന്തരിച്ചു. തിരുവനന്തപുരം കിംസ് ആശുപത്രിയിൽ പുലർച്ചെയായിരുന്നു അന്ത്യം. 65 വയസ്സായിരുന്നു. 9 അന്താരാഷ്ട്ര പുരസ്കാരങ്ങളും 1 ദേശീയ പുരസ്കാരവും 4 സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങളും നേടിയിട്ടുണ്ട്. 2000 പുറത്തിറങ്ങിയ സായാഹ്നം എന്ന ചിത്രത്തിലൂടെയാണ് ശാരത്ത് ചലച്ചിത്ര രംഗത്ത് എത്തിയത്. ഇൻഫർമേഷൻ ആന്റ് പബ്ലിക് റിലേഷൻസ് വകുപ്പിൽ ഡെപ്യൂട്ടി ഡയറക്ടറായിരുന്നു കൊല്ലം പുനലൂർ സ്വദേശിയായ ശാരത്ത്. ആർ ശരത്തിന്റെ നിര്യാണത്തിൽ മുഖ്യമന്ത്രി വി ഡി സതീശനും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും അനുശോചിച്ചു. വേറിട്ട സിനിമകളിലൂടെ മലയാള ചലച്ചിത്ര രംഗത്ത് ശ്രദ്ധേയനായ സംവിധായകനായിരുന്നു ആർ ശരത്തെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. കുടുംബാംഗങ്ങളുടെയും ഉറ്റവരുടെയും ദുഃഖത്തിൽ പങ്കുചേരുന്നതായി പിണറായി വിജയനും അറിയിച്ചു. ഛായാഗ്രാഹകൻ ആലപ്പുഴ ടി എൻ കൃഷ്ണൻകുട്ടി അന്തരിച്ചു. 96 വയസ്സായിരുന്നു. 70 സിനിമകളുടെ ഛായാഗ്രാഹകനായിരുന്നു. സംസ്കാരം ഉച്ചയ്ക്ക് വീട്ടുവളപ്പിൽ നടത്തും. മുക്കം നഗരസഭാ മുൻ കൌൺസിലർ ഇ പി അരവിന്ദൻ മാസ്റ്റർ അന്തരിച്ചു. 67 വയസ്സായിരുന്നു. മുക്കം മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ്, വീക്ഷണം, ലേഖകൻ എന്നീ നിലകളിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. സംസ്ഥാനത്ത് ചൂട് വർദ്ധിക്കുന്നു. സെപ്റ്റംബറിൽ സാധാരണയിലധികം ചൂടിന് കാരണമാകുന്നത് എൽനിനോ പ്രതിഭാസമാണെന്നും നാളെ വരെ താപനില 4 ഡിഗ്രി സെൽഷ്യസ് ഉയരുമെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ചൂട് വർദ്ധിക്കുന്നത് സൂര്യാഘാതം, സൂര്യാതപം, നിർജ്ജലീകരണം തുടങ്ങി നിരവധി ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകി. 2 സിപിഐഎം സംസ്ഥാന കമ്മിറ്റി യോഗത്തിന് തിരുവനന്തപുരത്ത് തുടക്കം. വിപുലീകൃത സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ അവതരിപ്പിക്കുന്ന കരട് രേഖയ്ക്ക് കമ്മിറ്റി അന്തിമരൂപം നൽകും. ഈ മാസം 13, 14, 15 തീയതികളിൽ കോഴിക്കോടാണ് വിപുലീകൃത സംസ്ഥാന കമ്മിറ്റി ചേരുന്നത്. രാജിവെക്കുമെന്ന വാർത്ത അടിസ്ഥാനരഹിതമാണെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ചെയർമാൻ കെ ജയകുമാർ പറഞ്ഞു. ദേവസ്വം മന്ത്രിയോട് അഭിപ്രായ വ്യത്യാസമില്ല. കാലാവധി പൂർത്തിയാക്കുമെന്നും ദേവസ്വം ബോർഡിൽ പ്രശ്നങ്ങളൊന്നുമില്ലെന്നും ചെയർമാൻ മാധ്യമങ്ങളോട് പറഞ്ഞു. പ്രൊഫസർ എം പി മന്മഥൻ അക്ഷയ പുരസ്കാരത്തിന് ഗാനരചയിതാവും ചലച്ചിത്രകാരനുമായ ശ്രീകുമാരൻ തമ്പി അർഹനായി. 100,000 രൂപയും ശില്പവും അടങ്ങുന്നതാണ് പുരസ്കാരം. ഈ മാസം 26 മുഖ്യമന്ത്രി വി ഡി സതീശൻ എറണാകുളത്ത് പുരസ്കാരം നൽകും. പൊതുസേവന രംഗത്ത് നിസ്വാർത്ഥ സേവനം കാഴ്ചവെച്ച വ്യക്തികളെ ആദരിക്കുന്നതിനായി പി പി മുകുന്ദൻ സേവാ ട്രസ്റ്റ് ഏർപ്പെടുത്തിയ ഈ വർഷത്തെ പി പി മുകുന്ദൻ സേവാ പുരസ്കാരം അട്ടപ്പാടി സ്വാമി വിവേകാനന്ദ മെഡിക്കൽ മിഷൻ ആശുപത്രി ഡയറക്ടർ ഡോക്ടർ വി നാരായണന് നൽകും. അട്ടപ്പാടിയിൽ വർഷങ്ങളായി സാധാരണക്കാർക്ക് മികച്ച ആരോഗ്യ സേവനം ഉറപ്പാക്കുന്നതിന് നൽകിയ നേതൃത്വവും സമർപ്പണവും കണക്കിലെടുത്താണ് പുരസ്കാരം നൽകുന്നത്. പ്രശസ്തിപത്രവും ഫലകവും 25,000 രൂപയുടെ ക്യാഷ് അവാർഡും ഉൾപ്പെടുന്ന പുരസ്കാരം ഈ മാസം 10 കോഴിക്കോട് നൽകും. പ്രധാന വാർത്തകൾ വീണ്ടും. വനിതാ ശിശു വികസന മന്ത്രാലയം സംഘടിപ്പിക്കുന്ന 9 രാഷ്ട്രീയ പോഷൺ മാഹ് 2026 മറ്റന്നാൾ വാരാണസിയിൽ തുടക്കമാകും. രാജ്യത്ത് ഖരമാലിന്യ സംസ്കരണ നിയമങ്ങൾ കർശനമായി പാലിക്കണമെന്ന് കേന്ദ്ര ഗവൺമെന്റ്. മുഖ്യമന്ത്രി വി ഡി സതീശൻ ന്യൂഡൽഹിയിൽ രാഹുൽഗാന്ധിയുമായി കൂടിക്കാഴ്ച നടത്തി. കോൺഗ്രസ് നേതാവും മുൻ ചിറ്റൂർ എംഎൽഎയുമായ കെ അച്യുതൻ അന്തരിച്ചു. സംസ്ഥാനത്ത് ചൂട് വർദ്ധിക്കുന്നു. സാധാരണയിലും താപനില 4 ഡിഗ്രി വരെ ഉയരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു.
3: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ. കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൂളരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ അഹല്യ വിമനൻ ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075. ഇൻസ്റ്റന്റ് പാട്ട് ഇവിടെ മൊത്തം പാട്ട്.
4: അങ്ങനെ ആകാശവാണി വാർത്തകളെല്ലാം കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ സമയം 12 മണി കഴിഞ്ഞ് 41 മിനിറ്റ് ആയിരിക്കുന്നു. ഇൻസ്റ്റന്റ് പാട്ടാണ് സുനിലിനൊപ്പം ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത രണ്ട് പാട്ടുകളിലേക്ക് പോകുമ്പോൾ ആദ്യത്തെ പാട്ട് റിക്വസ്റ്റ് ചെയ്തിരിക്കുന്നത് സഹദേവൻ ചേട്ടനാണ്. ഇടുക്കിയിൽ നിന്നും ജമനിയിൽ ഒരു അടിച്ചുപൊളി പാട്ടാണ് ചോദിച്ചിരിക്കുന്നത്. ആ ഒരു പാട്ട് വരുന്നുണ്ട്. ഈ പാട്ട് കേട്ടിട്ട് കുറേ നാളായി കേട്ടോ. വിക്രം അതുപോലെ തന്നെ കലാഭവൻ മണി അഭിനയിച്ചിട്ടുള്ള, തകർത്ത് അഭിനയിച്ചിട്ടുള്ള ഒരു മൂവിയാണ് ജമനി. ആ ഒരു പാട്ട് വരുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ വരാൻ പോകുന്ന പാട്ട് റിക്വസ്റ്റ് ചെയ്തിരിക്കുന്നത് ജാജ്വലാണ്. ഒരു തെലുങ്ക് സോങ് ആണ്, കടലല്ലേ എന്നാണ് സോങ്ങിന്റെ തുടക്കം. ഡിയർ കോംറേഡ് എന്ന ചിത്രത്തിലെ പാട്ടാണ് ചോദിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും ആ ഒരു ഗാനം കൂടെ, ജാജ്വൽ റിക്വസ്റ്റ് ചെയ്ത ആ ഒരു പാട്ട് കൂടെ നമുക്ക് എൻജോയ് ചെയ്യാം ഇൻസ്റ്റന്റ് പാട്ടിൽ അടുത്തതായി.

0: ഇൻസ്റ്റന്റ് പാട്ട്, ഇവിടെ മൊത്തം പാട്ട്.
1: അങ്ങനെ മനോഹരമായ ഒരു പാട്ടൊക്കെ കേട്ട് കഴിഞ്ഞ് വന്നപ്പോൾ, ജാജുവൽ റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള പാട്ടൊക്കെ കേട്ട് കഴിഞ്ഞ് വന്നപ്പോൾ സമയം 12 മണി കഴിഞ്ഞ് 50 മിനിറ്റ് ആയിരിക്കുന്നു. അടുത്ത രണ്ട് പാട്ടുകളിലേക്ക് പോകാനുള്ള നേരമായിട്ടുണ്ട്. പാട്ടുകളിൽ ആദ്യത്തെ പാട്ട് ആവശ്യപ്പെട്ടിരിക്കുന്നത് മാധവൻ ചേട്ടനാണ്. ഓലത്തുമ്പത്തിരുന്നുയാലാടുമെന്ന് തുടങ്ങുന്ന പാട്ട് എല്ലാവർക്കുമായിട്ട് ഡെഡിക്കേഷൻ പറഞ്ഞിട്ടുണ്ട്. ഒപ്പം തന്നെ വരാൻ പോകുന്ന പാട്ട് റിക്വസ്റ്റ് ചെയ്തിരിക്കുന്നത് കവിത മോഹൻദാസ് ആണ്. സുനിൽ ഇന്ന് എല്ലാവർക്കുമായി ചന്ദനലേപ സുഗന്ധം ചൂടിയതാരു എന്ന് തുടങ്ങുന്ന പാട്ട് വെച്ച് തരണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു വടക്കൻ ഉയരഗാഥ എന്ന ചിത്രത്തിലെ പാട്ട് തന്നെയാണത്. മമ്മൂക്കയ്ക്ക് 1000 പിറന്നാൾ ആശംസകൾ കൂടെ നേരുന്നു എന്ന് കൂടെ പറഞ്ഞിട്ടാണ് കവിത ചേച്ചി മെസ്സേജ് അവസാനിപ്പിച്ചിരിക്കുന്നത്. അപ്പൊ മാധവൻ ചേട്ടനും കവിത ചേച്ചിയും റിക്വസ്റ്റ് ചെയ്ത ആ രണ്ട് പാട്ടുകൾ നമുക്ക് എൻജോയ് ചെയ്യാം ഇൻസ്റ്റന്റ് പാട്ടിൽ അടുത്തതായി.

0: ഇൻസ്റ്റന്റ് പാട്ട് ഇവിടെ മൊത്തം കാറ്റ്.
1: ദാസേടൻ പാടി അതിമനോഹരമായ ഗാനമൊക്കെ കേട്ട് കഴിഞ്ഞ് വന്നപ്പോൾ സമയം കൃത്യം ഒരു മണിയായിരിക്കുന്നു. ഇൻസ്റ്റന്റ് പാട്ടാണ് സുനിലിനൊപ്പം കേട്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ കൂടെ നെക്സ്റ്റ് കോളർ ജോയിൻ ചെയ്യുന്നുണ്ട്. ആരാണ് നോക്കാം. ഹലോ
2: ഹലോ
1: ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. ആരാണ്? കമലമ്മ. സുഖമായി? കൊല്ലംകോട്. അപ്പൊ ഇന്ന് ഏത് പാട്ടാണ് കേൾക്കേണ്ടത്? ചന്ദ്രകാന്തം കൊണ്ട് നാല്. കുറച്ചധികം മറവിയുണ്ട് കേട്ടോ.
2: അത് കറക്റ്റാ. മമ്മൂക്കക്ക് ആശംസകൾ.
1: ഓക്കെ, എന്തായാലും മമ്മൂക്കക്ക് പിറന്നാൾ ആശംസകൾ ആയതുകൊണ്ട് ആ ഒരു പാട്ട് നമുക്ക് കേൾക്കാം അല്ലെ. ഓക്കെ, താങ്ക് യു. കമലമ്മയാണ് വിളിച്ചത് കൊല്ലംകോട് നിന്നും. ചന്ദ്രകാന്തം കൊണ്ട് നാലുകെട്ട് എന്ന് തുടങ്ങുന്ന പാട്ട് വരുന്നു. ആ പാട്ടിനോടൊപ്പം തന്നെ വരാൻ പോകുന്ന പാട്ട് ആശാമോൾ ആലത്തൂരാണ് റിക്വസ്റ്റ് ചെയ്തിരിക്കുന്നത്. നിലാവേ മായുമോ എന്ന് തുടങ്ങുന്ന വേറൊരു മനോഹരമായ പാട്ടാണ്. രണ്ട് പാട്ടുകളും നമുക്ക് കേൾക്കാം ഇൻസ്റ്റന്റ് പാട്ടിൽ അടുത്തതായി.

0: ജന്മദിന ആശംസകൾ.
1: ഓക്കെ,
0: അവരുടെ അമരം എന്ന സിനിമയിൽ നല്ലൊരു പാട്ട്.
1: പാട്ട് അമരം എന്ന സിനിമയിൽ പുലരേ പൂന്തോണിയിൽ എന്ന പാട്ട് കേൾക്കാം അല്ലേ?
0: അതെ അതെ, എല്ലാ പാട്ടും നല്ല പാട്ടാണ്.
1: നല്ല പാട്ടാണ് എങ്കിലും ഈ ഒരു പാട്ട് വളരെ നല്ല പാട്ടാണ്. ഓക്കെ, അപ്പൊ താങ്ക് യു ചേട്ടാ, ഒരുപാട് സന്തോഷം. വീണ്ടും വിളിക്കണേ.
0: ഓക്കെ,
1: വിളിച്ച് നാഗരാജേട്ടനായിരുന്നു, അദ്ദേഹം റിക്വസ്റ്റ് ചെയ്ത പാട്ട് വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ വരാൻ പോകുന്ന പാട്ട് റിക്വസ്റ്റ് ചെയ്തിരിക്കുന്നത് ബീന ചേച്ചിയാണ്. ഹൈ ബ്രോ, ഗുഡ് ആഫ്റ്റർനൂൺ. പാലക്കാട് നിന്നും ബീന ചേച്ചിയാണ്. ചിത്രം എന്ന മൂവിയിൽ പാടം പൂത്തകാലം എന്ന സോങ് വെച്ച് തരുമോ എന്ന് പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും ആ ഒരു പാട്ട് കൂടെ നമുക്ക് കേൾക്കാം ഇൻസ്റ്റന്റ് പാട്ടിൽ അടുത്തതായി.

0: ഇൻസ്റ്റന്റ് പാട്ട്, ഇവിടെ മൊത്തം പാട്ട്.
1: എം ജി ശ്രീകുമാർ പാടിയിട്ടുള്ള പാട്ടൊക്കെ കേട്ട് കഴിഞ്ഞ് വന്നപ്പോഴേ സമയം ഒരു മണി കഴിഞ്ഞ് 23 മിനിറ്റ് ആയിരിക്കുന്നു. ഇൻസ്റ്റന്റ് പാട്ടാണ് സുനിലഭം ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത രണ്ട് പാട്ടുകളിലേക്ക് പോകുമ്പോൾ ആദ്യത്തെ പാട്ട് ആവശ്യപ്പെട്ടിരിക്കുന്നത് അജിത ചേച്ചിയാണ്. സിന്ദൂര സന്ധ്യയ്ക്ക് മൗനം എന്ന് തുടങ്ങുന്ന മനോഹരമായ ഒരു പാട്ടാണ് ചോദിച്ചിരിക്കുന്നത്. എല്ലാവർക്കുമായി കേൾക്കണേ കേൾപ്പിക്കണേ എന്ന് പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും ആ ഒരു ഗാനം വരുന്നു. അടുത്ത പാട്ട് രണ്ടു പേരാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ആദ്യത്തെ ആള് സതി ചേച്ചിയാണ്. ഹായ് സുനിൽ, ഞാൻ സതി കൊല്ലങ്കോടിൽ നിന്ന്. സുഖം ല്ലേ അഹല്ലയിൽ? എല്ലാവരോടും അന്വേഷണം പറയണം. എനിക്ക് മമ്മൂക്കിയുടെ വാത്സല്യം എന്ന സിനിമയിൽ ഒരു പാട്ട് വെച്ച് തരൂ എന്ന് പറഞ്ഞിട്ടാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. സെയിം പാട്ട് ചോദിച്ചുകൊണ്ട്, അതായത് വാത്സല്യം എന്ന സിനിമയിൽ ഒരു പാട്ട് വെച്ച് തരൂ എന്ന് പറഞ്ഞുകൊണ്ട് മെസ്സേജ് അയച്ചിരിക്കുന്നത് രാധ ചേച്ചിയാണ്, കഞ്ചിക്കോട് നിന്നും. രണ്ടുപേരും പാട്ട് ഏതാണെന്ന് പറഞ്ഞിട്ടില്ല. അപ്പൊ രണ്ടുപേർക്കും കൂടെ ഞാൻ ഈ ഒരു സിനിമയിൽ താമരക്കണ്ണൻ ഉറങ്ങണം എന്ന പാട്ടല്ല, അലയും കാറ്റിൻ ഹൃദയം എന്ന പാട്ടുമല്ല, ഇതിന്റെ ടൈറ്റിൽ ഗാനമായിട്ട് എന്നീ കൊച്ചു വരമ്പിൽ എന്ന് തുടങ്ങുന്ന പാട്ടുണ്ടല്ലോ, കൊച്ചിൻ ഹനീഫ പാടി അഭിനയിക്കുന്ന പാട്ടുണ്ടല്ലോ, ആ ഒരു പാട്ടാണ് നിങ്ങൾക്ക് രണ്ടുപേർക്കുമായിട്ട് ഞാൻ കേൾപ്പിക്കാൻ പോകുന്നത്, സതി ചേച്ചിക്കും രാധ ചേച്ചിക്കും. ഒപ്പം തന്നെ അജിത ചേച്ചി ആവശ്യപ്പെട്ട ആ ഒരു പാട്ട് കൂടെ നമുക്ക് എൻജോയ് ചെയ്യാം ഇൻസ്റ്റന്റ് പാട്ടിൽ അടുത്തതായി.

0: ഇൻസ്റ്റന്റ് പാട്ട്, ഇവിടെ മൊത്തം പാട്ട്.
1: സമയം 1:34 ആണ്. ഇൻസ്റ്റന്റ് പാട്ടാണ് സുനിലഭം ഇങ്ങനെ കേട്ടുകൊണ്ടേയിരിക്കുന്നത്. അടുത്ത രണ്ട് പാട്ടുകളിലേക്ക് പോകുമ്പോൾ ആദ്യത്തെ പാട്ട് റിക്വസ്റ്റ് ചെയ്തിരിക്കുന്നത് അശ്വജിത്ത് ആണ്. DC മൂവിയിലെ വേടനും അനിരുദ്ധും കൂടി പാടിയ പാട്ട് വെച്ച് തരുമോ പ്ലീസ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും അശ്വജിത്ത് റിക്വസ്റ്റ് ചെയ്ത ആ ഒരു ഗാനം ഇതാ നിങ്ങളുടെ കാതോരം എത്താനായിട്ട് പോകുന്നു. അതിനോടൊപ്പം തന്നെ വരാൻ പോകുന്ന പാട്ട് റഹ്മത്ത് ആണ് റിക്വസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഹായ് അഹല്യ, ഞാൻ റഹ്മത്ത്, എനിക്ക് നന്ദി സൊല്ല ഉണക്ക് എന്ന് തുടങ്ങുന്ന പാട്ട് വെച്ച് തരുമോ. ഹാപ്പി ബർത്ത്ഡേ മമ്മൂക്ക എന്ന് പറഞ്ഞിട്ടുണ്ട്. സെയിം ഗാനം തന്നെ റഹന എന്നൊരു പേരിൽ മെസ്സേജ് അയച്ച് പാട്ട് ചോദിച്ചിട്ടുണ്ട്, സെയിം പാട്ട് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ റഹനയും റഹ്മത്തും റിക്വസ്റ്റ് ചെയ്ത ആ ഒരു ഗാനം, ഒപ്പം തന്നെ അശ്വജിത്ത് റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള, അപ്പോൾ എനിക്കൊന്ന് ലേറ്റസ്റ്റ് ആയിട്ട് ട്രെൻഡിങ്ങിലൊക്കെ നിന്ന് നിൽക്കുന്ന ഒരു പാട്ടാണ്. DC എല്ലാ പാട്ടുകളും സൂപ്പറാണ്. ഈ ഒരു പാട്ട് ഇങ്ങനെ വേടൻ പാടിയിട്ടുള്ള ആ ഒരു പാട്ട്, വേടൻ ലൈവായിട്ട് നമ്മൾ പാടുന്നതൊക്കെ പല വീഡിയോസിലും കണ്ടിരുന്നു. അപ്പോൾ ആ ഒരു പാട്ടും ഇപ്പോൾ നിലവിൽ ഇങ്ങനെ ട്രെൻഡിങ്ങിൽ പോയിരിക്കുന്ന പാട്ടാണ്. ആ ഒരു ഗാനമാണ് അശ്വജിത്ത് ആവശ്യപ്പെട്ടിരിക്കുന്നത്. നമുക്ക് എന്തായാലും ആ രണ്ട് ഗാനങ്ങൾ എൻജോയ് ചെയ്ത് വളരെ പെട്ടെന്ന് തിരിച്ചു വരാം. ഇൻസ്റ്റന്റ് പാട്ടാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. കൂടെയുള്ളത് ഞാൻ സുനിൽ.

0: ഇൻസ്റ്റന്റ് പാട്ട് ഇവിടെ മൊത്തം പാട്ട്.
1: സമയം ഒരു മണി കഴിഞ്ഞ് 42 മിനിറ്റ് ആയിരിക്കുന്നു. അഹലെ FM 90.4 ഇൻസ്റ്റന്റ് പാട്ടാണ് ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത പാട്ടുകളിലേക്ക് പോകുമ്പോൾ ആദ്യത്തെ പാട്ട് റിക്വസ്റ്റ് ചെയ്തിരിക്കുന്നത് ജിജീഷ് ഫ്രം നോമ്പിക്കോട്. ഹായ് സുനിൽ ബ്രോ, ജിജീഷ് ഫ്രം നോമ്പിക്കോട്. പ്ലീസ് പ്ലേ പവനരച്ചെഴുതുന്ന കോലങ്ങളിൽ, എല്ലാ റേഡിയോ ലിസ്ണേഴ്സിനും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. വിയറ്റ്നാം കോളനി എന്ന ചിത്രത്തിലെ മനോഹരമായ ഒരു പാട്ടാണ്. ശരിക്കും ഇതൊരു മോർണിംഗ് സോങ് ആയിട്ടാണ് എനിക്ക് പലപ്പോഴും ഫീൽ ചെയ്തിട്ടുള്ളത്. അങ്ങനെയാണ് അല്ലേ? ഒരു ഉച്ച നേരത്തെ കേൾക്കേണ്ട പാട്ടാണോ അറിയില്ല, പക്ഷെ പലപ്പോഴും ഞാൻ ഇൻസ്റ്റന്റ് പാട്ടിൽ വരുന്ന സമയത്ത് ഒരുപാട് ലിസ്ണേഴ്സ് ഈ ഒരു പാട്ട് ചോദിക്കാറുണ്ട്. ഞാനതൊക്കെ വെച്ച് കൊടുക്കാറുണ്ട്. മോർണിംഗ് സോങ് ആണെന്ന് കരുതിയിട്ട് ഞാൻ ഉച്ചയ്ക്ക് വെച്ച് കൊടുക്കാറില്ല. അപ്പൊ എന്തായാലും ജിജീഷ് റിക്വസ്റ്റ് ചെയ്ത ആ ഒരു പാട്ട് വരുന്നു. അതോടൊപ്പം തന്നെ വരാൻ പോകുന്ന പാട്ട് റിക്വസ്റ്റ് ചെയ്തിരിക്കുന്നത് അശ്വനാണ്. ഹായ് അഹല്യ, ഞാൻ അശ്വൻ. ഇന്ന് മമ്മൂക്കയ്ക്ക് ബർത്ത്ഡേ വിഷായിട്ട് ഷൈലോക്ക് മൂവിയിലെ കണ്ണേ കണ്ണേ സോങ് തരുമോ എന്ന് പറഞ്ഞിട്ടാണ് അശ്വൻ മെസ്സേജ് അയച്ച് ചോദിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും അശ്വന്റെ ഇഷ്ടഗാനം ഷൈലോക്ക് എന്ന മൂവി എനിക്കൊന്നും അത്രയ്ക്കങ്ങ് ഹിറ്റ് ആവാത്തൊരു മൂവിയാണെന്ന് തോന്നുന്നു അല്ലേ? പക്ഷെ അതിൽ കുറേ നല്ല എന്താ പറയുക, നല്ല സീൻസൊക്കെ ഉള്ളൊരു മൂവിയാണ്. നല്ല പാട്ടുകളൊക്കെ പാട്ടുകളുള്ള ഒരു മൂവിയാണ്. അപ്പോൾ ഷൈലോക്കിൽ ആ ഒരു പാട്ടാണ് അശ്വൻ റിക്വസ്റ്റ് ചെയ്തിരിക്കുന്നത്. ആ ഒരു പാട്ട് കൂടെ വരുന്നുണ്ട്. പിന്നെ ഒരു പാട്ട് കൂടെ ഉള്ളൂ. ആ പാട്ട് ചോദിച്ചിരിക്കുന്നത് നമ്മുടെ ജോസ്മാഷാണ്. ജോസ്മാഷ ആവശ്യപ്പെട്ട ആ ഒരു പാട്ട് കൂടെ പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ ഇന്നത്തെ ഇൻസ്റ്റന്റ് പാട്ട് ഏറെക്കുറെ പൂർണ്ണമാവും. ജോസ്മാഷ റിക്വസ്റ്റ് ചെയ്തിരിക്കുന്ന ഗാനം തെറി എന്ന ചിത്രത്തിലെ എൻ ജീവൻ എന്ന് തുടങ്ങുന്ന പാട്ടാണ് കേട്ടോ. ഹരിഹരൻ, സൈന്തവി, വൈക്കം വിജയലക്ഷ്മി എന്നിവർ ചേർന്ന് പാടിയിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ ട്രാക്കാണ്. ആ ഒരു പാട്ടാണ് ഇന്നത്തെ ഇൻസ്റ്റന്റ് പാട്ടിലെ അവസാനത്തെ ഗാനം. അപ്പോൾ ഒരുപാട് നല്ല പാട്ടുകൾ ഇന്ന് കഴിഞ്ഞ 2 മണിക്കൂറിന്റെ ഇടയ്ക്ക് കേൾക്കാനായിട്ട് പറ്റി എന്ന സന്തോഷത്തിലാണ് ഇന്നത്തെ ഇൻസ്റ്റന്റ് പാട്ടിൽ നിന്നും ഞാൻ സുനൽ വിടവാങ്ങുന്നത്. അപ്പോൾ ഇന്ന് പാട്ട് കിട്ടാത്തവര് മെസ്സേജ് അയച്ചിട്ടും പാട്ട് കിട്ടിയില്ല, വിളിച്ചിട്ട് കിട്ടിയില്ല, അങ്ങനെയുള്ള വിഷമിച്ചിരിക്കുന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിൽ നാളെ 12 മണിക്ക് വിളിക്കുക, തീർച്ചയായിട്ടും കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ ഇൻസ്റ്റന്റ് പാട്ട് ഇതോടുകൂടി പൂർണ്ണമാകുന്നു. ജിജീഷ്, അശ്വൻ, ജോസ് മാഷ് ഈ മൂന്ന് പേര് ആവശ്യപ്പെട്ട പാട്ടുകളാണ് ഇന്നത്തെ ഇൻസ്റ്റന്റ് പാട്ടിലെ അവസാനത്തെ മൂന്ന് പാട്ടുകൾ. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കുക ഹല്യ FM 90.4, കേട്ട് കൂട്ടുകൂടാണ്.

0: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൂണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
1: ഓർമ്മകൾക്ക് സുഗന്ധമേകി, ഓർക്കാൻ കൊതിക്കുന്ന ഗാനങ്ങളുമായി ഓർമ്മയിൽ ഉണരും ഗാനങ്ങൾ.
2: മലയാളികളുടെ പ്രിയ ഗായകൻ ഗാനഗന്ധർവൻ കെ ജെ യേശുദാസിന്റെ സംഗീത പാരമ്പര്യം അതേ ഭംഗിയോടെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ശബ്ദം വിജയ് യേശുദാസ്. മധുരമുള്ള ശബ്ദവും വികാരഭരിതമായ ആലാപന ശൈലിയും കൊണ്ട് മലയാളത്തിലും തമിഴിലും തെലുങ്കിലും ഒരുപോലെ ശ്രദ്ധ നേടിയ ഒരു കലാകാരൻ. തലമുറകൾ മാറിയാലും സംഗീതത്തിന്റെ മാധുര്യം മാറില്ല എന്ന് തെളിയിച്ച ഒരു ശബ്ദമാണ്. അച്ഛന്റെ ശബ്ദം ഒരു ഇതിഹാസമാണെങ്കിൽ മകന്റെ ശബ്ദം ആ പാരമ്പര്യത്തിന്റെ മനോഹരമായൊരു തുടർച്ചയാണ്. ഗാനഗന്ധർവൻ കെ ജെ യേശുദാസിന്റെ മകൻ എന്ന വിശേഷണത്തിനപ്പുറം സ്വന്തം വ്യക്തിമുദ്ര പതിപ്പിച്ച ഗായകൻ എന്ന് തന്നെ ഉറപ്പിച്ചു പറയാൻ പറ്റുന്നൊരു ശബ്ദം. കോലക്കുഴൽ വിളികേട്ടോ, മലരേയും, ഹേമന്തമൻ തുടങ്ങി നിരവധി ഗാനങ്ങൾ ഇന്നും നമ്മൾ സംഗീതാസ്വാദകരുടെ പ്ലേലിസ്റ്റിൽ ഇടം പിടിച്ച പാട്ടുകൾ. ഗായകൻ മാത്രമല്ല നല്ലൊരു അഭിനേതാവ് കൂടിയാണ് എന്ന് കഴിവ് തെളിയിച്ച വിജയ് യേശുദാസ് സംഗീതത്തെ ഹൃദയത്തോട് ചേർത്ത് സൂക്ഷിക്കുന്ന ഓരോ ശ്രോതാവിനും പ്രിയപ്പെട്ട ശബ്ദം തന്നെയാണ്. ഈ ശബ്ദത്തിൽ നമുക്ക് ലഭിച്ച മനോഹരമായ ഗാനങ്ങളിലൂടെയുള്ള ഒരു മനോഹരമായ യാത്രയാണ് ഇന്നത്തെ ഓർമ്മയിലുടരും ഗാനങ്ങൾ. നിങ്ങളോടൊപ്പം ആർജി ഹീരയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. വിബ്രാറ്റോ കിങ് എന്നൊക്കെ വിളിപ്പേരുള്ള വിജയ് യേശുദാസ് ചന്ദനവളയിട്ട കൈകൊണ്ട് എന്ന ഗാനമാണ് ആദ്യമായി ഒരു പ്ലേബാക്ക് സിംഗർ എന്ന രീതിയിൽ പാടുന്ന പാട്ട്. ഒരു ആൽബത്തിന് വേണ്ടി വിദ്യാസാഗർ കമ്പോസ് ചെയ്ത ഈ പാട്ട് എപ്പോഴും ഒരു വളരെ സ്നേഹത്തോടുകൂടി നമുക്ക് കേൾക്കാൻ പറ്റുന്ന വളരെയധികം നന്മയുള്ള ഒരു പാട്ടാണ്. തിരുവോണ കൈനീട്ടം എന്ന ആൽബത്തിന് വേണ്ടി അദ്ദേഹം പാടിയ പാട്ട്. ആൻഡ് വളരെ നല്ല കേൾവി ശക്തിയുള്ള, അല്ലെങ്കിൽ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ അച്ഛൻ പാടിക്കൊണ്ടിരുന്ന കീർത്തനങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ പഠിക്കുകയും തൻ്റെതായ രീതിയിൽ പാടുകയൊക്കെ ചെയ്ത പെട്ടെന്ന് പാട്ടുകളെ അപ്രോച്ച് ചെയ്യാൻ ഇഷ്ടമുള്ള, പിക്കപ്പ് ചെയ്യുന്ന ഒരു ഗായകൻ. ഈ ഗായകന്റെ ആദ്യത്തെ ഗാനം നമ്മൾ തിരുവോണ കൈനീട്ടം. അതിന് മുന്നേ ഒരുപാട് പാട്ടുകൾ അദ്ദേഹം പാടിയിട്ടുണ്ടെങ്കിലും തിരുവോണ കൈനീട്ടം എന്ന ആൽബത്തിലൂടെയാണ് ഒഫീഷ്യലി വിജയ് യേശുദാസ് എന്ന ഗായകനെ ലോഞ്ച് ചെയ്യപ്പെടുന്നത്. ഗിരീഷ് പുത്തഞ്ചേരി വരികളെഴുതി, വിദ്യാസാഗർ കമ്പോസ് ചെയ്ത ചന്ദനവളയിട്ട് എന്ന ഗാനമാണ് നമ്മൾ ആദ്യമായി കേൾക്കാൻ പോകുന്നത്. നിങ്ങളോടൊപ്പം ഓർമ്മയിലുണരും ഗാനങ്ങളിൽ ആർജി ഹീര ഓൺ അഹല്യ FM. സ്റ്റേ ട്യൂൺഡ്.

പാട്ടുകളെ വളരെ പെട്ടെന്ന് പിക്കപ്പ് ചെയ്തിരുന്ന ഒരു ഗായകൻ. എന്നാൽ മലയാള സിനിമയിൽ പതുക്കെ പതുക്കെയാണ് വിജയ് യേശുദാസ് എന്ന ഗായകൻ വളർന്നു വന്നത്. ആൻഡ് ഈ ഒരു വളർച്ചയുടെ കാലഘട്ടത്തിൽ അദ്ദേഹത്തിന് ആ വളർച്ചയിലേക്ക് എത്തിച്ചതും അദ്ദേഹത്തിന്റെ ഉള്ളിലെ പാട്ടുകാരനെ മെരുക്കിയെടുത്തതും എം ജയചന്ദ്രൻ എന്ന സംഗീത സംവിധായകനാണ്. റിഹേഴ്സൽ ചെയ്യാൻ മടിയുള്ള ഗായകനാണ് താൻ എന്ന് പറയാൻ ഒരു മടിയും ഇല്ലാത്ത ഒരു ഗായകൻ. ആൻഡ് അതിന്റെ ഒപ്പം തന്നെ ചെയ്തിരിക്കുന്ന എല്ലാ ലൈവ് ഷോസും ലൈവായി തന്നെ റെക്കോർഡ് ചെയ്യാതെ ആ ശബ്ദം എങ്ങനെയാണോ ഇരിക്കുന്നത് അതുപോലെ തന്നെ ഓഡിയൻസിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചിട്ടുള്ള, അല്ലെങ്കിൽ ഇപ്പോഴും അത്തരം മനോഹരമായ ഷോസ് കൈകാര്യം ചെയ്യുന്ന ഒരു ഗായകൻ കൂടിയാണ്. യേശുദാസ് എന്ന സംഗീത മാന്ത്രികനൊപ്പം ഒരുപാട് സ്റ്റേജ് ഷോസ് ചെയ്തിട്ടുണ്ടെങ്കിലും അന്ന് പലപ്പോഴും വിജയ് യേശുദാസ് എന്ന ഗായകൻ മനസ്സിലാക്കിയിരുന്നില്ല, ഒരു വലിയ സ്റ്റേജാണ് ഞാൻ പെർഫോം ചെയ്യാണ് എന്ന ഭാരങ്ങളൊന്നുമില്ലാതെ വളരെ ഭംഗിയായി തന്നെ പാട്ടുകൾ ശ്രോതാക്കളിലേക്ക് എത്തിച്ചിരുന്ന ഒരു നല്ലൊരു സ്റ്റേജ് പെർഫോമർ കൂടിയാണ്. എന്നാൽ അദ്ദേഹത്തിന് വേണ്ട രീതിയിലുള്ള ഒരു റെക്കഗ്നിഷൻ ശരിക്കും മലയാളി ഓഡിയൻസിൽ നിന്ന് കിട്ടിയത് കോലക്കുഴൽ വിളി കേട്ടു എന്ന ഗാനത്തിലൂടെ തന്നെയാണ്. അദ്ദേഹത്തിന് മെരുക്കിയെടുത്ത സംഗീത സംവിധായകൻ എം ജയചന്ദ്രൻ സമ്മാനിച്ച മറ്റൊരു മനോഹര ഗാനം വിജയ് യേശുദാസും ശ്വേതാ മോഹനും ചേർന്ന് പാടിയ പാട്ട്, എ കെ ലോഹിതദാസ് വരികൾ എഴുതി, എം ജയചന്ദ്രൻ കമ്പോസ് ചെയ്ത ഈ പാട്ട് തന്നെയാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഓർമ്മയിലുണരും ഗാനങ്ങളിൽ നിങ്ങളോടൊപ്പം ആർ ജി ഹീറ ഓൺ അഹല്യ FM.

വിബ്രാറ്റോ കിങ് എന്ന് പലപ്പോഴും വിജയ് യേശുദാസിനെ പലരും വിളിച്ചിട്ടുണ്ടായിരുന്നു. ആ ശബ്ദത്തിന്റെ ഗാംഭീര്യം, അത് വേണ്ട പോലെ വേണ്ട സംഗീത സംവിധായകർക്ക് കൃത്യമായി നൽകാനുള്ള നല്ല കഴിവ് ആ ശബ്ദത്തിൽ അനുഗ്രഹിച്ച് കിട്ടിയതാണ് എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. തമിഴ്നാട്ടിൽ തന്നെ വളർന്നതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് തമിഴ് ഭാഷ വളരെ ഭംഗിയായി കൈകാര്യം ചെയ്യാൻ സാധിച്ചിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന്റെ ശബ്ദത്തിലൂടെയുള്ള മനോഹരമായ തമിഴ് ഗാനങ്ങളും നമ്മൾ ഏറെ ശ്രദ്ധയോടെ കേട്ടതും നമ്മളുടെ പ്ലേലിസ്റ്റിലേക്ക് ആഡ് ചെയ്തതും ഒക്കെ. ആൻഡ് എനിക്ക് വളരെ പേഴ്സണലി ഫേവറേറ്റ് ആയ വിജയ് യേശുദാസും ഒരു ഇന്റർവ്യൂവിൽ ഞാൻ അദ്ദേഹത്തിന് വളരെ ഇഷ്ടമുള്ള ഒരു പാട്ടാണ് എന്ന് പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു പാട്ട് തന്നെയാണ് അടുത്തത് നമ്മൾ കേൾക്കാൻ പോകുന്നത്. യുവൻ ശങ്കർ രാജ കമ്പോസ് ചെയ്ത ഒരു ഗാനം, നാം മുത്തുകുമാർ വരികൾ എഴുതി ദീപാവലി എന്ന സിനിമയ്ക്ക് വേണ്ടി അദ്ദേഹം പാടിയ പാട്ട് കാതൽ വെയ്ത്ത് കാതൽ വെയ്ത്ത് കാത്തിരുന്നേ. ഈ പാട്ടിൽ ഒരു ഒരു റൊമാൻറ്റിക് പാട്ടാണെങ്കിൽ പോലും ആ സിനിമയുടെ എല്ലാ ഇമോഷൻസും കൃത്യമായി പകർത്തി വച്ചിരിക്കുന്ന ഒരു ഗാനം എന്ന് വേണം പറയാൻ. ഈ പാട്ട് വിജയ് യേശുദാസിന്റെ ശബ്ദത്തിൽ കേൾക്കാനുള്ളൊരു ഒരു സുഖം ഞാൻ പറഞ്ഞറിയിക്കേണ്ട കാര്യമില്ല. ഇനി അതിന് എന്തെങ്കിലും സംശയമുള്ള ആൾക്കാരാണെങ്കിൽ ഇപ്പോൾ ഈ പാട്ടൊന്ന് കേട്ടു നോക്കൂ. ദീപാവലി എന്ന സിനിമയിൽ നിന്നും വിജയ് യേശുദാസിന്റെ കാതൽ വെയ്ത്ത് കാതൽ വെയ്ത്ത് എന്ന ഗാനമാണ് നമ്മൾ അടുത്തതായി കേൾക്കാൻ പോകുന്നത്. ഓർവയിൽ ഉണരും ഗാനങ്ങളിൽ നിങ്ങളോടൊപ്പം ആർ ജി ഹീര ഓൺ അഹല്യ FM. സ്റ്റേ ട്യൂൺഡ്.

യേശുദാസിന്റെ ശബ്ദമായി വളരെ അടുത്ത് നിൽക്കുന്ന ഒരു ശബ്ദം എന്ന് പലപ്പോഴും കേട്ടിട്ടുള്ള ഒരു ഗായകനാണ് അല്ലെ. അച്ഛന്റെ മകനാണ്, തീർച്ചയായിട്ടും അത്തരം സിമിലാരിറ്റികൾ നമ്മൾ മനഃപൂർവ്വം ചെയ്യേണ്ട കാര്യമില്ല, അതങ്ങനെ തന്നെ സംഭവിക്കും. കാരണം തീർച്ചയായിട്ടും ഒരു അച്ഛനും മകനും എന്ന് പറയുമ്പോൾ അങ്ങനത്തെ ഒരു ശബ്ദത്തിന്റെ സിമിലാരിറ്റികളൊന്നും നമുക്ക് മാറ്റിവെക്കാൻ സാധിക്കുന്നതല്ല. പക്ഷേ സിമിലാരിറ്റികൾ ഉണ്ടായിരുന്നിട്ട് കൂടി തന്റേതായ ഒരു ഇടം പിടിക്കാൻ സാധിച്ചു എന്ന് പറയുന്നത് തന്നെയാണ് വിജയ് യേശുദാസ് എന്ന ഗായകനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ ഒരു വിജയമായി ഞാൻ വ്യക്തിപരമായി കാണുന്നത്. അതിൽ തന്നെ മഴ കൊണ്ട് മാത്രം മുളയ്ക്കുന്ന വിത്തുകൾ എന്ന ഗാനം, അതും മോഹൻലാൽ എന്ന അതുല്യ നടനു വേണ്ടി വിജയ് യേശുദാസ് ശബ്ദം നൽകുമ്പോൾ ആ സിനിമയും ആ പാട്ടും അത് നൽകുന്ന ഇമോഷൻസും നമുക്ക് പകരം വയ്ക്കാനാകാത്ത ഒന്നാണ് മഴ കൊണ്ട് മാത്രം മുളയ്ക്കുന്ന വിത്തുകൾ. അതിലെ ഏറ്റവും മനോഹരമായ വരികൾ അത് വിജയ് യേശുദാസിന്റെ ശബ്ദത്തിൽ കേൾക്കുമ്പോൾ മാത്രം കിട്ടുന്ന ഒരു മനോഹരമായ ഒരു അനുഭവം. സമയകല്ലോലങ്ങൾ കുതറുമീ കരയിൽ നാം, മണലിന്റെ ആർദ്രം അമ്മാരിടത്തിൽ ഒരു മൗനശില്പം മെനഞ്ഞു തീർത്തെന്തിനോ, പിരിയുന്നു സന്ധ്യ വിഷാദമായി ഒരു സാഗരത്തിൻ മിടിപ്പുമായി. റഫീഖ് അഹമ്മദിന്റെ മനോഹരമായ ഈ വരികൾ വിജയ് യേശുദാസിന്റെ ശബ്ദത്തിനൊപ്പം നമ്മളിലേക്ക് എത്തിയപ്പോൾ അത് കാതിനും മനസ്സിനുമൊക്കെ തന്നത് മറ്റൊരു ദിവ്യമായ അനുഭൂതിയായിരുന്നു. ഈ പാട്ട് തന്നെയാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. റഫീഖ് അഹമ്മദ് വരികൾ എഴുതി, ഷഹബാസ് അമൻ കമ്പോസ് ചെയ്ത് സ്പിരിറ്റ് എന്ന സിനിമയിലെ ഗാനം മഴ കൊണ്ട് മാത്രമാണ്. ഓർമ്മയിൽ ഉണരും ഗാനങ്ങൾ നിങ്ങളോടൊപ്പം ആർ ജി ഹീര ഓണഹലി എഫ് എം സ്റ്റേ ചെയ്യും.

2007 ശിവാജി എന്ന രജനീകാന്ത് സിനിമ റിലീസ് ചെയ്യുന്നത്. ആ സിനിമയിൽ ഒത്തിരി നല്ല പാട്ടുകളും ശ്രദ്ധിക്കപ്പെട്ടു. അതിൽ തന്നെ ഒരുപാട് പേർക്ക് പ്രിയപ്പെട്ട ഗാനമായിരുന്നു സഹാന പൂക്കൾ പൂക്കതേ എന്ന ഗാനം.

മനോഹരമായൊരു ഗാനം. ഈ പാട്ടും ആ പാട്ടിന്റെ സെറ്റും ഒക്കെ നിങ്ങൾ ഓർക്കുന്നുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇതിന്റെ വിഷ്വൽസ് കണ്ട ആൾക്കാർക്കറിയാം, ഈ റൊമാൻറ്റിക് ഗാനത്തിന് വേണ്ടി മാത്രം ഒരുപാട് പൈസ ചെലവാക്കിയിട്ടുണ്ടായിരിക്കും. കാരണം അത്രയും മികച്ച ഒരു സെറ്റ് തന്നെയാണ് ഈ ഒരു പാട്ടിന് വേണ്ടി മാത്രം അവർ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ആ പാട്ട് അത്രയും തന്നെ മനോഹരമാണ്. ആൻഡ് ഓഫ് കോഴ്സ് എ ആർ റഹ്മാൻ എന്ന സംഗീത മാന്ത്രികൻ ഈ ഒരു പാട്ടിലേക്ക് കാലെടുത്ത് വെക്കുമ്പോൾ പിന്നെ ആ പാട്ടിന്റെ ലെവൽ എത്രയാണെന്ന് ഞാൻ പറയേണ്ട കാര്യമില്ല. ആൻഡ് ഇതിലെ ഒരു ഇത്തിരി വിഷമമുള്ള കാര്യം എന്താന്ന് വെച്ചാൽ, ഈ സിനിമയുടെ ഈ പാട്ട് സഹാന എന്ന പാട്ട് ആദ്യം പാടിയത് വിജയ് യേശുദാസ് ആയിരുന്നു. പിന്നീട് പല കാരണങ്ങൾ കൊണ്ട് അത് മറ്റൊരു ഹിന്ദി ഗായകനെ കൊണ്ട് മാറ്റി പാടുകയാണ് ചെയ്തിട്ടുള്ളത്. രണ്ടുപേരും അവരവരുടേതായ രീതിയിൽ ഏറ്റവും മനോഹരമായി തന്നെ ഈ ഗാനങ്ങൾ പാടിയിട്ടുണ്ടെങ്കിലും എനിക്ക് പേഴ്സണലി എപ്പോഴും ഇഷ്ടം തോന്നിയിട്ടുള്ളത് വിജയ് യേശുദാസിന്റെ ഈ വേർഷൻ തന്നെയാണ്. എന്തായാലും ഈ പാട്ട് തന്നെയാണ് നമ്മൾ അടുത്തതായി കേൾക്കാൻ പോകുന്നത്. മറ്റൊരു പ്രത്യേകത ഈ പാട്ടിനുള്ളത്, ദക്ഷിണാമൂർത്തി സ്വാമിയുടെ ഗ്രാൻഡ് ഡോട്ടറാണ് ഇതിന്റെ ഫീമെയിൽ പാടിയിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പാട്ട് തന്നെയാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. ശിവാജി എന്ന സിനിമയിൽ എ ആർ റഹ്മാൻ കമ്പോസ് ചെയ്ത് വിജയ് യേശുദാസ് പാടിയ ഒരു അൺപ്ലഗ്ഡ് വേർഷനാണ് നമ്മൾ ഈ ഗാനത്തിന്റെ കേൾക്കാൻ പോകുന്നത്. നിങ്ങളോടൊപ്പം അഹല്യ FM ൽ RJ ഹീര, സ്റ്റേ ട്യൂൺഡ്.

മാമന്നൻ ആൻഡ് ബൈസൺ കാലമാടൻ. ഈ രണ്ട് സിനിമകളും ആസ് യു നോ സെയിം ഡയറക്ടറിൽ നിന്ന് വരുന്നത് കൊണ്ട് തന്നെ മാരി സെൽവരാജ് ടച്ച് ഉള്ള സിനിമകൾ തന്നെയാണ് ഇത് രണ്ടും. ആൻഡ് അതിന്റെ ഒപ്പം തന്നെ ബൈസൺ എന്ന സിനിമയിൽ വിജയ് യേശുദാസും ചിന്മയും ചേർന്ന് പാടിയ ഒരു മനോഹര ഗാനമുണ്ട്. ആൻഡ് ഈ പാട്ട് ഒരു അച്ഛന്റെ സ്നേഹം മനസ്സിലാക്കി തരുന്ന, അല്ലെങ്കിൽ അച്ഛന്റെ സ്നേഹത്തിന്റെ ആഴങ്ങളിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടുപോകുന്ന ഒരു ഗാനം തന്നെയാണ്. ആൻഡ് ഒരു അഡിക്റ്റീവ് ഫീൽ ഉള്ള ഒരു പാട്ടാണ്. നമുക്ക് കേട്ടാലും കേട്ടാലും മതി വരാത്ത, പിന്നെയും പിന്നെയും കേൾക്കാൻ തോന്നുന്ന, കേട്ടാൽ നമ്മുടെ മനസ്സിലേക്ക് പെട്ടെന്ന് തന്നെ ഒരു സ്ഥാനം പിടിക്കുന്ന ഒരു ഗാനം, ഒരു അഡിക്റ്റീവ് ടെൻഡൻസി ഉള്ള ഒരു പാട്ട് എന്നാണ് ഞാൻ ഇതിനെ വിശേഷിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. ആ പാട്ടിന് ചേർന്ന വരികൾ, ഈ വരികൾ ഏറെ പ്രിയപ്പെട്ടതാകുന്നതിനും ഏറെ ആഴമുള്ളതാകുന്നതിനും മറ്റൊരു കാരണം അത് എഴുതിയിരിക്കുന്നത് മാരി സെൽവരാജ് എന്ന ഡയറക്ടറാണ് എന്നുള്ളത് കൂടിയാണ്. വളരെ ഹൈ റേഞ്ചിൽ വിജയ് യേശുദാസ് പാടിയിട്ടുള്ളൊരു പാട്ട്. ആ സിനിമ കണ്ടവർക്ക് ആ സിനിമയുടെ ലാസ്റ്റ് പോർഷനിൽ ഈ പാട്ട് വരുമ്പോഴുള്ള ഒരു ഫീല് എന്താണെന്ന് ഞാൻ പറയുന്നതിനേക്കാൾ അധികമാണ് അത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. തീർച്ചയായിട്ടും ഈ സിനിമ കാണുമ്പോൾ ഈ ഒരു പോർഷൻ വിജയ് യേശുദാസ് പാടി അതേ പോർഷൻ തന്നെ അതിൻ്റെ ലാസ്റ്റ് എൻഡിൽ നമുക്ക് കേൾക്കാൻ പറ്റും. അതൊരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു തിയേറ്ററിലിരിക്കുന്ന സമയത്ത്. അപ്പം ഈ പാട്ട് ചിന്ന ചിന്ന ചീനിക്കല്ല് എന്ന് പറയുന്ന ഈ പാട്ട് തന്നെയാണ് അടുത്തതായി നമ്മൾ കേൾക്കാൻ പോകുന്നത്. ബൈസൺ കാലമാടൻ എന്ന സിനിമയിൽ മാരി സെൽവരാജ് വരികൾ എഴുതി നിവാസ് കെ പ്രസന്ന കമ്പോസ് ചെയ്ത ഗാനം, വിജയ് യേശുദാസും ചിന്മയും ചേർന്ന് പാടിയ ഈ പാട്ടാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഓൺ അഹല്യ FM നിങ്ങളുടെ കൂടെ ആർ ജി ഹീര, സ്റ്റേ ട്യൂൺഡ്.

ഏതാണ്ട് 30 വർഷങ്ങൾക്ക് ശേഷം എ ആർ റഹ്മാൻ മലയാളത്തിലേക്ക് തിരിച്ചു വരുന്നു. ഒരു സംഗീത മാന്ത്രികന്റെ അടുത്ത് നിന്ന് നമുക്ക് എന്തും പ്രതീക്ഷിക്കാം അല്ലെ? അങ്ങനെയാണ് മലയൻ കുഞ്ഞ് എന്ന സിനിമയിൽ എ ആർ റഹ്മാൻ കമ്പോസ് ചെയ്ത പാട്ടുകളിൽ ഒന്ന് നമ്മൾ വിജയ് യേശുദാസിന്റെ ശബ്ദത്തിലാണ് കേട്ടത്. ഈ സിനിമ ബോക്സ് ഓഫീസ് കളക്ഷനുകളിൽ വലിയ പേരുകൾ എടുത്തില്ല എങ്കിലും പാട്ട് ഒത്തിരി പേര് ശ്രദ്ധിച്ചിരുന്നു. പാട്ടിന് ഒരു ഒരു പ്രത്യേക ഫീലുള്ള പാട്ടാണ്. പക്ഷെ എവിടെയൊക്കെയോ നമുക്ക് സിനിമയുടെ അപ്പുറത്ത് നിന്ന് ഈ പാട്ട് കേൾക്കുമ്പോൾ ഒരു ഓണപ്പാട്ട് കേട്ട പോലത്തെ ഒരു ഫീൽ എപ്പോഴും മനസ്സിലേക്ക് വരാറുണ്ട്. ചോലപ്പെണ്ണ എന്ന ഗാനം അല്ലേ. ആൻഡ് വിജയ് യേശുദാസ് ഈ പാട്ട് പാടിയ ഓർമ്മകൾ ഷെയർ ചെയ്യുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു കാര്യമാണ്, ഈ പാട്ട് റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് എ ആർ റഹ്മാൻ സ്റ്റുഡിയോയിലുണ്ടായിരുന്നില്ല. വിജയ് യേശുദാസ് പോവുകയും പാടി തിരിച്ചു വരികയും ചെയ്തു. പക്ഷേ റഹ്മാൻ സാർ സ്റ്റുഡിയോയിൽ ഇല്ലാത്തത് കൊണ്ട് തന്നെ അദ്ദേഹം വളരെ ഡൗട്ട്ഫുൾ ആയിരുന്നു. ഞാൻ പാടിയത് ശരിയായോ, എന്തെങ്കിലും കറക്റ്റ് ചെയ്യാനുണ്ടോ, എന്തെങ്കിലും മാറ്റം വരുത്തേണ്ടതുണ്ടോ, അല്ലെങ്കിൽ ഓക്കെ ആയോ എന്നുള്ള കൺഫ്യൂഷൻസിലാണ് ഈ പാട്ട് പാടി അവസാനിപ്പിച്ചത് എന്ന് വിജയ് യേശുദാസ് ഓർക്കുന്നുണ്ട്. പക്ഷെ ഒരു ഡിഫറെന്റ് ടൈപ്പിൽ മലയാളികൾക്ക് ലഭിച്ച ഒരു പാട്ട് തന്നെയാണ്, വീണ്ടും വീണ്ടും നമുക്ക് കേൾക്കാൻ തോന്നുന്ന ഒരു ഗാനം തന്നെയാണ്. ഒരു ഓണപ്പാട്ടിന്റെ ഫീൽ അവിടെ ഇവിടെയൊക്കെ നമുക്ക് ഇങ്ങനെ തട്ടിമുട്ടി പോകുന്ന ഒരു പാട്ട് എന്ന് വേണം പറയാൻ. യെസ്, മലയൻ കുഞ്ഞ് എന്ന സിനിമയിലെ ഈ ഗാനമാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. എ ആർ റഹ്മാൻ കമ്പോസ് ചെയ്ത, വിനായക് ശശികുമാർ വരികൾ എഴുതി, വിജയ് യേശുദാസ് പാടിയ ഗാനം. ഓർമ്മയിലുണരും ഗാനങ്ങളിൽ വിജയ് യേശുദാസ് എന്ന ഗായകനെ നമ്മൾ ഓർക്കുന്നു. സ്റ്റേ ട്യൂൺ വിത്ത്.

മലരെ എന്ന ഒറ്റ ഗാനം എനിക്ക് തോന്നുന്നു ലോകമെമ്പാടുമുള്ള ആളുകൾ ഈ പാട്ടുമായി കണക്ട് ചെയ്തു എന്നുള്ളത് ഈ സിനിമയുടെയും ഈ പാട്ടിന്റെയും ഒക്കെ വിജയം തന്നെയാണ്. ആൻഡ് ഇതിന്റെ സംഗീത സംവിധായകൻ പറഞ്ഞിട്ടുണ്ട് പലപ്പോഴും, ഞങ്ങൾ ഒരുപാട് പേരെ ട്രൈ ചെയ്തു, പക്ഷെ അവസാനമാണ് വിജയ് യേശുദാസ് എന്ന ഒരു ശബ്ദത്തിലേക്ക് ഞങ്ങൾ എത്തുന്നതും ആ ശബ്ദം തന്നെ ഈ പാട്ടിന് മതി എന്ന് തീരുമാനിക്കുകയും ചെയ്തതും. ആ സമയത്ത് നേരമൊക്കെ ചെയ്തിരിക്കുന്ന ആ ഒരു സിറ്റുവേഷനിൽ തന്നെയാണ് രാജേഷ് മുരുകേശൻ ശരിക്കും പ്രേമം എന്ന സിനിമയിലേക്ക് എത്തുന്നതും. അങ്ങനെ വളരെ സൈലന്റ് ആയിട്ടുള്ള ഒരാളാണ് രാജേഷ് എന്നാണ് വിജയ് യേശുദാസ് പറഞ്ഞിട്ടുള്ളത്. വന്നു, ഇതാണ് ഈ പാട്ടിന് വേണ്ടത് എന്ന് പറഞ്ഞു, വിജയ് യേശുദാസ് പാടി അവസാനിപ്പിക്കുന്നു, പോരുന്നു. പക്ഷെ ഒരിക്കലും അദ്ദേഹം വിചാരിച്ചിരുന്നില്ല ഈ പാട്ട് ഇത്രയും വലിയൊരു ഹിറ്റിലേക്കുള്ള ഒരു യാത്രയായിരിക്കും എന്ന് വിജയ് യേശുദാസ് ചിന്തിച്ചിരുന്നില്ല എന്നൊരു ഇന്റർവ്യൂവിൽ പറഞ്ഞത് ഞാൻ ഓർക്കുന്നുണ്ട്. അപ്പം വീഡിയോ അപ്ലോഡ് ചെയ്യുന്നു, തിയേറ്ററിൽ ഈ സിനിമ റിലീസ് ചെയ്യുന്നു, പലർക്കും ഇതിന്റെ വിഷ്വൽസ് കിട്ടാത്തത് കൊണ്ട് തന്നെ തിയേറ്ററിൽ നിന്ന് വീഡിയോ എടുത്ത് ആൾക്കാർ അപ്ലോഡ് ചെയ്യുന്നു. അങ്ങനെ ഒരു ക്രേസി ആയിട്ടുള്ള തിയേറ്റർ റെസ്പോൺസും പാട്ടുകളോടുള്ള അമിതമായ ഒരു സ്നേഹമൊക്കെ ലഭിച്ച ഒരു സിനിമ, ഒരു ഗാനം. ഇപ്പോഴും മലയാളികൾ ഒരുപാട് പേർക്ക് ഇഷ്ടമുള്ള ഈ ഒരു ഗാനം തന്നെയാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. പ്രേമം എന്ന സിനിമയിൽ ശബരീഷ് വർമ്മ വരികളെഴുതി, രാജേഷ് മുരുകേശൻ കമ്പോസ് ചെയ്ത ഗാനം. ഈ വരികളിലേക്ക് എത്തിയതിനെ പറ്റിയും ശബരീഷ് പല ഇന്റർവ്യൂവിലും ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. പല പല വാക്കുകളിൽ നിന്ന് അവസാനം മലരെ എന്ന വാക്കുകളിലേക്ക് എത്തുകയും കരളെ എന്നൊക്കെ ചിന്തിച്ചിട്ടും എങ്ങനെയാണ് മലരെ എന്ന വാക്കിലേക്ക് എത്തിയത് എന്നുള്ള ബ്യൂട്ടിഫുൾ ജേണിയൊക്കെ പലപ്പോഴും പറഞ്ഞു കേട്ടിട്ടുണ്ട്. എന്തായാലും ഈ ബ്യൂട്ടിഫുൾ ഗാനം വിജയ് യേശുദാസിന്റെ ശബ്ദത്തിൽ നമ്മൾ കേൾക്കുന്നു പ്രേമം എന്ന സിനിമയിൽ നിന്ന്. ഓർമ്മയിലുണരും ഗാനങ്ങളിൽ നിങ്ങളോടൊപ്പം ആർ ജി ഹീറ ഓൺ അഹല്യ FM. സ്റ്റേ ട്യൂൺഡ്.

ഒരുപാട് നല്ല പാട്ടുകൾ വിജയ് യേശുദാസ് എന്ന ഗായകനെ പറ്റി ചിന്തിക്കുമ്പോൾ മനസ്സിലേക്ക് ഓടി വരുന്നുണ്ടെങ്കിലും എനിക്ക് ഇന്നും ഒരു വിങ്ങലായി, അല്ലെങ്കിൽ ഇന്നും ഒരു ഒരു മധുരമുള്ള വേദനയായി എൻ്റെ മനസ്സിൽ എപ്പോഴും തങ്ങി നിൽക്കുന്ന ഒരു ഗാനമാണ് അകലെയോ നീ അകലെയോ എന്ന ഗാനം. ഗ്രാൻഡ് മാസ്റ്റർ എന്ന സിനിമയിൽ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഈ ഗാനം വിജയ് യേശുദാസിന്റെ ശബ്ദത്തിലല്ലാതെ മറ്റൊരു ശബ്ദത്തിൽ എനിക്ക് ചിന്തിക്കാനേ സാധിക്കില്ല. അത്രമാത്രം മനസ്സിലേക്ക് ആഴ്ന്നിറങ്ങിയ ആ ശബ്ദത്തിന്റെ ഭംഗി മുഴുവനായും വലിച്ചെടുത്തിട്ടുള്ളൊരു ഗാനം എന്ന് ഞാൻ പറയും. ചിറ്റൂർ ഗോപിയാണ് ആക്ച്വലി ഈ പാട്ടിന്റെ വരികൾ എഴുതിയിട്ടുള്ളത്. ദീപക് ദേവ് കമ്പോസ് ചെയ്തൊരു ഗാനമാണ്. ആൻഡ് വളരെ മനോഹരമായ വരികൾ തന്നെയാണ് ഈ പാട്ടിനെ പ്രിയപ്പെട്ടതാക്കുന്നതും. കിളി ചൊല്ലിയ കിളിയുടെ മൗനം കരളിനു നോവായി, വിട ചൊല്ലിയ മനസ്സുകൾ ഇടറുകയായി മൂകം. മനോഹരമായ വരികൾ ഫ്രം ചിറ്റൂർ ഗോപി. ആൻഡ് വിജയ് യേശുദാസിന്റെ ശബ്ദത്തിൽ മറ്റൊരു മാജിക് കൂടി സംഭവിച്ചു എന്ന് വേണം പറയാൻ. എന്തായാലും ഈ പാട്ടാണ് അവസാനമായി നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഓർമ്മയിലുണരും ഗാനങ്ങളിൽ നിങ്ങളോടൊപ്പം ഇത്രയും നേരം ഉണ്ടായിരുന്നത് ആർജി ഹീരയാണ്. വിജയ് യേശുദാസ് എന്ന അതുല്യ ഗായകനിൽ നിന്നും ഒരുപാട് നല്ല പാട്ടുകൾ ഇനിയും പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ ഓർമ്മയിലുണരും ഗാനം നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. മറ്റൊരു ദിവസം പാട്ട് കഥകളുമായി നമുക്ക് തിരിച്ചു വരാം. കേട്ടുകൊണ്ടിരിക്കുന്നത് അഹല്യ FM, ആർ ജി ഹീര. ബൈ ബൈ, ടേക്ക് കെയർ ആൻഡ് ലവ് യു ഓൾ.

0: ഗെറ്റ് റിഡ് ഓഫ് ഓസ്റ്റിയോ ആർത്രൈറ്റിസ്, സ്ട്രോക്ക്, നീ പെയിൻ, ബാക്ക് പെയിൻ, ഷോൾഡർ പെയിൻ ആൻഡ് വേരിയസ് ജോയിന്റ് റിലേറ്റഡ് ഡിസീസസ് വിതൗട്ട് ദ നീഡ് ഓഫ് സർജറി. Get access to healthy Ayurvedic treatment at Ahalya Ayurveda Medical College Hospital, Palakkad. Contact 0492322688. Mobile 9496000129. ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൂളരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
1: ഉങ്കൾ വാഴ്ക്കയിൻ ഒവ്വൊരു തരുണത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
0: ഡോക്ടർ അഹല്യ, ലെറ്റ്സ് ടോക്ക് അബൌട്ട് ഹെൽത്ത്.
2: ഹലോ, എല്ലാവർക്കും നമസ്കാരം. അഹല്യ എഫ്എം 90.4 ഡോക്ടർ അഹല്യ എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ഇവിടെ കേട്ട് കേട്ട് കൂട്ടുകൂടാൻ നിങ്ങൾക്കൊപ്പം ഈ ക്രിസ്റ്റീന എത്തിയിരിക്കുകയാണ് കേട്ടോ. ഇന്ന് ഡോക്ടർ അഹല്യയിലൂടെ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഓരോ പെൺകുട്ടിയും അല്ലെങ്കിൽ സ്ത്രീകളും തൻ്റെ ജീവിതത്തിൽ മാസാമാസം നേരിടുന്ന, എന്നാൽ കൂടെയുള്ള പങ്കാളിയോ കുടുംബാംഗങ്ങളോ പലപ്പോഴും കുറ്റപ്പെടുത്തലോടെ മാത്രം കാണുന്ന, തികച്ചും ഒരു സ്വാഭാവികമായ ഒരു മാനസിക ശാരീരിക മാറ്റത്തെക്കുറിച്ചാണ്. അതാണ് ആർത്തവ സമയത്തുണ്ടാകുന്ന മൂഡ് സ്വിങ്സ്, പീരിയഡ്സ് ടൈമിൽ നമുക്കുണ്ടാവുന്ന മൂഡ് സ്വിങ്സ്. ഇതിനെക്കുറിച്ചാണ് ഇന്ന് ഡോക്ടർ അഹല്യയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഒന്ന് ആലോചിച്ച് നോക്ക്, ചില ദിവസങ്ങളിൽ പെട്ടെന്നൊരു കാരണവുമില്ലാതെ ദേഷ്യം വരിക, അടുത്ത നിമിഷത്തിൽ പൊട്ടിക്കരയാൻ തോന്നുമാതെ കടുത്ത സങ്കടം വരിക, ആരോടും സംസാരിക്കാൻ തോന്നാതെ ഒറ്റയ്ക്കിരിക്കാൻ ആഗ്രഹം തോന്നുക, അല്ലെങ്കിൽ ചെറിയൊരു കാര്യത്തിന് പോലും പങ്കാളിയോട് അമിതമായി വഴക്കിടുക, ഇങ്ങനെയൊക്കെ അനുഭവപ്പെടുമ്പോൾ പലരും വിചാരിക്കും എനിക്കെന്തോ ഭ്രാന്ത് പിടിക്കുന്ന പോലെ ഉണ്ടെന്ന്. എന്നാൽ സ്ത്രീകളെ, ഇത് നിങ്ങളുടെ തെറ്റേയല്ല. എല്ലാ സ്ത്രീകളോടുമായിട്ടും ഞാനിത് പറയാണ്, ഈ പീരിയഡ്സ് തുടങ്ങുന്നതിന് തൊട്ട് മുമ്പും പീരിയഡ്സ് ദിവസങ്ങളിലും നിങ്ങളുടെ ഉള്ളിൽ നടന്നുകൊണ്ടിരിക്കുന്ന കടുത്ത ഹോർമോൺ ഫ്ലക്ച്വേഷൻസിൻ്റെ ഫലമായിട്ടാണ് മനസ്സിൽ ഇങ്ങനെ മാറി മറയുന്നത്. ഈ വിഷയത്തെക്കുറിച്ച് പുരുഷന്മാരും സ്ത്രീകളും ഒരുപോലെ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. ഈ ചില കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് വളരെ ഡീറ്റെയിലായി അറിഞ്ഞിരിക്കണം. അത് ഞാൻ പറഞ്ഞു തരാം. അതിനു മുമ്പായി ലെറ്റ് അസ് ഹാവ് എ ഷോർട്ട് ബ്രേക്ക്.

0: ഡോക്ടർ അഹല്യ, ലെറ്റ്സ് ടോക്ക് അബൌട്ട് ഹെൽത്ത്.
1: ഹലോ, നമസ്കാരം. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഡോക്ടർ അഹല്യയാണ്. കൂടെ ഉള്ളത് ഞാൻ കേട്ടോ, നിങ്ങളുടെ മാത്രം ക്രിസ്റ്റീന. പിന്നെ എവിടെയാണെന്ന് ഇനി മറക്കണ്ട, അഹല്യ FM 90.4. നമ്മൾ പെൺകുട്ടികളിൽ ഉണ്ടാകുന്ന മൂഡ് സ്വിങ്സിനെ കുറിച്ച് പറഞ്ഞു തുടങ്ങി, ശരിയല്ലേ? എന്തുകൊണ്ടാണ് ഈ പീരീഡ് സമയത്ത് നമ്മുടെ മനസ്സ് ഒരു റോളർ കോസ്റ്റർ പോലെ മാറി മറയുന്നതെന്ന് നമുക്ക് ശാസ്ത്രീയമായി ഒന്ന് അറിഞ്ഞിരുന്നാലോ? ഒന്നറിയാം, നമ്മുടെ ആർത്തവ ചക്രത്തില്, അതായത് നമ്മുടെ പീരിയഡ് സൈക്കിളിൽ നിയന്ത്രിക്കുന്ന രണ്ട് പ്രധാനപ്പെട്ട സ്ത്രീ ഹോർമോണുകളുണ്ട്. അതാണ് ഈസ്ട്രജനും പ്രൊജസ്ട്രോണും എന്ന് പറയുന്നത്. ഈ പീരിയഡ് സമയത്ത് പീരിയഡ്സ് തീയതി അടുക്കുന്നതോടെ, അതായത് ലൂട്ടിയൽ ഫേസിൽ ഈസ്ട്രജന്റെയും പ്രൊജസ്ട്രോണിന്റെയും അളവ് രക്തത്തിൽ പെട്ടെന്ന് താഴേക്ക് പോകും. ഈ ഹോർമോണുകൾ കുറയുമ്പോൾ നമ്മുടെ തലച്ചോറിലെ സന്തോഷവും ശാന്തതയും തരുന്ന ഒരു രാസവസ്തുവായ സെറാറ്റോണിന്റെ ഉൽപാദനം കുത്തനെ അങ്ങ് കുറഞ്ഞു പോകും. തലച്ചോറിലെ സെറാറ്റോണിൻ കുറയുമ്പോൾ കടുത്ത വിഷാദം, ഭയം, അസ്വസ്ഥത, ദേഷ്യം, ഉറക്കമില്ലായ്മ എന്നിവയൊക്കെ അനുഭവപ്പെടും. ഇതോടൊപ്പം അടിവയറ്റിലെ കഠിനമായ വേദനയും നടുവേദനയും ഛർദിയും കൂടുമ്പോൾ ഏതൊരു സ്ത്രീക്കും സഹിക്കാവുന്നതിലും അപ്പുറമായിരിക്കും ആ മാനസിക ഭാരം എന്ന് പറയുന്നത്. ഇതിനെയാണ് നമ്മൾ പ്രീ മെൻസ്ട്രൽ സിൻഡ്രം, അതായത് PMS എന്ന് വിളിക്കുന്നത്. ഇതിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞു തരാം ഒരിടവേളയ്ക്ക് ശേഷം.
2: പിടിയാനാ, പിടിയാനാ,

0: ഡോക്ടർ അഹല്യ, ലെറ്റ്സ് ടോക്ക് അബൌട്ട് ഹെൽത്ത്.
1: ഹലോ, വെൽക്കം ബാക്ക് ടു ഡോക്ടർ അഹല്യ. കൂടെയുണ്ട് ഞാൻ ക്രിസ്റ്റീന. നമ്മൾ പ്രീ മെൻസ്ട്രൽ സിൻഡ്രത്തെ കുറിച്ച് പറഞ്ഞു, ശരിയല്ലേ? ഏകദേശം 80% സ്ത്രീകളിലും ചെറിയ രീതിയിൽ അല്ലെങ്കിൽ വലിയ രീതിയിൽ ഈ പ്രീ മെൻസ്ട്രൽ സിൻഡ്രം കാണാൻ സാധിക്കും, അതായത് PMS കാണാൻ സാധിക്കും. എന്നാൽ ചില സ്ത്രീകളിൽ ഇത് വളരെ രൂക്ഷമായ തരത്തിൽ മാറാറുമുണ്ട്. ആ അവസ്ഥയെ മെഡിക്കൽ ഭാഷയിൽ പറയുകയാണെങ്കിൽ അതിനെ നമ്മൾ പ്രീ മെൻസ്ട്രൽ ഡിസ്ഫോറിക് ഡിസോർഡർ എന്ന് വിളിക്കും, PMDD. ഈ PMDD ഉള്ള സ്ത്രീകളിൽ ഈ പീരിയഡ്സ് തുടങ്ങുന്നതിന് തൊട്ട് മുമ്പുള്ള ദിവസങ്ങളിൽ അതികഠിനമായ വിഷാദം, ജീവിതം തന്നെ അവസാനിപ്പിക്കണമെന്ന് തോന്നല്, അമിതമായ പരിഭ്രമം, ആത്മനിയന്ത്രണം നഷ്ടപ്പെടുന്ന രീതിയിലുള്ള കടുത്ത ദേഷ്യം എന്നിവയൊക്കെ ഉണ്ടാകും. ഇവർക്ക് സാധാരണ ജീവിതം നയിക്കാനോ ജോലികൾ ചെയ്യാനോ പോലും സാധിക്കാത്ത അവസ്ഥ വരും. ഈ പീരിയഡ്സ് തുടങ്ങി 1-2 ദിവസത്തിനുള്ളിൽ ഈ ലക്ഷണങ്ങളെല്ലാം മാഞ്ഞു പോവുകയും ചെയ്യും. ഇത് വെറും ഒരു പെരുമാറ്റ ദൂഷ്യമോ പിടിവാശമോ ഒന്നുമല്ല, മറിച്ച് മെഡിക്കൽ സഹായവും കൃത്യമായ ചികിത്സയും അത്യന്താപേക്ഷിതമായ ഒരു മാനസിക ശാരീരിക അവസ്ഥ മാത്രമാണെന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. പങ്കാളിയുടെയും കുടുംബത്തിൻ്റെയും പിന്തുണ എങ്ങനെയായിരിക്കണമെന്ന് ഞാൻ ഇനി പറഞ്ഞു തരാം. അതിനു മുമ്പായി നമുക്കൊരു പാട്ട് കേൾക്കാം.

ഡോക്ടർ അഹല്യ, ലെറ്റ്സ് ടോക്ക് അബൌട്ട് ഹെൽത്ത്. ഹലോ, നിങ്ങൾ വീണ്ടും കേട്ടു തുടങ്ങുകയാണ് ഡോക്ടർ അഹല്യ. കൂടെയുള്ളത് ഞാനാണ്, നിങ്ങളുടെ സ്വന്തം ക്രിസ്റ്റീന. എവിടെയാണ്? അഹല്യ ഫം 90.4 ഇനി ഒരു പ്രത്യേക കാര്യം എനിക്ക് പറയാനുണ്ട്. അത് വേറെ ആരോടുമല്ല, അത് നമ്മുടെ ആൺകുട്ടികളോടും ഈ ലോകത്തുള്ള എല്ലാ ഭർത്താക്കന്മാരോടുമാണ്. അതെന്താന്ന് വെച്ചാൽ, പലപ്പോഴും ഭാര്യയോ അല്ലെങ്കിൽ പങ്കാളിയോ പീരിയഡ് സമയത്ത് ദേഷ്യപ്പെടുകയോ കരയുകയോ ചെയ്യുമ്പോൾ, നിനക്ക് എപ്പോഴും ഇത് തന്നെയാണോ പണി, വെറുതെ പ്രശ്നം ഉണ്ടാക്കാതെ എന്ന് പറഞ്ഞ് ആണുങ്ങൾ വഴക്കിടാനോ അവിടെ നിന്ന് മാറി നിൽക്കാനോ ശ്രമിക്കാറുണ്ട്. എന്നാൽ അതൊരിക്കലും ചെയ്യരുത്. ഈ ഒരു സമയത്ത് അവർക്ക് വേണ്ടത് നിങ്ങളുടെ തർക്കങ്ങളോ ഉപദേശങ്ങളോ അല്ല, മറിച്ച് ചെറിയൊരു കരുതലും മനസ്സിലാക്കലുമാണ്. നിനക്ക് വേദനയുണ്ട്, അതെനിക്കറിയാം, ഞാൻ കൂടെയുണ്ട് എന്ന് പറയുന്ന ആ ഒരു ആശ്വാസ വാക്ക് ആ സമയത്ത് അവളുടെ മനസ്സിന് നൽകുന്ന ശാന്തത വളരെ വലുതാണ്. ആ ഒരു കാര്യം എല്ലാ പുരുഷന്മാരും ഒന്ന് മനസ്സിലാക്കിക്കോളാം. അവൾക്ക് ആവശ്യത്തിന് വിശ്രമം നൽകുക, ചൂടുവെള്ളം പകർന്നു നൽകുക, ചെറിയ സഹായങ്ങൾ ചെയ്തു കൊടുക്കുക. അവൾ പറയുന്ന ഓരോ കാര്യങ്ങളും വ്യക്തിപരമായി എടുത്ത് തിരിച്ച് വഴക്കിടാതെ അത് ഹോർമോൺ മാറ്റങ്ങൾ കാരണം സംഭവിക്കുന്നതാണെന്ന് തികച്ചും പക്വതയോടെ തിരിച്ചറിയുക. ഒരു സ്ത്രീയെ സംബന്ധിച്ച് ആ ദിവസങ്ങളിൽ പങ്കാളി നൽകുന്ന കരുതൽ അവരുടെ ബന്ധത്തെ കൂടുതൽ ദൃഢമാക്കുകയുള്ളൂ. ഇത് പരിഹരിക്കാനുള്ള ഭക്ഷണക്രമങ്ങളും മാറ്റങ്ങളും എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞു തരാം. അതിനു മുമ്പായി നമുക്കൊരു സോങ് കേട്ടിട്ട് തിരിച്ചു വരാം.

0: ഡോക്ടർ അഹല്യ. Let's talk about health.
1: ഹലോ, വെൽക്കം ബാക്ക് ടു ഡോക്ടർ അഹല്യ. കൂടെയുണ്ട് ഞാൻ ക്രിസ്റ്റീന. അപ്പൊ ഇന്ന് നമ്മൾ വളരെ ആഴത്തിൽ സംസാരിച്ചത് പീരിയഡ് സമയത്തുണ്ടാകുന്ന മൂഡ് സ്വിങ്സിനെ കുറിച്ചും മാനസിക അസ്വസ്ഥതകളെ കുറിച്ചാണ്. ശരിയല്ലേ? ഇതിൽ നിന്ന് ആശ്വാസം ലഭിക്കാൻ സ്ത്രീകൾക്ക് ചെയ്യാൻ പറ്റുന്ന ചില ലളിതമായ ശീലങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. എല്ലാ സ്ത്രീകളും അത് കേട്ടുള്ള ആരും എവിടെയും പോകരുത് കേട്ടോ. ഒന്നാമതായി, ആർത്തവ തീയതി അതായത് പീരിയഡ്സ് ഡേറ്റ് അടുക്കുമ്പോൾ ഭക്ഷണത്തിൽ അമിതമായി ഉപ്പും മധുരവും കുറയ്ക്കുക. പ്രോസസ്ഡ് ഫുഡുകളും കോഫികളും അമിതമായി കുടിക്കുന്നത് ടെൻഷനും ദേഷ്യവും കൂട്ടും. പകരം ധാരാളം വെള്ളം കുടിക്കുക. ഈ വാഴപ്പഴം അതായത് ബനാന, ഡാർക്ക് ചോക്ലേറ്റ്, പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണങ്ങൾ, നട്ട്സ് എന്നിവ കഴിക്കുക. ഇവ സെറട്ടോണിൻ ഹോർമോൺ കൂട്ടാൻ സഹായിക്കും. രണ്ടാമതായി, ലളിതമായ യോഗ, മെഡിറ്റേഷൻ, വാക്കിംഗ് എന്നിവ ചെയ്യുന്നത് മാനസിക സമ്മർദ്ദം കുറയ്ക്കും. ഇനി മൂന്നാമതായി, മഗ്നീഷ്യം അതായത് വിറ്റാമിൻ B6 എന്നിവ അടങ്ങിയ ഭക്ഷണം കഴിക്കുന്നത് നടുവേദനയും ദേഷ്യവും കുറയ്ക്കാൻ വളരെ വളരെ നല്ലതാണ്. ലക്ഷണങ്ങൾ കഠിനമാണെങ്കിൽ ഒരു ഗൈനക്കോളജിസ്റ്റിനെയോ കൗൺസിലറെയോ കണ്ട് സംസാരിക്കാൻ ഒരിക്കലും മടി വിചാരിക്കരുത്. നിങ്ങളുടെ ആരോഗ്യവും സന്തോഷവുമാണ് ഏറ്റവും പ്രധാനമെന്ന് ആദ്യം മനസ്സിലാക്കുക. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ എല്ലാ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ ഈ ഡോക്ടർ അഹല്യയുടെ പ്രോഗ്രാം എനിക്കിവിടെ വൈൻഡ് അപ്പ് ചെയ്യാൻ സമയമായിട്ടുണ്ട്. അടുത്ത ദിവസം അടുത്ത ടോപ്പിക്കുമായി നിങ്ങൾക്ക് മുമ്പിലേക്ക് ഈ ക്രിസ്റ്റീന തന്നെ വരുന്നതായിരിക്കും. സോ അൻടിൽ ദെൻ, ദിസ് ഈസ് ക്രിസ്റ്റീന സൈനിങ് ഓഫ് ഫ്രം അഹല്യ ഫ്രം 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാ.
2: ഡാഡി, മൈ ഡാഡി, ഐ

0: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലിളവും ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാമ്പാറ, പാലക്കാട്.
1: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962. 360 ഡിഗ്രി.
2: ഹായ്, ഹലോ, നമസ്കാരം. കേട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രിയപ്പെട്ട ഏവർക്കും സ്വാഗതം ഇന്നത്തെ 360 ഡിഗ്രിയിലേക്ക്. അപ്പൊ ടിപ്സ് ആൻഡ് ട്രിക്സും ആയിട്ട് കൂടെയുണ്ട് ഞാൻ അയില് കേട്ടോ. ഇന്ന് നമ്മൾ എന്താണ് പറയാനായിട്ട് പോകുന്നത് ഇന്ന് നോക്കുകയാണെങ്കിൽ, നമ്മൾ എല്ലാവരും വർക്ക് ചെയ്യുകയാണല്ലേ. ഇങ്ങനെ മൺഡേ ടു സാറ്റർഡേ നോർമൽ വർക്കിംഗ് ഡേയ്സ് എന്ന് പറയുകയാണെങ്കിൽ, മൺഡേ ടു സാറ്റർഡേ, സൺഡേ നമുക്ക് അവധിയാണ്. ആ ഒരു അവധിക്ക് വേണ്ടിയുള്ള ഒരു കാത്തിരിപ്പാണ് ശരിക്കും പറയുകയാണെങ്കിൽ. ആ ഒരു സൺഡേ വന്നു കഴിഞ്ഞാൽ അടിച്ചു പൊളിക്കാമായിരുന്നു എന്നൊരു വിചാരത്തിൽ നമ്മൾ ഇങ്ങനെ കാത്തിരിക്കും. അവസാനം ആ കാത്തിരുന്ന ദിവസം അങ്ങ് വരികയും ചെയ്യും. പക്ഷെ നമ്മൾ എന്ത് ചെയ്യും, നോർമലി ആ ദിവസം അങ്ങനെ കിടന്നങ്ങ് ഉറങ്ങും അല്ലെ, നന്നായിട്ട് അങ്ങ് കിടന്നുറങ്ങും. ഒന്നില്ലെങ്കിൽ ഉച്ച വരെ നമ്മൾ കിടന്നുറങ്ങും, അല്ലെങ്കിൽ ഫോണിൽ സോഷ്യൽ മീഡിയ ഒക്കെ സ്ക്രോള് ചെയ്തുകൊണ്ട് ഇങ്ങനെ സമയം കളയും അല്ലെ. വൈകുന്നേരം ആകുന്ന സമയത്ത് കനത്ത ബോറടി കാരണം വണ്ടി എടുത്ത് ട്രാഫിക്കിൽ കിടന്ന് ഇങ്ങനെ കഷ്ടപ്പെട്ട് ഏതെങ്കിലും മാളിലോ അല്ലെങ്കിൽ റെസ്റ്റോറന്റിലോ ഒക്കെ നമ്മൾ അങ്ങ് പോകും. അവിടുത്തെ ബഹളവും തിരക്കൊക്കെ കഴിഞ്ഞ് തിരിച്ച് വീട്ടിലെത്തുമ്പോൾ നമ്മൾ വീണ്ടും കടുത്ത മാനസിക ക്ഷീണത്തിലായിരിക്കും. ഫലത്തിൽ പറയുകയാണെങ്കിൽ ആ അവധി ദിവസം കൊണ്ട് നമ്മുടെ സ്ട്രെസ് കൂടുകയേ ഉള്ളൂ, കുറയാറില്ല. അപ്പോ ഇതിനൊരു സൂപ്പർ ക്രിയേറ്റീവ് മാറ്റം വരുത്താൻ വേണ്ടിയിട്ട് ലോകത്തിലെ ഏറ്റവും സന്തുഷ്ടരായ മനുഷ്യരായിട്ടുള്ള ഡെൻമാർക്കുകാർ ഉപയോഗിക്കുന്ന ഒരു കിഡിലൻ ലൈൻ സ്റ്റൈൽ മാജിക് ആണ് ഇന്ന് നമ്മൾ 360 ഡിഗ്രിയിൽ പറയാനായിട്ട് പോകുന്നത് കേട്ടോ. അതിനെയാണ് അവർ എന്ത് വിളിക്കുന്നേ, ഹൈഗേ. യെസ്, ഹൈഗേ എന്ന് വിളിക്കാറ്. കേൾക്കുമ്പോൾ ഒരു കുഞ്ഞു തമാശ പേര് പോലെ തോന്നുമെങ്കിലും നമ്മുടെ വീക്കെൻഡുകളെ വേറെ ലെവലാക്കാൻ പറ്റുന്ന ഒരു കോൺസെപ്റ്റ് ആണ് ഇതിനുള്ളത് ശരിക്കും പറയുകയാണെങ്കിൽ. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു ഹൈഗേ ഉണ്ടാവുന്നത്, എങ്ങനെയാണ് ചെയ്യാൻ പറ്റുന്നത്, അപ്പോൾ ആ ഒരു വിഷയം എന്തായാലും 360 ഡിഗ്രിയിൽ നിന്ന് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് കേൾക്കാം ആഫ്റ്റർ എ ഷോർട്ട് ബ്രേക്ക്. സ്റ്റേ ട്യൂൻഡ് വിത്ത് അഹല്യ ഫ്രം 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: 360 ഡിഗ്രി.
1: എന്താണി ഹൈഗേ? അപ്പോ വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു 360 ഡിഗ്രി. ടിപ്സ് ആൻഡ് ട്രിക്സ് ആയിട്ട് കൂടെ ഉണ്ട് ഞാൻ ആയില്ല. എന്താണ് ഈ ഹൈഗേ? അതാണ് നമ്മൾ പറയാൻ പോകുന്നത്. വാട്ട് ഈസ് ഹൈഗേ എന്ന് ചോദിക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ, ഹൈഗേ എന്നാൽ ലളിതമായി പറയുകയാണെങ്കിൽ മനസ്സിന് അങ്ങേയറ്റത്തെ സമാധാനവും ആശ്വാസവും ഒക്കെ നൽകുന്ന ഒരു അന്തരീക്ഷം സ്വയം ഉണ്ടാക്കിയെടുക്കുക. ക്രിയേറ്റിംഗ് എ വാം കോസി അറ്റ്മോസ്ഫിയർ എന്നതാണ് ഇതിന്റെ ഒരു അർത്ഥം കേട്ടോ. അതായത് ഡെൻമാർക്കിൽ കടുത്ത തണുപ്പും ഇരുണ്ട കാലാവസ്ഥയും ഉള്ളതുകൊണ്ട് അവർ വീടിനുള്ളിൽ ഇരുന്ന് തങ്ങളുടെ മാനസിക സന്തോഷം കൂട്ടാൻ വേണ്ടി വികസിപ്പിച്ചെടുത്തൊരു സംസ്കാരമാണ് ഇത് എന്നതാണ്. അപ്പോ ഇതിനായിട്ട് വലിയ പണമോ അല്ലെങ്കിൽ ആഡംബരങ്ങളൊന്നും ആവശ്യമില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ മുറിയിൽ ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം സുരക്ഷിതത്വവും സമാധാനവും ഫീൽ ചെയ്യുന്നു, അതിലാണ് ഇതിന്റെ ഒരു കാര്യം ഒളിഞ്ഞിരിക്കുന്നത്. നല്ലൊരു കപ്പ് ചൂട് ചായ കയ്യിൽ പിടിച്ച് പ്രിയപ്പെട്ടൊരു പാട്ടും കേട്ടിരിക്കുന്ന ഒരു കുഞ്ഞു നിമിഷമുണ്ടല്ലോ, അതിനെയാണ് ഹൈഗേ എന്ന് പറയാറ്. അതായത് ഇത് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കുമ്പോൾ ഈ വലിയ വലിയ ടാസ്കുകളും വലിയ വലിയ ഹെവി പ്രൊജക്റ്റൊക്കെ ഉണ്ടല്ലോ, അതിൻ്റെയൊക്കെ ഇടയിൽ പെട്ട് ശ്വാസം മുട്ടുന്ന നമ്മുടെ മനസ്സിന് വലിയൊരു റിലാക്സേഷൻ ലഭിക്കുമെന്നുള്ളതാണ്. നമ്മുടെ വീടുകൾ എങ്ങനെ ഒരു ഹൈഗേ സോൺ ആക്കി മാറ്റാം, ആ ഒരു കാര്യമാണ് ഇനി 360 ഡിഗ്രിയിൽ പറയാനായിട്ട് പോകുന്നത്. ടിപ്സ് ആൻഡ് ട്രിക്സ് മാറ്റ കൂടെ ഉണ്ട് ഞാൻ ആയില്ല. അപ്പൊ ആ ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് പോവാം ആഫ്റ്റർ ഷോർട്ട് ബ്രേക്ക്. സ്റ്റേ ട്യൂൺഡ് വിത്ത് അഹ്ലി ഫ്രം 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: 360 degree.
1: Creating a cozy space. എങ്ങനെ? Once again, welcome back to 360 Degree. Tips and tricks ആയിട്ട് കൂടെയുള്ളത് ഞാൻ ആയിലിയാണ് കേട്ടോ. അപ്പം നമുക്ക് നോക്കിയാലോ എങ്ങനെയാണ് ഒരു കോസി സ്പേസ് നമ്മുടെ മുറിക്കുള്ളിൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നത്. ഹൈഗിയ ലൈഫ് സ്റ്റൈൽ നമ്മുടെ മുറിയിൽ കൊണ്ടുവരാനായിട്ട് വളരെ എളുപ്പമാണ് കേട്ടോ. അതിനായി ആദ്യം ചെയ്യേണ്ടത് മുറിയിലെ കടുത്ത ട്യൂബ് ലൈറ്റുകളൊക്കെ ഓഫ് ചെയ്യുക എന്നതാണ്. പകരം എന്ത് ചെയ്യുക? പകരം കുറഞ്ഞ വെളിച്ചം തരുന്ന ചെറിയ മഞ്ഞ ലൈറ്റുകളോ വാം ലൈറ്റ്സ് ഉണ്ടല്ലോ, അല്ലെങ്കിൽ സുഗന്ധം പരത്തുന്ന മെഴുകുതിരികളോ സെൻറ്റഡ് കാൻഡിൽസ് ഒക്കെ ഉപയോഗിക്കാവുന്നതാണ്. ഈ കുഞ്ഞു മാറ്റം മുറിയിലെ മൂഡ് കംപ്ലീറ്റ് ആയിട്ട് മാറ്റും. രണ്ടാമതായിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബെഡ്ഷീറ്റുകളും കുഷ്യനുകളും ഒക്കെ ബെഡിൽ ഉപയോഗിക്കാം. നമുക്ക് തൊടുമ്പോൾ തന്നെ ഒരു സുഗന്ധരുന്ന കോട്ടൺ വസ്ത്രങ്ങളൊക്കെ ധരിക്കാൻ നോക്കുക. അതുപോലെ തന്നെ കട്ടിലിൽ ചാരിയിരുന്ന് പുതപ്പ് പുതച്ച് നല്ലൊരു പുസ്തകം വായിക്കാനോ, അല്ലെങ്കിൽ പ്രിയപ്പെട്ട ഒരു സിനിമ കാണാനുള്ള ഒരു കുഞ്ഞു കോസി കോർണർ നിങ്ങളുടെ റൂമിൽ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ നമ്മുടെ ചുറ്റുമുള്ള അന്തരീക്ഷം പക്കാ കംഫർട്ടബിൾ ആകുമ്പോഴുണ്ടല്ലോ, നമ്മുടെ തലച്ചോർ എന്ത് ചെയ്യും? വലിയ രീതിയിൽ റിലാക്സ് ചെയ്യാനായിട്ട് ആരംഭിക്കുന്നുള്ളതാണ്. അപ്പോൾ ഓഫീസിലെ കടുത്ത ഇമെയിലുകളും അല്ലെങ്കിൽ ഡെഡ്ലൈനൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ തൽക്കാലത്തേക്ക് മറക്കാനായിട്ട് ഈ ഒരു അന്തരീക്ഷം നമ്മളെ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യാനായിട്ട് ആരംഭിക്കുന്നുള്ളതാണ്.

360 ഡിഗ്രി. കേട്ടുകൊണ്ടിരിക്കുന്ന 360 ഡിഗ്രിയാണ്. അപ്പോൾ ടിപ്സ് ആൻഡ് ട്രിക്സുമായിട്ട് കൂടെയുണ്ട് ഞാൻ ആയില്ല. അപ്പൊ നമുക്ക് നോക്കിയാൽ അടുത്തൊരു ടിപ്പ് എന്താണ്? ഹൈഗിയർ ഫുഡും കംഫർട്ട് ഡ്രിങ്കും എന്ന് പറയുന്നൊരു കാറ്റഗറിയുണ്ട്. അതായത് എന്താണെന്നറിയോ, ഈ ഹൈഗിയർ ലൈഫ് സ്റ്റൈലില് ഭക്ഷണത്തിന് വലിയൊരു സ്ഥാനം വരുന്നുണ്ട്. നമ്മൾ ഡയറ്റ് നോക്കുന്നവരാണെങ്കിൽ പോലും, അല്ലെങ്കിൽ വീക്കെൻഡുകളിൽ ഒരു കുറ്റബോധവും കൂടാതെ നമുക്ക് ഏറ്റവും സന്തോഷം തരുന്ന ചില കംഫർട്ട് ഫുഡുകൾ കഴിക്കാനായിട്ടാണ് ഹൈഗി അനുവദിക്കുന്ന ഒരു കാര്യം. അപ്പോൾ വലിയ റെസ്റ്റോറൻറ്റിലെ ആഡംബര ഭക്ഷണങ്ങളൊന്നും അല്ലാട്ടോ ഇത്. വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ നല്ല ചൂടുള്ള കട്ടൻ ചായയോ അല്ലെങ്കിൽ ഒരു കപ്പ് ഹോട്ട് ചോക്ലേറ്റ് ഒക്കെ ആവാം. അപ്പൊ അതിന് കൂടെ അമ്മ ഉണ്ടാക്കി തരുന്ന കുഞ്ഞു കുഞ്ഞു പലഹാരം അല്ലെങ്കിൽ ഒരു ബിസ്ക്കറ്റോ ഒക്കെ കഴിക്കുമ്പോൾ കിട്ടുന്ന ഒരു നൊസ്റ്റാൾജിക് ഫീൽ ഉണ്ടല്ലോ, അതാണ് ഹൈഗി ഫുഡ് എന്ന് പറയുന്നത്. അതായത് ആ ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മൾ അത് കംപ്ലീറ്റ് ആയിട്ട് ആസ്വദിച്ച് എൻജോയ് ചെയ്ത് കഴിക്കണം. ഫോൺ നോക്കിക്കൊണ്ട് വെറുതെ ഭക്ഷണം വിഴുങ്ങുന്നതിന് പകരം ഓരോ ഇറക്കത്തിലും അതിന്റെ ചൂടും രുചിയും ഒക്കെ അറിഞ്ഞുകൊണ്ട് പതുക്കെ പതുക്കെ സമാധാനത്തിൽ ഫുഡ് കഴിക്കുക. ഇത് നമ്മുടെ മനസ്സിന് വലിയൊരു തൃപ്തി ശരിക്കും നൽകുന്നുള്ളതാണ്. അതെന്തുകൊണ്ട് നമുക്കിപ്പോൾ മനസ്സിലാവാത്തതെന്നറിയോ, നമ്മളിപ്പോൾ ഫുഡ് കഴിക്കുന്ന രീതി അങ്ങനെയല്ല. ഒന്നില്ലെങ്കിൽ വളരെ ധൃതിയിൽ വെപ്രാളത്തിലായിരിക്കും, അല്ലെങ്കിൽ സ്ക്രീനിൻ്റെ ഫ്രണ്ടിലായിരിക്കും ഫോൺ നോക്കി ടി വി നോക്കി അതും എന്തൊക്കെയോ നമ്മളിങ്ങനെ വാരി വലിച്ച് കഴിക്കുക അല്ലേ. അതല്ല, റിലാക്സ് ചെയ്തുകൊണ്ട് നമുക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് ആ ഫുഡിന്റെ ടേസ്റ്റ് അറിഞ്ഞ് കഴിക്കാന്നുള്ളൊരു കാര്യമുണ്ട്. അതാണ് ഇവിടെ ചെയ്യേണ്ടത്. ഹൈഗിയിൽ പറയുന്നൊരു കാര്യം അതാണ് കേട്ടോ.

ഇനി നമ്മൾ ഡിജിറ്റൽ വേൾഡിനും ചെറിയൊരു അവധി കൊടുക്കാൻ പോവാണ്. അതെന്താണ് ഹൈഗയിൽ പറയുന്ന ലൈഫ് സ്റ്റൈൽ നോക്കിയാലോ. അപ്പോ വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു 360 ഡിഗ്രി. 360 ഡിഗ്രിയിൽ ഒപ്പം ഉള്ളത് ഞാൻ ആയില്ലയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇങ്ങനൊരു ഹൈഗി വീക്കെൻഡ് പരീക്ഷിക്കുന്ന സമയത്ത് ഏറ്റവും പ്രധാനമായി ചെയ്യേണ്ടത് നമ്മുടെ ഡിജിറ്റൽ ഗാഡ്ജറ്റുകൾക്ക് ഒരു കുഞ്ഞു അവധി കൊടുക്കുക എന്നതാണ്. ഓഫീസിലെ ലാപ്ടോപ്പും വാട്സപ്പ് ഗ്രൂപ്പുകളും ഒക്കെ 2 ദിവസത്തേക്ക് നിങ്ങൾ എന്ത് ചെയ്യാം, പൂർണ്ണമായിട്ടും ഓഫ് ചെയ്ത് വെക്കാം. ഇപ്പോൾ നമ്മൾ ഇൻസ്റ്റാഗ്രാം നോക്കുകയാണെങ്കിൽ അതിൽ മണിക്കൂറുകളോളം നമ്മൾ റീൽസ് കണ്ട് സ്ക്രോൾ ചെയ്ത് ഇങ്ങനെ ഇരിക്കും അല്ലെ. ആ സമയത്ത് ശരിക്കും നമ്മുടെ തലച്ചോറിലേക്ക് വരുന്നത് അനാവശ്യമായ വിവരങ്ങളാണ്. അത് നമ്മുടെ സ്ട്രെസ് കൂട്ടുകയുള്ളൂ, ഒരിക്കലും കുറയ്ക്കില്ല. അതിന് പകരം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നല്ല സൂത്തിങ് ആയിട്ടുള്ള വളരെ നോർമൽ ആയിട്ടുള്ള ഇൻസ്ട്രുമെന്റൽ മ്യൂസിക് ഒക്കെ പ്ലേ ചെയ്ത് കേൾക്കാം അല്ലെ. ഈ ഒരു ഡിജിറ്റൽ വേൾഡിൽ നിന്ന് മാറി നിൽക്കുമ്പോൾ മാത്രമാണ് ശരിക്കും നമ്മുടെ മനസ്സിന് യഥാർത്ഥത്തിൽ ഒരു ഒരു റെസ്റ്റ് ലഭിക്കുന്നേ, ഒരു വിശ്രമം ലഭിക്കുന്നുണ്ടാവാം. അപ്പോൾ അടുത്ത തിങ്കളാഴ്ച ഇരട്ടി ഊർജ്ജത്തോടെ ജോലി ചെയ്യാനായിട്ട് ഇത് നമ്മളെ നല്ല രീതിയിൽ പ്രാപ്തരാക്കി മാറ്റും എന്നൊരു കാര്യമാണ് കേട്ടോ.

360 ഡിഗ്രി. അങ്ങനെ അടുത്ത ടിപ്പിന്റെ സമയമായിരിക്കാണ് ഇന്ന് ഹൈഗിയർ ലൈഫ് സ്റ്റൈലിനെ പറ്റിയാണ് നമ്മൾ 360 ഡിഗ്രിയിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അടുത്ത ആ ഒരു ടിപ്പ്, ഹൈഗിയർ എന്ന് പറയുന്നത് ഒറ്റയ്ക്കിരിക്കാൻ മാത്രമുള്ള ഒരു കാര്യമല്ല കേട്ടോ. നമ്മളെ ഏറ്റവും നന്നായി മനസ്സിലാക്കുന്ന കുറച്ച് പ്രിയപ്പെട്ട മനുഷ്യർക്കൊപ്പം സമയം ചെലവഴിക്കുന്നത് കൂടിയാണ് ഈ ഒരു ഹൈഗിയർ. ഒരുപാട് ആളുകളുടെ വലിയൊരു പാർട്ടി ഒന്നും അല്ല കേട്ടോ. പകരം എന്ത് ചെയ്യാം, നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണർ അല്ലെങ്കിൽ നിങ്ങളുടെ അച്ഛൻ അമ്മ, അങ്ങനെ നിങ്ങളുടെ വളരെ ഒരു ക്ലോസ് സർക്കിൾ ഉണ്ടല്ലോ, ആ ഒരു സ്മോൾ സർക്കിളിനൊപ്പം സമയം സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുമിച്ചിരുന്ന് ആ ഒരു പഴയ കോളേജ് കാലത്തെ കഥകൾ പറയുക, ലളിതമായ എന്തെങ്കിലും ബോർഡ് ഗെയിമുകൾ കളിക്കുക, അല്ലെങ്കിൽ ഒരുമിച്ചിരുന്ന് പഴയ സിനിമ കാണുക. ഇവിടെ ഒരു ഈഗോക്കോ അല്ലെങ്കിൽ വലിയ വലിയ ചർച്ചകൾക്കൊന്നും സ്ഥാനമില്ല, പകരം പരസ്പരം സ്നേഹവും സുരക്ഷിതത്വവും പങ്കുവെക്കുക മാത്രമാണ് ഇതിൻ്റെ ഒരു ലക്ഷ്യം. അപ്പോൾ നമ്മൾ ജഡ്ജ് ചെയ്യാത്ത, നമ്മളായിട്ട് തന്നെ ഇരിക്കാൻ പറ്റുന്ന മനുഷ്യരുടെ കൂടെയുള്ള ഇത്തരം നിമിഷങ്ങളുണ്ടല്ലോ, നമ്മുടെ ഉള്ളിലെ ഒറ്റപ്പെടലിനെ ഇല്ലാതാക്കാനായിട്ട് വലിയ രീതിയിൽ സഹായിക്കുന്നുള്ളൊരു കാര്യമാണ് കേട്ടോ. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഹൈഗിയർ വേഴ്സസ് ലേസിനെസ്. കാരണം ഇതൊരു ലേസിനെസ് ആണോ എന്ന് നിങ്ങൾക്ക് തോന്നിപ്പോകുന്നുണ്ടാവും കുറേ കാര്യങ്ങൾ കേൾക്കുമ്പോൾ അല്ലേ. അപ്പോൾ നമുക്ക് ഹൈഗിയർ വേഴ്സസ് ലേസിനെസ് എന്ന് പറയുന്ന ഒരു കാര്യം കൂടി പറയാം. അപ്പോൾ അത് ഞാൻ പറഞ്ഞുതരാം ആഫ്റ്റർ എ ഷോർട്ട് ബ്രേക്ക്. കീപ് ഓൺ ലിസണിംഗ് ഹലിയ ഫ്രം 90.4 കേട്ട് കൂട്ടുകൂടാം.

360 degree. Once again, welcome back to 360 degree. ആണ് പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടേയിരിക്കുന്നത്. ഓൺ യുവർ അഖിൽ FM 90.4. കൂടെയുള്ളത് ഞാൻ അയിലിയാണ് കേട്ടോ. അപ്പോ ഹൈ കേ വേഴ്സസ് ലേസിനെസ്, ഇത് കേൾക്കുമ്പോൾ ചിലർക്കെങ്കിലും തോന്നാം അല്ലെ, ഇത് വെറും ഒരു മടിയല്ലേ, വീക്കെൻഡിൽ ഇങ്ങനെ വെറുതെ വീട്ടിൽ ചുരുണ്ടുകൂടി ഇരിക്കാൻ വേണ്ടിട്ട് ഇതിനിപ്പോ പ്രത്യേകിച്ച് ഒരു പേരിടേണ്ട കാര്യമുണ്ടോ എന്നൊക്കെ തോന്നും. എന്നാൽ മടിയും ഹൈകയും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട് കേട്ടോ. അതായത് മടി എന്ന് പറയുന്നത് ഒരു കാര്യവും ചെയ്യാൻ താല്പര്യമില്ലാതെ ഇരിക്കുന്ന ഒരു പരിപാടിയാണ് അല്ലെ. എന്നാൽ ഹൈഗേ എന്ന് പറയുന്നത് ബോധപൂർവം നമ്മുടെ മനസ്സിനെയും ശരീരത്തെയും ഹീല് ചെയ്യാൻ വേണ്ടി നമ്മൾ എടുക്കുന്ന ഒരു തീരുമാനമാണ്. മൈൻഡ്ഫുൾ റിലാക്സേഷൻ, നമ്മൾ അധ്വാനിക്കുന്ന മനുഷ്യരാണ് അല്ലെ, അതുകൊണ്ട് തന്നെ കൃത്യമായ വിശ്രമം നമ്മുടെ അവകാശമാണ് എന്ന തിരിച്ചറിവാണ് ശരിക്കും പറയുകയാണെങ്കിൽ ഹൈഗേ. ആഴ്ചയുടനീളം നന്നായി ജോലി ചെയ്തതിന് ശേഷം സ്വയം നൽകുന്ന ഒരു കുഞ്ഞു സമ്മാനമായിട്ടാണ് നിങ്ങൾ ഇതിനെ ശരിക്കും കാണേണ്ടത്. അപ്പോൾ ഈ ഒരു മൈൻഡ് സെറ്റ് ഉണ്ടെങ്കിൽ വീക്കെൻഡ് കഴിഞ്ഞ് ഓഫീസിലേക്ക് പോകുന്ന സമയത്ത് ആർക്കും ഒരു മടുപ്പ് തോന്നില്ല എന്നൊരു കാര്യം കൂടി ഉണ്ട് കേട്ടോ.

0: 360 degree.
1: യെസ് ഡിയർ ഫ്രണ്ട്സ്, അപ്പോൾ ദേ നമ്മൾ ഇന്ന് പറഞ്ഞുകൊണ്ടിരുന്നത് ഹൈക്കേയെ പറ്റിയിട്ടാണല്ലേ. സന്തോഷം എന്ന് പറയുന്നത് എപ്പോഴും വലിയ വലിയ കാര്യങ്ങളിലോ അല്ലെങ്കിൽ വില കൂടിയ യാത്രകളിലോ ഒക്കെ മാത്രം ഒളിഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണോ? അല്ല, നമ്മുടെ വീടിനുള്ളിലെ ഇത്തരം കുഞ്ഞു കുഞ്ഞു നിമിഷങ്ങളെ ഇത്രത്തോളം ഭംഗിയായി നമുക്ക് മാറ്റിയെടുക്കാം. അതിലാണ് യഥാർത്ഥ സന്തോഷം ഇരിക്കുന്നത് അല്ലെ. അതാണ് ഈ ഡെൻമാർക്കുകാർ നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യം കേട്ടോ. ഇനി ഈ വരുന്ന ശനിയും ഞായറൊക്കെ പുറത്തു പോയി തിരക്കിൽപ്പെടുന്നതിന് പകരം വീട്ടിലൊരു കുഞ്ഞു ഹൈഗേ കൂസി വീക്കെൻഡ് പ്ലാൻ ചെയ്യാനായിട്ട് നിങ്ങൾ നോക്കുക. മുറിയിലെ ലൈറ്റുകൾ മാറ്റി ഒരു കപ്പ് ചായയുമായി സ്വസ്ഥമായി ഇരുന്ന് ജീവിതത്തെ ഒന്ന് ആസ്വദിക്കുക. അപ്പൊ എന്തായാലും ഈ വ്യത്യസ്തമായ ഡാനിഷ് ലൈഫ് സ്റ്റൈൽ ട്രെൻഡിനെ കുറിച്ചുള്ള നിങ്ങളുടെ പ്രതികരണങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ എന്നോട് പറയണം. അപ്പൊ നമുക്ക് വീണ്ടും 360 ഡിഗ്രിയുമായിട്ട് വീണ്ടും മറ്റൊരു ക്രിയേറ്റീവ് വിഷയവുമായിട്ട് കേട്ടുമുട്ടാം. അതുവരേക്കും ടിൽ ദെൻ ഇറ്റ്സ് മീ ആർ ജെ ആയിലിയ സൈനിങ് ഓഫ്. സ്റ്റേ ട്യൂൺ വിത്ത് അഹല്യ ഫ്രം 90.4 കേട്ട് കൂട്ടുകൂടാം.

0: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
1: ഉങ്ങൾ വാഴ്ക്കയും ഒവ്വൊരു തരുണത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.

കുട്ലു എന്നെ പാട്.

വേലകളും പൂരങ്ങളും തൊങ്ങലു ചാർത്തിയ പാലക്കാടിന്റെ പകലിരവുകൾക്ക് കൂട്ടായി അഹല്യ എഫ്എം 90.4. അഹല്യ എഫ്എം ഇനി നിങ്ങളുടെ വിരൽ തുമ്പിലും. അഹല്യ എഫ്എം .com കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: Get rid of osteoarthritis, stroke, knee pain, back pain, shoulder pain and various joint related diseases without the need of surgery. Get access to healthy Ayurvedic treatment at Ahalya Ayurveda Medical College Hospital, Palakkad. Contact 04923-226-888. Mobile 9496-000129.
1: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൂടരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
2: ഉങ്കൾ വാഴ്ക്കയിൻ ഒവ്വൊരു തരുണത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.

0: തുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
1: ഉങ്കൾ വാഴ്ക്കയിൻ ഒവ്വൊരു തരുണത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
2: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലിളവും ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാമ്പാറ, പാലക്കാട്.
0: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962. ഇത് നമ്മ നേരം വിത്ത് RJ ഹീറ ഓൺ അഹല്യ FM. വണക്കം, വെൽക്കം. ഇത് അഹല്യ FM, ഇത് നമ്മ നേരം, ആൻഡ് ദിസ് ഇസ് RJ ഹീറ വിത്ത് യു. നമ്മ എല്ലാരും ഒരു നാളേക്ക് എത്തന വാർത്തകൾ പേസുറോം. ഹായ്, ബൈ, ടേക്ക് കെയർ, സി യു, സോറി, താങ്ക് യു அப்படின்னு நிறைய வார்த்தைகள் நம்ம லைஃப்ல கடந்து போகுது. ஆனா சில தமிழ் வார்த்தைகள் இருக்கு, அதுக்கு இங்கிலீஷ்ல எக்ஸாக்ட் டிரான்ஸ்லேஷன் கிடையாது. அதை டிரான்ஸ்லேட் பண்ண முடியும், ஆனா அதை உணர முடியாது. இப்போ எக்ஸாம்பிளா சொல்லணும்னா பாய்னு சொல்ல மாட்டோம், நம்ம போயிட்டு வரேன் தான் சொல்லுவோம். ஒரு அழகான ப்ராமிஸ் இருக்கு, நான் போயிட்டு வரேன், மீண்டும் உன்னை சந்திப்பேன் அப்படின்னு ஒரு நம்பிக்கை இருக்குல்ல, அதே மாதிரி நிறைய வார்த்தைகள் இருக்கு. ஸோ இன்னைக்கு நாம பேச போறது வெறும் தமிழ் வார்த்தைகள் பத்தி இல்ல, இந்த வார்த்தைகள் சுமந்து வர்ற அன்பு, பாசம், ஆறுதல், அப்படி வாழ்க்கையில இருக்கிற அந்த பாடங்கள் பத்தி தான் இன்னைக்கு நாம பேச போறோம். தமிழ் வெறும் ஒரு லாங்குவேஜ் இல்ல, அது ஒரு ஃபீலிங். ஸோ இந்த அழகான பயணத்தை நாம சேர்ந்து ஆரம்பிக்கலாம். முதல் வார்த்தை எதுன்னு நான் சொல்றேன், ஆனா இப்ப இல்ல, பாட்டுக்கு அப்புறம். திஸ் இஸ் அஹல்ய FM அண்ட் திஸ் இஸ் RJ ஹீரா வித் யூ. முதல் பாடல் கேட்டுட்டு திரும்பி வாங்க ஆன் அஹல்ய FM. இது நம்ம நேரம், ஸ்டே.

സ്വപ്ന തുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനടങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.

സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.

0: വിതൗട്ട് ബ്രേക്ക് വിത്ത് അഹല്യ എഫ്എം 90.4 കേട്ട് കേട്ട് കൂട്ടുകൂടാം.
1: തക തക തക തിന്ന തിന്ന തിന്ന തക

ചൂടിയ വാടല് ചൂടിയ വാക്കട വാടിയ ചിന്തയ്ക്ക് റുമ്പത്താ പൂതകിയാക പണിത്തിടുവായ പാപൈ വിറകം പരുകിടുവായ ആയർദം മായ നീവായർദം

വേലകളും പൂരങ്ങളും തൊങ്ങലു ചാർത്തിയ പാലക്കാടിന്റെ പകലിരവുകൾക്ക് കൂട്ടായി അഹല്യ FM 90.4. അഹല്യ FM ഇനി നിങ്ങളുടെ വിരൽ തുമ്പിലും. അഹല്യ FM.com കേട്ട് കേട്ട് കൂട്ടുകൂടാ.

0: ഇത് പാലക്കാടിന്റെ നെഞ്ചും കുടിതാളും കേട്ട് കേട്ട് കൂട്ടുകൂടാം.
1: മനുഷ്യൻ തോന്നുന്ന പള്ളത്തിൽ മുഴുകിട്ട ഉസിരെ കയ്യിൽ പുച്ഛ നിക്കാൻ വന്നിട്ട

0: തുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
1: ഉങ്കൾ വാഴ്ക്കയിൽ ഒവ്വൊരു തരുണത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
2: സ്റ്റോറി ഓഫ് ലൈഫ്.
3: ലൈറ്റൻ യുവർ ലൈഫ്. ലൈറ്റൻ.
4: നമ്മളൊക്കെ ജീവിതത്തിൽ പലപ്പോഴും മറ്റുള്ളവരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയാണ് കൂടുതൽ സമയവും ജീവിക്കാറുള്ളത്, അല്ലേ? അവരെ സങ്കടപ്പെടുത്തേണ്ട എന്ന് കരുതിയിട്ട് നമ്മുടെ പല ആഗ്രഹങ്ങളും മാറ്റിവെക്കും. എന്നാൽ ഒരു പരിധി കഴിഞ്ഞാലേ നമ്മളെ സ്വയം ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ട്. ഞാൻ എനിക്ക് വേണ്ടി എന്താണ് ചെയ്തത് അല്ലെങ്കിൽ ചെയ്യുന്നത്? മറ്റുള്ളവർക്ക് വേണ്ടി സ്വന്തം ജീവിതം അപ്പാടെ അടിയറോ വയ്ക്കുന്നവർ പലപ്പോഴും ഒടുവിൽ ഒറ്റപ്പെട്ടു പോകാറാണ് പതിവ്. അതുകൊണ്ട് ജീവിതത്തിൽ നമ്മൾ ഒരിക്കലും വിട്ടുവീഴ്ച ചെയ്യാൻ പാടില്ലാത്ത ചില കാര്യങ്ങളുണ്ട്. സ്വന്തം മൂല്യം ഉയർത്താനായിട്ട് ആഗ്രഹിക്കുന്നവർക്കുള്ള ഒരു ലളിതമായിട്ടുള്ള കാര്യം, നല്ലതുപോലെ ഹാർഡ് വർക്ക് ചെയ്യുക, നിങ്ങളുടെ കരിയറിൽ ഉയരുക, നിങ്ങൾ എന്താണോ ചെയ്യുന്ന ജോലി അതിലിങ്ങനെ ഉയർന്നു കൊണ്ടേയിരിക്കുക, നന്നായിട്ട് ഡ്രസ് ചെയ്യുക, നന്നായിട്ട് സംസാരിക്കുക, ആളുകളെ ബഹുമാനിക്കുക, നല്ല ഭക്ഷണം കഴിച്ച് നിങ്ങളുടെ ആരോഗ്യം നോക്കുക. ഒരു കാര്യം കൂടെ ഓർമ്മിപ്പിക്കുകയാണ്, ആർക്കു വേണ്ടിയും ഈ കാര്യങ്ങളൊന്നും നിങ്ങൾ സാക്രിഫൈസ് ചെയ്യരുത്. മനസ്സിലായോ? എന്തുകൊണ്ടാണ് സ്വന്തം അധ്വാനത്തിനും ആരോഗ്യത്തിനും ഇത്രയധികം മുൻഗണന നൽകണമെന്ന് പറയുന്നത്? കാരണം നിങ്ങൾ സാമ്പത്തികമായും ശാരീരികമായും തകർന്നു നിൽക്കുമ്പോൾ നിങ്ങളെ താങ്ങാനായിട്ട് ഈ പറയുന്നവരാരും ഉണ്ടായിരുന്നവരില്ല. നിങ്ങൾ കഠിനമായി അധ്വാനിച്ച് നല്ല രീതിയിൽ എത്തുമ്പോൾ അല്ലെങ്കിൽ നല്ല നിലയിലെത്തുന്ന സമയത്ത് മാത്രമാണ് ഈ സമൂഹം പോലും നിങ്ങളെ ബഹുമാനിക്കുക. അതുകൊണ്ടാണ് കഠിനാധ്വാനം ചെയ്യാനും പണമുണ്ടാക്കാനും മടി കാണിക്കരുത് എന്ന് പറയുന്നത്. അത് നിങ്ങളുടെ നിലനിൽപ്പിൻ്റെ ആവശ്യം കൂടിയാണ്. അതുപോലെ തന്നെയാണ് നമ്മുടെ ബാഹ്യരൂപം അല്ലെങ്കിൽ ബാഹ്യ സൗന്ദര്യം എന്ന് പറയുന്നത്. അതുപോലെ തന്നെയാണ് നമ്മുടെ ബാഹ്യരൂപം അല്ലെങ്കിൽ ബാഹ്യ സൗന്ദര്യം, പെരുമാറ്റം. നന്നായിട്ട് വസ്ത്രം ധരിക്കുന്നതും മറ്റുള്ളവരോട് മാന്യമായിട്ട് സംസാരിക്കുന്നതും ആകർഷകമായിട്ട് സംസാരിക്കാൻ പഠിക്കുന്നതും നിങ്ങളുടെ ആത്മവിശ്വാസം കൂട്ടോടും. നല്ല ഭക്ഷണം കഴിക്കുന്നതും ആരോഗ്യം സംരക്ഷിക്കുന്നതുമാണ് നിങ്ങളുടെ ഏറ്റവും വലിയ സമ്പാദ്യം. ചിലർ പറയാറുണ്ട്, എനിക്കെൻ്റെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഇതൊക്കെ ഉപേക്ഷിക്കാം, അതിലൊന്നും കുഴപ്പമില്ല, എനിക്ക് വിഷമമൊന്നുമില്ല എന്ന്. എന്നാൽ നിങ്ങളിൽ നിന്ന് എല്ലാം നഷ്ടപ്പെടുമ്പോൾ ആദ്യം പരാതി പറയുന്നത് ഇതേ പ്രിയപ്പെട്ടവർ തന്നെയായിരിക്കും. നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു വ്യക്തി ഒരിക്കലും നിങ്ങളുടെ വളർച്ചയ്ക്ക് തടസ്സമാവില്ല. നിങ്ങളുടെ വസ്ത്രധാരണത്തെയോ നിങ്ങളുടെ കരിയറിനെയോ നിങ്ങളുടെ ആരോഗ്യത്തെയോ ബലി കഴിക്കാനായിട്ട് ആവശ്യപ്പെടുന്ന ഒരു ബന്ധവും ആരോഗ്യകരമല്ല എന്ന് മനസ്സിലാക്കുക. നിങ്ങളെ സ്വയം മികച്ചൊരു മനുഷ്യനാക്കി മാറ്റാൻ ശ്രമിക്കുക. മറ്റുള്ളവരെ സഹായിക്കുക, അവരെ സ്നേഹിക്കുക. പക്ഷെ ഒരിക്കലും സ്വന്തം ലൈഫ് നശിപ്പിച്ചുകൊണ്ടാവരുത്. എന്നു മുതലെങ്കിലും സ്വയം സ്നേഹിച്ചു തുടങ്ങുക. നിങ്ങളുടെ കരിയറിലും വ്യക്തിത്വത്തിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുക. മികച്ച രീതിയിൽ ജീവിക്കാനായിട്ട് നിങ്ങൾ അർഹരാണ്. ആ ബോധത്തോടെ, ആ ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് നടക്കുന്നേ. സ്വന്തം മൂല്യമാണ് ആദ്യം തിരിച്ചറിയേണ്ടത്. ആർക്കു വേണ്ടിയും സ്വയം ചെറുതാകാതിരിക്കുന്നതല്ല നല്ലത്. മികച്ചൊരു ലൈഫ് നിങ്ങൾക്കായിട്ട് കാത്തു.

0: സ്റ്റോറി ഓഫ് ലൈഫ്.
1: ലൈറ്റൻ യുവർ ലൈഫ്. ലൈറ്റൻ. നമ്മളൊക്കെ ജീവിതത്തിൽ പലതരം മനുഷ്യരുമായിട്ട് ബന്ധങ്ങൾ സ്ഥാപിക്കാറുണ്ട് അല്ലേ? ചിലപ്പോൾ ആ ബന്ധങ്ങളിൽ എന്തെങ്കിലുമൊക്കെ ചെറിയ സംശയങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ, നമ്മൾ നമ്മുടെ ഭാഗം ന്യായീകരിക്കാനായിട്ട് വലിയ രീതിയിൽ കഷ്ടപ്പെടാറുണ്ട്. നമ്മൾ തെറ്റുകാരല്ല എന്ന് തെളിയിക്കാനായിട്ട് തെളിവുകളൊക്കെ നിരത്തും, മണിക്കൂറുകളോളം സംസാരിക്കും, ഒരുപാട് വിശദീകരണങ്ങൾ നൽകും. നമ്മൾ വിചാരിക്കും അങ്ങനെ ചെയ്താൽ ആ ബന്ധം സേഫായിരിക്കുമെന്ന്. പക്ഷെ ഒരു കാര്യം പറയട്ടെ, യഥാർത്ഥ സ്നേഹവും വിശ്വാസവുമുള്ള ഒരു ഇടത്ത് ഇത്തരം തെളിവെടുപ്പുകൾക്ക് എന്തെങ്കിലും സ്ഥാനമുണ്ട്? തെളിവുകൾ നൽകി നിലനിർത്തേണ്ടതല്ല ഒരു ബന്ധം. കാരണം നിങ്ങളെ പൂർണ്ണമായി വിശ്വസിക്കുന്നവരോട് ഒന്നും പറയേണ്ട കാര്യമൊന്നുമില്ല. പക്ഷെ നിങ്ങളെ വിശ്വസിക്കാത്തവരോട് എന്തൊക്കെ പറഞ്ഞിട്ടും ഒരു കാര്യവുമില്ല. നിങ്ങളെ ഹൃദയം കൊണ്ട് മനസ്സിലാക്കിയ, നിങ്ങളുടെ സ്വഭാവത്തെ കൃത്യമായി അറിയുന്ന ഒരു മനുഷ്യന് നിങ്ങളുടെ ഭാഗത്ത് നിന്നുള്ള ഒരു ചെറിയ മൗനം പോലും മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അവിടെ നിങ്ങൾ തെറ്റുകാരനല്ല എന്ന് തെളിയിക്കാൻ വലിയ വാക്കുകളുടെയോ സാക്ഷികളുടെയോ ആവശ്യമൊന്നുമില്ല. കാരണം അവർക്ക് നിങ്ങളിലുള്ളത് ഒരു അന്ധമായിട്ടുള്ള വിശ്വാസമൊന്നുമല്ല, മറിച്ച് ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹമാണ്. എന്നാൽ മറുഭാഗത്ത് നോക്കുകയാണെങ്കിൽ, നിങ്ങളെപ്പോഴും സംശയ കണ്ണുകളോടുകൂടി മാത്രം നോക്കുന്ന, നിങ്ങളിൽ എപ്പോഴും കുറ്റങ്ങൾ മാത്രം തിരയുന്ന ചില മനുഷ്യരുണ്ടാകും. അവർക്ക് മുന്നിൽ നിങ്ങൾ എത്ര വലിയ തെളിവുകൾ കൊണ്ടുവച്ച് കഴിഞ്ഞാലും, എത്രയൊക്കെ ഹൃദയം തുറന്ന് സംസാരിച്ചു കഴിഞ്ഞാലും, അവരവർക്ക് വിശ്വസിക്കേണ്ടത് മാത്രമേ വിശ്വസിക്കുകയുള്ളൂ. നിങ്ങളുടെ ഓരോ ന്യായീകരണത്തിലും പുതിയൊരു കുറ്റം കണ്ടെത്താനായിരിക്കും അവരെ ശ്രമിക്കുക. അങ്ങനെയുള്ളവർക്ക് മുന്നിൽ സ്വയം ചെറുതാകുന്നത് നമ്മുടെ ആത്മാഭിമാനത്തെ തന്നെ ഇല്ലാതാക്കില്ലേ? ഒരു കോടതി മുറി പോലെ തെളിവുകളും ന്യായവാദങ്ങളും നിരത്തി നിലനിർത്തേണ്ടി വരുന്ന ഒരു ബന്ധവും അധിക കാലം മുന്നോട്ട് പോകില്ല. അങ്ങനെ ജീവിക്കുന്നത് വലിയൊരു മാനസിക ബുദ്ധിമുട്ടാണ്. സ്നേഹവും സൗഹൃദവുമൊക്കെ നമുക്ക് സമാധാനമാണ് തരേണ്ടത്, അല്ലാതെ നമ്മളെപ്പോഴും ഒരു പ്രതിക്കൂട്ടിലാണ് എന്ന ഭയമൊന്നുമല്ല. നിങ്ങളെ വിശ്വസിക്കാൻ തയ്യാറാകാത്ത ഇടങ്ങളിൽ നിന്ന് അന്തസ്സോടെ പടിയിറങ്ങാനായിട്ട് പഠിക്കുക. നിങ്ങളുടെ ആത്മാർത്ഥതയുടെ വില തിരിച്ചറിയുന്നവർക്കായിട്ട് മാത്രം നിങ്ങളുടെ സമയം മാറ്റിവെക്കുക. അനാവശ്യമായിട്ടുള്ള വിശദീകരണങ്ങൾ നൽകിയിട്ട് നിങ്ങളുടെ ഊർജം കളയാതിരിക്കുക. നിങ്ങളെ വിശ്വസിക്കുന്നവർക്കൊപ്പം സമാധാനമുള്ള ഒരിടത്ത് സന്തോഷമായിട്ട് ജീവിക്കുക. വിശദീകരണങ്ങളൊന്നും ആവശ്യമില്ലാത്ത ആത്മാർത്ഥമായിട്ടുള്ള ബന്ധങ്ങൾ കൂടെ ഉണ്ടാകും.

0: സ്റ്റോറി ഓഫ് ലൈഫ്.
1: Lighten your life. Lighten. നമ്മളൊക്കെ ഒരുപാട് മനുഷ്യർക്ക് നടുവിലാണ് ജീവിക്കുന്നത്. ഓരോ ദിവസവും എത്രയെത്ര മുഖങ്ങളാണ് നമ്മൾ കാണുന്നത്, എത്രയോ പേരുമായിട്ട് സംസാരിക്കുന്നു അല്ലേ. നമ്മൾ വിചാരിക്കും നമുക്ക് ചുറ്റുമുള്ള മനുഷ്യരെക്കുറിച്ചും അവരുടെ സ്വഭാവത്തെക്കുറിച്ചുമൊക്കെ നമുക്ക് കൃത്യമായ ധാരണയുണ്ട് എന്ന്. നമ്മുടേതായിട്ടുള്ള ചില അളവുകോലുകൾ വെച്ച് നമ്മൾ അവരെയൊക്കെ വിലയിരുത്താറുണ്ട്. പക്ഷേ ജീവിതത്തിൽ ചില പ്രത്യേക സാഹചര്യങ്ങൾ വരുമ്പോഴാണ് പല മനുഷ്യരും അവരുടെ യഥാർത്ഥ മുഖം നമുക്ക് മുന്നിൽ തുറന്നു കാട്ടുക. ചിലപ്പോൾ അത് നമ്മളെ വല്ലാതെ അത്ഭുതപ്പെടുത്തും. നമ്മൾ വിചാരിക്കാത്ത ചില മനുഷ്യരൊക്കെ നമ്മളെ ഇങ്ങനെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. ചിലർ നമ്മളെ ഏത് ഘട്ടത്തിലും ചേർത്ത് നിർത്തും. ചിലരാണെങ്കിൽ കൂടെ നിന്ന് പണി തരും. പക്ഷെ എന്തൊക്കെയാണെങ്കിലും ഈ മനുഷ്യർക്കൊക്കെ എന്തു ഭംഗിയാണ് അല്ലെ. ഒന്ന് ആലോചിച്ച് നോക്കൂ, ജീവിതത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ വിശ്വസിച്ചവർ, അല്ലെങ്കിൽ നമ്മുടെ നല്ല കാലത്ത് എപ്പോഴും കൂടെ ഉണ്ടായിരുന്നവർ, നമ്മളെ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ കൈവിട്ടു എന്ന് വരാം അല്ലേ. എന്നാൽ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത, വലിയ അടുപ്പമൊന്നും കാണിക്കാതിരുന്ന ചില മനുഷ്യർ ഒരു വിളിക്കപ്പുറത്ത് ഓടിയെത്തുകയും നമ്മളെ ചേർത്ത് പിടിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ നമ്മളോട് വലിയ സ്നേഹം അഭിനയിച്ച് ഒടുവിൽ പുറകിൽ നിന്ന് കുത്തുന്നവരും ഈ കൂട്ടത്തിലുണ്ടാവും. പക്ഷേ ഇവിടെയാണ് ജീവിതത്തിൻ്റെ യഥാർത്ഥ സൗന്ദര്യം ഉണ്ടാകുന്നത്. ഈ നല്ല ആൾക്കാരും കാപ്പട്യത്തിൻ്റെ മുഖം മൂടി അണിഞ്ഞ മനുഷ്യരെല്ലാം ചേരുമ്പോഴാണ് ലൈഫ് പൂർണ്ണമാകുന്നത്. നമ്മളെ ചേർത്ത് നിർത്തുന്നവർ നമുക്ക് സ്നേഹവും കരുണയുമാണ് തരിക. പക്ഷെ കൂടെ നിന്ന് പണി തരുന്നവർ നമുക്ക് ജീവിതത്തിൽ ഏറ്റവും വലിയ പാഠങ്ങളാണ് പഠിപ്പിച്ചു തരുന്നത്. ലോകം എപ്പോഴും ഒരുപോലെ ആയിക്കഴിഞ്ഞാൽ പിന്നെ അതിലെന്ത് രസമാണുള്ളത്? കയ്പും മധുരവും ഒരുപോലെ തരുന്ന ഈ മനുഷ്യരൊക്കെ തന്നെയാണ് നമ്മുടെ ജീവിത യാത്രയെ ഇത്രമേൽ മനോഹരമാക്കുന്നത്. മനുഷ്യരുടെ പെരുമാറ്റങ്ങളിൽ വല്ലാതെ നിരാശപ്പെടേണ്ട കാര്യമൊന്നുമില്ല. ഓരോരുത്തരും അവരവരുടെ സംസ്കാരവും സ്വഭാവവും അനുസരിച്ചാണ് ജീവിക്കുന്നത്. നല്ല അനുഭവങ്ങളെ, നിങ്ങൾക്ക് നല്ലതാണ് എന്ന് തോന്നുന്ന അനുഭവങ്ങളെ നെഞ്ചോട് ചേർക്കുക. മോശം അനുഭവങ്ങളെ ജീവിതത്തിൽ മുന്നോട്ടു പോകാനുള്ള ചവിട്ടുപടികളാക്കുക. ആത്യന്തികമായിട്ട് എല്ലാത്തരം മനുഷ്യരെയും ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു വലിയ മനസ്സ് സ്വന്തമാക്കുക എന്നതാണ് പ്രധാനം. മനുഷ്യന്മാരെ സ്നേഹിക്കുക, അവരെ മനസ്സിലാക്കുക. അനുഭവങ്ങൾ എന്തായി കഴിഞ്ഞാലും ജീവിതത്തെ അതിൻ്റെ എല്ലാ ഭംഗിയോടും കൂടെ ആസ്വദിക്കുക. ഈ വലിയ ലോകത്തെ പലവിധ മനുഷ്യർക്കിടയിലൂടെയുള്ള നമ്മുടെ യാത്ര തുടർന്നു കൊണ്ടേയിരിക്കുക. എല്ലാ മനുഷ്യരിലും നന്മകളുണ്ട്, അത് കാണാൻ ശ്രമിക്കുക. ജീവിതത്തിലെ ഓരോ അനുഭവങ്ങളെയും പുഞ്ചിരിയോടെ സ്വീകരിക്കാനും പഠിക്കുക.

0: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
1: ഓർമ്മകൾക്ക് സുഗന്ധമേകി, ഓർക്കാൻ കൊതിക്കുന്ന ഗാനങ്ങളുമായി ഓർമ്മയിലുണരും ഗാനങ്ങൾ.
2: മലയാളികളുടെ പ്രിയ ഗായകൻ ഗാനഗന്ധർവൻ കെ ജെ യേശുദാസിന്റെ സംഗീത പാരമ്പര്യം അതേ ഭംഗിയോടെ മുന്നോട്ടു കൊണ്ടുപോകുന്ന ശബ്ദം വിജയ് യേശുദാസ്. മധുരമുള്ള ശബ്ദവും വികാരഭരിതമായ ആലാപന ശൈലിയും കൊണ്ട് മലയാളത്തിലും തമിഴിലും തെലുങ്കിലും ഒരുപോലെ ശ്രദ്ധ നേടിയ ഒരു കലാകാരൻ. തലമുറകൾ മാറിയാലും സംഗീതത്തിന്റെ മാധുര്യം മാറില്ല എന്ന് തെളിയിച്ച ഒരു ശബ്ദമാണ്. അച്ഛന്റെ ശബ്ദം ഒരു ഇതിഹാസമാണെങ്കിൽ മകന്റെ ശബ്ദം ആ പാരമ്പര്യത്തിന്റെ മനോഹരമായൊരു തുടർച്ചയാണ്. ഗാനഗന്ധർവൻ കെ ജെ യേശുദാസിന്റെ മകൻ എന്ന വിശേഷണത്തിനപ്പുറം സ്വന്തം വ്യക്തിമുദ്ര പതിപ്പിച്ച ഗായകൻ എന്ന് തന്നെ ഉറപ്പിച്ചു പറയാൻ പറ്റുന്നൊരു ശബ്ദം. കോലക്കുഴൽ വിളികേട്ടോ, മലരേയും, ഹേമന്തമൻ തുടങ്ങി നിരവധി ഗാനങ്ങൾ ഇന്നും നമ്മൾ സംഗീതാസ്വാദകരുടെ പ്ലേലിസ്റ്റിൽ ഇടം പിടിച്ച പാട്ടുകൾ. ഗായകൻ മാത്രമല്ല, നല്ലൊരു അഭിനേതാവ് കൂടിയാണ് എന്ന കഴിവ് തെളിയിച്ച വിജയ് യേശുദാസ് സംഗീതത്തെ ഹൃദയത്തോട് ചേർത്ത് സൂക്ഷിക്കുന്ന ഓരോ ശ്രോതാവിനും പ്രിയപ്പെട്ട ശബ്ദം തന്നെയാണ്. ഈ ശബ്ദത്തിൽ നമുക്ക് ലഭിച്ച മനോഹരമായ ഗാനങ്ങളിലൂടെയുള്ള ഒരു മനോഹരമായ യാത്രയാണ് ഇന്നത്തെ ഓർമ്മയിലുണരും ഗാനങ്ങൾ. നിങ്ങളോടൊപ്പം ആർജി ഹീരയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. വിബ്രാറ്റോ കിങ് എന്നൊക്കെ വിളിപ്പേരുള്ള വിജയ് യേശുദാസ് ചന്ദനവളയിട്ട കൈകൊണ്ട് എന്ന ഗാനമാണ് ആദ്യമായി ഒരു പ്ലേബാക്ക് സിംഗർ എന്ന രീതിയിൽ പാടുന്ന പാട്ട്. ഒരു ആൽബത്തിന് വേണ്ടി വിദ്യാസാഗർ കമ്പോസ് ചെയ്ത ഈ പാട്ട് എപ്പോഴും ഒരു വളരെ സ്നേഹത്തോടുകൂടി നമുക്ക് കേൾക്കാൻ പറ്റുന്ന വളരെയധികം നന്മയുള്ള ഒരു പാട്ടാണ്. തിരുവോണ കൈനീട്ടം എന്ന ആൽബത്തിന് വേണ്ടി അദ്ദേഹം പാടിയ പാട്ട്. ആൻഡ് വളരെ നല്ല കേൾവി ശക്തിയുള്ള, അല്ലെങ്കിൽ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ അച്ഛൻ പാടിക്കൊണ്ടിരുന്ന കീർത്തനങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ പഠിക്കുകയും തൻ്റെതായ രീതിയിൽ പാടുകയൊക്കെ ചെയ്ത പെട്ടെന്ന് പാട്ടുകളെ അപ്രോച്ച് ചെയ്യാൻ ഇഷ്ടമുള്ള, പിക്കപ്പ് ചെയ്യുന്ന ഒരു ഗായകൻ. ഈ ഗായകന്റെ ആദ്യത്തെ ഗാനം നമ്മൾ തിരുവോണ കൈനീട്ടം. അതിന് മുന്നേ ഒരുപാട് പാട്ടുകൾ അദ്ദേഹം പാടിയിട്ടുണ്ടെങ്കിലും തിരുവോണ കൈനീട്ടം എന്ന ആൽബത്തിലൂടെയാണ് ഒഫീഷ്യലി വിജയ് യേശുദാസ് എന്ന ഗായകനെ ലോഞ്ച് ചെയ്യപ്പെടുന്നത്. ഗിരീഷ് പുത്തഞ്ചേരി വരികളെഴുതി, വിദ്യാസാഗർ കമ്പോസ് ചെയ്ത ചന്ദനവളയിട്ട് എന്ന ഗാനമാണ് നമ്മൾ ആദ്യമായി കേൾക്കാൻ പോകുന്നത്. നിങ്ങളോടൊപ്പം ഓർമ്മയിലുണരും ഗാനങ്ങളിൽ ആർജി ഹീര ഓൺ അഹല്യ FM. സ്റ്റേ ട്യൂൺഡ്.

പാട്ടുകളെ വളരെ പെട്ടെന്ന് പിക്കപ്പ് ചെയ്തിരുന്ന ഒരു ഗായകൻ. എന്നാൽ മലയാള സിനിമയിൽ പതുക്കെ പതുക്കെയാണ് വിജയ് യേശുദാസ് എന്ന ഗായകൻ വളർന്നു വന്നത്. ആൻഡ് ഈ ഒരു വളർച്ചയുടെ കാലഘട്ടത്തിൽ അദ്ദേഹത്തിന് ആ വളർച്ചയിലേക്ക് എത്തിച്ചതും അദ്ദേഹത്തിന്റെ ഉള്ളിലെ പാട്ടുകാരനെ മെരുക്കിയെടുത്തതും എം ജയചന്ദ്രൻ എന്ന സംഗീത സംവിധായകനാണ്. റിഹേഴ്സൽ ചെയ്യാൻ മടിയുള്ള ഗായകനാണ് താൻ എന്ന് പറയാൻ ഒരു മടിയും ഇല്ലാത്ത ഒരു ഗായകൻ. ആൻഡ് അതിന്റെ ഒപ്പം തന്നെ ചെയ്തിരിക്കുന്ന എല്ലാ ലൈവ് ഷോസും ലൈവായി തന്നെ റെക്കോർഡ് ചെയ്യാതെ ആ ശബ്ദം എങ്ങനെയാണോ ഇരിക്കുന്നത് അതുപോലെ തന്നെ ഓഡിയൻസിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചിട്ടുള്ള, അല്ലെങ്കിൽ ഇപ്പോഴും അത്തരം മനോഹരമായ ഷോസ് കൈകാര്യം ചെയ്യുന്ന ഒരു ഗായകൻ കൂടിയാണ്. യേശുദാസ് എന്ന സംഗീത മാന്ത്രികനൊപ്പം ഒരുപാട് സ്റ്റേജ് ഷോസ് ചെയ്തിട്ടുണ്ടെങ്കിലും അന്ന് പലപ്പോഴും വിജയ് യേശുദാസ് എന്ന ഗായകൻ മനസ്സിലാക്കിയിരുന്നില്ല, ഒരു വലിയ സ്റ്റേജാണ് ഞാൻ പെർഫോം ചെയ്യുകയാണ്. എന്നാ ഭാരങ്ങളൊന്നുമില്ലാതെ വളരെ ഭംഗിയായി തന്നെ പാട്ടുകൾ ശ്രോതാക്കളിലേക്ക് എത്തിച്ചിരുന്ന ഒരു നല്ലൊരു സ്റ്റേജ് പെർഫോമർ കൂടിയാണ്. എന്നാൽ അദ്ദേഹത്തിന് വേണ്ട രീതിയിലുള്ള ഒരു റെക്കഗ്നിഷൻ ശരിക്കും മലയാളി ഓഡിയൻസിൽ നിന്ന് കിട്ടിയത് കോലക്കുഴൽ വിളി കേട്ടു എന്ന ഗാനത്തിലൂടെ തന്നെയാണ്. അദ്ദേഹത്തിനെ മെരുക്കിയെടുത്ത സംഗീത സംവിധായകൻ എം ജയചന്ദ്രൻ സമ്മാനിച്ച മറ്റൊരു മനോഹര ഗാനം, വിജയ് യേശുദാസും ശ്വേതാ മോഹനും ചേർന്ന് പാടിയ പാട്ട്, എ കെ ലോഹിതദാസ് വരികൾ എഴുതി, എം ജയചന്ദ്രൻ കമ്പോസ് ചെയ്ത ഈ പാട്ട് തന്നെയാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഓർമ്മയിലുണരും ഗാനങ്ങളിൽ നിങ്ങളോടൊപ്പം ആർ ജി ഹീറ ഓൺ അഹല്യ FM.

വിബ്രാറ്റോ കിങ് എന്ന് പലപ്പോഴും വിജയ് യേശുദാസിനെ പലരും വിളിച്ചിട്ടുണ്ടായിരുന്നു. ആ ശബ്ദത്തിന്റെ ഗാംഭീര്യം, അത് വേണ്ട പോലെ വേണ്ട സംഗീത സംവിധായകർക്ക് കൃത്യമായി നൽകാനുള്ള നല്ല കഴിവ് ആ ശബ്ദത്തിൽ അനുഗ്രഹിച്ചു കിട്ടിയതാണ് എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. തമിഴ്നാട്ടിൽ തന്നെ വളർന്നതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് തമിഴ് ഭാഷ വളരെ ഭംഗിയായി കൈകാര്യം ചെയ്യാൻ സാധിച്ചിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന്റെ ശബ്ദത്തിലൂടെയുള്ള മനോഹരമായ തമിഴ് ഗാനങ്ങളും നമ്മൾ ഏറെ ശ്രദ്ധയോടെ കേട്ടതും നമ്മളുടെ പ്ലേലിസ്റ്റിലേക്ക് ആഡ് ചെയ്തതുമൊക്കെ. ആൻഡ് എനിക്ക് വളരെ പേഴ്സണലി ഫേവറേറ്റ് ആയ വിജയ് യേശുദാസും ഒരു ഇന്റർവ്യൂവിൽ ഞാൻ അദ്ദേഹത്തിന് വളരെ ഇഷ്ടമുള്ള ഒരു പാട്ടാണ് എന്ന് പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു പാട്ട് തന്നെയാണ് അടുത്തത് നമ്മൾ കേൾക്കാൻ പോകുന്നത്. യുവൻ ശങ്കർ രാജ കമ്പോസ് ചെയ്ത ഒരു ഗാനം, നാം മുത്തുകുമാർ വരികൾ എഴുതി ദീപാവലി എന്ന സിനിമയ്ക്ക് വേണ്ടി അദ്ദേഹം പാടിയ പാട്ട് കാതൽ വെയ്ത്ത് കാതൽ വെയ്ത്ത് കാത്തിരുന്നേ. ഈ പാട്ടിൽ ഒരു ഒരു റൊമാൻറ്റിക് പാട്ടാണെങ്കിൽ പോലും ആ സിനിമയുടെ എല്ലാ ഇമോഷൻസും കൃത്യമായി പകർത്തി വെച്ചിരിക്കുന്ന ഒരു ഗാനം എന്ന് വേണം പറയാൻ. ഈ പാട്ട് വിജയ് യേശുദാസിന്റെ ശബ്ദത്തിൽ കേൾക്കാനുള്ളൊരു ഒരു സുഖം ഞാൻ പറഞ്ഞറിയിക്കേണ്ട കാര്യമില്ല. ഇനി അതിന് എന്തെങ്കിലും സംശയമുള്ള ആൾക്കാരാണെങ്കിൽ ഇപ്പോൾ ഈ പാട്ടൊന്ന് കേട്ടു നോക്കൂ. ദീപാവലി എന്ന സിനിമയിൽ നിന്നും വിജയ് യേശുദാസിന്റെ കാതൽ വെയ്ത്ത് കാതൽ വെയ്ത്ത് എന്ന ഗാനമാണ് നമ്മൾ അടുത്തതായി കേൾക്കാൻ പോകുന്നത്. ഓർവയിൽ ഉണരും ഗാനങ്ങളിൽ നിങ്ങളോടൊപ്പം ആർ ജി ഹീര ഓൺ അഹല്യ FM. സ്റ്റേ ട്യൂൺഡ്.

യേശുദാസിന്റെ ശബ്ദമായി വളരെ അടുത്ത് നിൽക്കുന്ന ഒരു ശബ്ദം എന്ന് പലപ്പോഴും കേട്ടിട്ടുള്ള ഒരു ഗായകനാണ് അല്ലെ. അച്ഛന്റെ മകനാണ്, തീർച്ചയായിട്ടും അത്തരം സിമിലാരിറ്റികൾ നമ്മൾ മനഃപൂർവ്വം ചെയ്യേണ്ട കാര്യമില്ല, അതങ്ങനെ തന്നെ സംഭവിക്കും. കാരണം തീർച്ചയായിട്ടും ഒരു അച്ഛനും മകനും എന്ന് പറയുമ്പോൾ അങ്ങനത്തെ ഒരു ശബ്ദത്തിന്റെ സിമിലാരിറ്റികളൊന്നും നമുക്ക് മാറ്റിവെക്കാൻ സാധിക്കുന്നതല്ല. പക്ഷേ സിമിലാരിറ്റികൾ ഉണ്ടായിരുന്നിട്ട് കൂടി തന്റേതായ ഒരു ഇടം പിടിക്കാൻ സാധിച്ചു എന്ന് പറയുന്നത് തന്നെയാണ് വിജയ് യേശുദാസ് എന്ന ഗായകനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ ഒരു വിജയമായി ഞാൻ വ്യക്തിപരമായി കാണുന്നത്. അതിൽ തന്നെ മഴ കൊണ്ട് മാത്രം മുളയ്ക്കുന്ന വിത്തുകൾ എന്ന ഗാനം, അതും മോഹൻലാൽ എന്ന അതുല്യ നടനു വേണ്ടി വിജയ് യേശുദാസ് ശബ്ദം നൽകുമ്പോൾ ആ സിനിമയും ആ പാട്ടും അത് നൽകുന്ന ഇമോഷൻസും നമുക്ക് പകരം വയ്ക്കാനാകാത്ത ഒന്നാണ്. മഴ കൊണ്ട് മാത്രം മുളയ്ക്കുന്ന വിത്തുകൾ, അതിലെ ഏറ്റവും മനോഹരമായ വരികൾ, അത് വിജയ് യേശുദാസിന്റെ ശബ്ദത്തിൽ കേൾക്കുമ്പോൾ മാത്രം കിട്ടുന്ന ഒരു മനോഹരമായ ഒരു അനുഭവം. സമയകല്ലോലങ്ങൾ കുതറുമീ കരയിൽ നാം, മണലിന്റെ ആർദ്രം അമ്മാരിടത്തിൽ ഒരു മൗനശില്പം മെനഞ്ഞു തീർത്തെന്തിനോ, പിരിയുന്നു സന്ധ്യ വിഷാദമായി ഒരു സാഗരത്തിൻ മിടിപ്പുമായി. റഫീഖ് അഹമ്മദിന്റെ മനോഹരമായ ഈ വരികൾ വിജയ് യേശുദാസിന്റെ ശബ്ദത്തിനൊപ്പം നമ്മളിലേക്ക് എത്തിയപ്പോൾ അത് കാതിനും മനസ്സിനുമൊക്കെ തന്നത് മറ്റൊരു ദിവ്യമായ അനുഭൂതിയായിരുന്നു. ഈ പാട്ട് തന്നെയാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. റഫീഖ് അഹമ്മദ് വരികൾ എഴുതി, ഷഹബാസ് അമൻ കമ്പോസ് ചെയ്ത് സ്പിരിറ്റ് എന്ന സിനിമയിലെ ഗാനം മഴ കൊണ്ട് മാത്രമാണ്. ഓർമ്മയിൽ ഉണരും ഗാനങ്ങൾ നിങ്ങളോടൊപ്പം ആർ ജി ഹീര ഓണഹലി FM. സ്റ്റേ ട്യൂൺഡ്.

2007 ശിവാജി എന്ന രജനീകാന്ത് സിനിമ റിലീസ് ചെയ്യുന്നത്. ആ സിനിമയിൽ ഒത്തിരി നല്ല പാട്ടുകളും ശ്രദ്ധിക്കപ്പെട്ടു. അതിൽ തന്നെ ഒരുപാട് പേർക്ക് പ്രിയപ്പെട്ട ഗാനമായിരുന്നു സഹാന പൂക്കൾ പൂക്കതേ എന്ന ഗാനം. സഹ

മനോഹരമായൊരു ഗാനം. ഈ പാട്ടും ആ പാട്ടിന്റെ സെറ്റും ഒക്കെ നിങ്ങൾ ഓർക്കുന്നുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇതിന്റെ വിഷ്വൽസ് കണ്ട ആൾക്കാർക്കറിയാം, ഈ റൊമാൻറ്റിക് ഗാനത്തിന് വേണ്ടി മാത്രം ഒരുപാട് പൈസ ചെലവാക്കിയിട്ടുണ്ടായിരിക്കും. കാരണം അത്രയും മികച്ച ഒരു സെറ്റ് തന്നെയാണ് ഈ ഒരു പാട്ടിന് വേണ്ടി മാത്രം അവർ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ആ പാട്ട് അത്രയും തന്നെ മനോഹരമാണ്. ആൻഡ് ഓഫ് കോഴ്സ് എ ആർ റഹ്മാൻ എന്ന സംഗീത മാന്ത്രികൻ ഈ ഒരു പാട്ടിലേക്ക് കാലെടുത്ത് വെക്കുമ്പോൾ പിന്നെ ആ പാട്ടിന്റെ ലെവൽ എത്രയാണെന്ന് ഞാൻ പറയേണ്ട കാര്യമില്ല. ആൻഡ് ഇതിലെ ഒരു ഇത്തിരി വിഷമമുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ സിനിമയുടെ ഈ പാട്ട് സഹാന എന്ന പാട്ട് ആദ്യം പാടിയത് വിജയ് യേശുദാസ് ആയിരുന്നു. പിന്നീട് പല കാരണങ്ങൾ കൊണ്ട് അത് മറ്റൊരു ഹിന്ദി ഗായകനെ കൊണ്ട് മാറ്റി പാടുകയാണ് ചെയ്തിട്ടുള്ളത്. രണ്ടുപേരും അവരവരുടേതായ രീതിയിൽ ഏറ്റവും മനോഹരമായി തന്നെ ഈ ഗാനങ്ങൾ പാടിയിട്ടുണ്ടെങ്കിലും എനിക്ക് പേഴ്സണലി എപ്പോഴും ഇഷ്ടം തോന്നിയിട്ടുള്ളത് വിജയ് യേശുദാസിന്റെ ഈ വേർഷൻ തന്നെയാണ്. എന്തായാലും ഈ പാട്ട് തന്നെയാണ് നമ്മൾ അടുത്തതായി കേൾക്കാൻ പോകുന്നത്. മറ്റൊരു പ്രത്യേകത ഈ പാട്ടിനുള്ളത്, ദക്ഷിണാമൂർത്തി സ്വാമിയുടെ ഗ്രാൻഡ് ഡോട്ടറാണ് ഇതിന്റെ ഫീമെയിൽ പാടിയിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പാട്ട് തന്നെയാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. ശിവാജി എന്ന സിനിമയിൽ എ ആർ റഹ്മാൻ കമ്പോസ് ചെയ്ത് വിജയ് യേശുദാസ് പാടിയ ഒരു അൺപ്ലഗ്ഡ് വേർഷൻ ആണ് നമ്മൾ ഈ ഗാനത്തിന്റെ കേൾക്കാൻ പോകുന്നത്. നിങ്ങളോടൊപ്പം മഹൽ എഫ് എമ്മിൽ ആർ ജി ഹീര, സ്റ്റേ ട്യൂൺഡ്.

മാമന്നൻ ആൻഡ് ബൈസൻ കാലമാടൻ. ഈ രണ്ട് സിനിമകളും ആസ് യു നോ സെയിം ഡയറക്ടറിൽ നിന്ന് വരുന്നത് കൊണ്ട് തന്നെ മാരി സെൽവരാജ് ടച്ച് ഉള്ള സിനിമകൾ തന്നെയാണ് ഇത് രണ്ടും. ആൻഡ് അതിന്റെ ഒപ്പം തന്നെ ബൈസൺ എന്ന സിനിമയിൽ വിജയ് യേശുദാസും ചിന്മയും ചേർന്ന് പാടിയ ഒരു മനോഹര ഗാനമുണ്ട്. ആൻഡ് ഈ പാട്ട് ഒരു അച്ഛന്റെ സ്നേഹം മനസ്സിലാക്കി തരുന്ന, അല്ലെങ്കിൽ അച്ഛന്റെ സ്നേഹത്തിന്റെ ആഴങ്ങളിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടുപോകുന്ന ഒരു ഗാനം തന്നെയാണ്. ആൻഡ് ഒരു അഡിക്റ്റീവ് ഫീൽ ഉള്ള ഒരു പാട്ടാണ്. നമുക്ക് കേട്ടാലും കേട്ടാലും മതി വരാത്ത, പിന്നെയും പിന്നെയും കേൾക്കാൻ തോന്നുന്ന, കേട്ടാൽ നമ്മുടെ മനസ്സിലേക്ക് പെട്ടെന്ന് തന്നെ ഒരു സ്ഥാനം പിടിക്കുന്ന ഒരു ഗാനം, ഒരു അഡിക്റ്റീവ് ടെൻഡൻസി ഉള്ള ഒരു പാട്ട് എന്നാണ് ഞാൻ ഇതിന് വിശേഷിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. ആ പാട്ടിന് ചേർന്ന വരികൾ, ഈ വരികൾ ഏറെ പ്രിയപ്പെട്ടതാകുന്നതിനും ഏറെ ആഴമുള്ളതാകുന്നതിനും മറ്റൊരു കാരണം അത് എഴുതിയിരിക്കുന്നത് മാരി സെൽവരാജ് എന്ന ഡയറക്ടറാണ് എന്നുള്ളത് കൂടിയാണ്. വളരെ ഹൈ റേഞ്ചിൽ വിജയ് യേശുദാസ് പാടിയിട്ടുള്ള ഒരു പാട്ട്. ആ സിനിമ കണ്ടവർക്ക് ആ സിനിമയുടെ ലാസ്റ്റ് പോർഷനിൽ ഈ പാട്ട് വരുമ്പോഴുള്ള ഒരു ഫീല് എന്താണെന്ന് ഞാൻ പറയുന്നതിനേക്കാൾ അധികമാണ് അത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. തീർച്ചയായിട്ടും ഈ സിനിമ കാണുമ്പോൾ ഈ ഒരു പോർഷൻ വിജയ് യേശുദാസ് പാടി അതേ പോർഷൻ തന്നെ അതിൻ്റെ ലാസ്റ്റ് എൻഡിൽ നമുക്ക് കേൾക്കാൻ പറ്റും. അതൊരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു തിയേറ്ററിലിരിക്കുന്ന സമയത്ത്. അപ്പം ഈ പാട്ട് ചിന്ന ചിന്ന ചീനിക്കല്ല് എന്ന് പറയുന്ന ഈ പാട്ട് തന്നെയാണ് അടുത്തതായി നമ്മൾ കേൾക്കാൻ പോകുന്നത്. ബൈസൺ കാലമാടൻ എന്ന സിനിമയിൽ മാരി സെൽവരാജ് വരികളെഴുതി നിവാസ് കെ പ്രസന്ന കമ്പോസ് ചെയ്ത ഗാനം, വിജയ് യേശുദാസും ചിന്മയും ചേർന്ന് പാടിയ ഈ പാട്ടാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഓൺ അഹല്യ FM നിങ്ങളുടെ കൂടെ ആർ ജി ഹീര, സ്റ്റേ ട്യൂൺഡ്.

ഏതാണ്ട് 30 വർഷങ്ങൾക്ക് ശേഷം എ ആർ റഹ്മാൻ മലയാളത്തിലേക്ക് തിരിച്ചു വരുന്നു. ഒരു സംഗീത മാന്ത്രികന്റെ അടുത്ത് നിന്ന് നമുക്ക് എന്തും പ്രതീക്ഷിക്കാം അല്ലെ. അങ്ങനെയാണ് മലയൻ കുഞ്ഞ് എന്ന സിനിമയിൽ എ ആർ റഹ്മാൻ കമ്പോസ് ചെയ്ത പാട്ടുകളിൽ ഒന്ന് നമ്മൾ വിജയ് യേശുദാസിന്റെ ശബ്ദത്തിലാണ് കേട്ടത്. ഈ സിനിമ ബോക്സ് ഓഫീസ് കളക്ഷനുകളിൽ വലിയ പേരുകൾ എടുത്തില്ല എങ്കിലും പാട്ട് ഒത്തിരി പേര് ശ്രദ്ധിച്ചിരുന്നു. പാട്ടിന് ഒരു ഒരു പ്രത്യേക ഫീൽ ഉള്ള പാട്ടാണ്. പക്ഷെ എവിടെയൊക്കെയോ നമുക്ക് സിനിമയുടെ അപ്പുറത്ത് നിന്ന് ഈ പാട്ട് കേൾക്കുമ്പോൾ ഒരു ഓണപ്പാട്ട് കേട്ട പോലത്തെ ഒരു ഫീൽ എപ്പോഴും മനസ്സിലേക്ക് വരാറുണ്ട്. ചോലപ്പെണ്ണ് എന്ന ഗാനം അല്ലെ. ആൻഡ് വിജയ് യേശുദാസ് ഈ പാട്ട് പാടിയ ഓർമ്മകൾ ഷെയർ ചെയ്യുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു കാര്യമാണ്, ഈ പാട്ട് റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് എ ആർ റഹ്മാൻ സ്റ്റുഡിയോയിൽ ഉണ്ടായിരുന്നില്ല. വിജയ് യേശുദാസ് പോവുകയും പാടി തിരിച്ചു വരികയും ചെയ്തു. പക്ഷെ റഹ്മാൻ സാർ സ്റ്റുഡിയോയിൽ ഇല്ലാത്തത് കൊണ്ട് തന്നെ അദ്ദേഹം വളരെ ഡൗട്ട്ഫുൾ ആയിരുന്നു. ഞാൻ പാടിയത് ശരിയായോ, എന്തെങ്കിലും കറക്റ്റ് ചെയ്യാനുണ്ടോ, എന്തെങ്കിലും മാറ്റം വരുത്തേണ്ടതുണ്ടോ, അല്ലെങ്കിൽ ഓക്കെ ആയോ എന്നുള്ള കൺഫ്യൂഷൻസിലാണ് ഈ പാട്ട് പാടി അവസാനിപ്പിച്ചത് എന്ന് വിജയ് യേശുദാസ് ഓർക്കുന്നുണ്ട്. പക്ഷെ ഒരു ഡിഫറെന്റ് ടൈപ്പിൽ മലയാളികൾക്ക് ലഭിച്ച ഒരു പാട്ട് തന്നെയാണ്, വീണ്ടും വീണ്ടും നമുക്ക് കേൾക്കാൻ തോന്നുന്ന ഒരു ഗാനം തന്നെയാണ്. ഒരു ഓണപ്പാട്ടിന്റെ ഫീൽ അവിടെ ഇവിടെയൊക്കെ നമുക്ക് ഇങ്ങനെ തട്ടിമുട്ടി പോകുന്ന ഒരു പാട്ട് എന്ന് വേണം പറയാൻ. യെസ്, മലയൻ കുഞ്ഞ് എന്ന സിനിമയിലെ ഈ ഗാനമാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. എ ആർ റഹ്മാൻ കമ്പോസ് ചെയ്ത, വിനായക് ശശികുമാർ വരികൾ എഴുതി, വിജയ് യേശുദാസ് പാടിയ ഗാനം. ഓർമ്മയിലുണരും ഗാനങ്ങളിൽ വിജയ് യേശുദാസ് എന്ന ഗായകനെ നമ്മൾ ഓർക്കുന്നു. സ്റ്റേ ട്യൂൺ.

മലരെ എന്ന ഒറ്റ ഗാനം എനിക്ക് തോന്നുന്നു ലോകമെമ്പാടുമുള്ള ആളുകൾ ഈ പാട്ടുമായി കണക്ട് ചെയ്തു എന്നുള്ളത് ഈ സിനിമയുടെയും ഈ പാട്ടിന്റെയും ഒക്കെ വിജയം തന്നെയാണ്. ആൻഡ് ഇതിന്റെ സംഗീത സംവിധായകൻ പറഞ്ഞിട്ടുണ്ട് പലപ്പോഴും, ഞങ്ങൾ ഒരുപാട് പേരെ ട്രൈ ചെയ്തു, പക്ഷെ അവസാനമാണ് വിജയ് യേശുദാസ് എന്ന ഒരു ശബ്ദത്തിലേക്ക് ഞങ്ങൾ എത്തുന്നതും ആ ശബ്ദം തന്നെ ഈ പാട്ടിന് മതി എന്ന് തീരുമാനിക്കുകയും ചെയ്തതും. ആ സമയത്ത് നേരമൊക്കെ ചെയ്തിരിക്കുന്ന ആ ഒരു സിറ്റുവേഷനിൽ തന്നെയാണ് രാജേഷ് മുരുകേശൻ ശരിക്കും പ്രേമം എന്ന സിനിമയിലേക്ക് എത്തുന്നതും. അങ്ങനെ വളരെ സൈലന്റ് ആയിട്ടുള്ള ഒരാളാണ് രാജേഷ് എന്നാണ് വിജയ് യേശുദാസ് പറഞ്ഞിട്ടുള്ളത്. വന്നു, ഇതാണ് ഈ പാട്ടിന് വേണ്ടത് എന്ന് പറഞ്ഞു, വിജയ് യേശുദാസ് പാടി അവസാനിപ്പിക്കുന്നു, പോരുന്നു. പക്ഷെ ഒരിക്കലും അദ്ദേഹം വിചാരിച്ചിരുന്നില്ല ഈ പാട്ട് ഇത്രയും വലിയൊരു ഹിറ്റിലേക്കുള്ള ഒരു യാത്രയായിരിക്കും എന്ന് വിജയ് യേശുദാസ് ചിന്തിച്ചിരുന്നില്ല എന്ന് ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞത് ഞാൻ ഓർക്കുന്നുണ്ട്. അപ്പം വീഡിയോ അപ്ലോഡ് ചെയ്യുന്നു, തിയേറ്ററിൽ ഈ സിനിമ റിലീസ് ചെയ്യുന്നു, പലർക്കും ഇതിന്റെ വിഷ്വൽസ് കിട്ടാത്തത് കൊണ്ട് തന്നെ തിയേറ്ററിൽ നിന്ന് വീഡിയോ എടുത്ത് ആൾക്കാർ അപ്ലോഡ് ചെയ്യുന്നു. അങ്ങനെ ഒരു ക്രേസി ആയിട്ടുള്ള തിയേറ്റർ റെസ്പോൺസും പാട്ടുകളോടുള്ള അമിതമായ ഒരു സ്നേഹമൊക്കെ ലഭിച്ച ഒരു സിനിമ, ഒരു ഗാനം. ഇപ്പോഴും മലയാളികൾ ഒരുപാട് പേർക്ക് ഇഷ്ടമുള്ള ഈ ഒരു ഗാനം തന്നെയാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. പ്രേമം എന്ന സിനിമയിൽ ശബരീഷ് വർമ്മ വരികളെഴുതി, രാജേഷ് മുരുകേശൻ കമ്പോസ് ചെയ്ത ഗാനം. ഈ വരികളിലേക്ക് എത്തിയതിനെ പറ്റിയും ശബരീഷ് പല ഇന്റർവ്യൂവിലും ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. പല പല വാക്കുകളിൽ നിന്ന് അവസാനം മലരെ എന്ന വാക്കുകളിലേക്ക് എത്തുകയും കരളെ എന്നൊക്കെ ചിന്തിച്ചിട്ടും എങ്ങനെയാണ് മലരെ എന്ന വാക്കിലേക്ക് എത്തിയത് എന്നുള്ള ആ ബ്യൂട്ടിഫുൾ ജേണിയൊക്കെ പലപ്പോഴും പറഞ്ഞു കേട്ടിട്ടുണ്ട്. എന്തായാലും ഈ ബ്യൂട്ടിഫുൾ ഗാനം വിജയ് യേശുദാസിന്റെ ശബ്ദത്തിൽ നമ്മൾ കേൾക്കുന്നു പ്രേമം എന്ന സിനിമയിൽ നിന്ന്. ഓർമ്മയിലുണരും ഗാനങ്ങളിൽ നിങ്ങളോടൊപ്പം ആർ ജി ഹീറ ഓൺ അഹല്യ FM. സ്റ്റേ ട്യൂൺഡ്.

0: ഷർട്ട് നല്ലതാക്ക്.
1: ഷർട്ടല്ല, കുർത്തയാണ്.
0: കുർത്ത
1: കേരള സാരി, സൂപ്പർ.

ഒരുപാട് നല്ല പാട്ടുകൾ വിജയ് യേശുദാസ് എന്ന ഗായകനെ പറ്റി ചിന്തിക്കുമ്പോൾ മനസ്സിലേക്ക് ഓടി വരുന്നുണ്ടെങ്കിലും എനിക്ക് ഇന്നും ഒരു വിങ്ങലായി, അല്ലെങ്കിൽ ഇന്നും ഒരു ഒരു മധുരമുള്ള വേദനയായി എന്റെ മനസ്സിൽ എപ്പോഴും തങ്ങി നിൽക്കുന്ന ഒരു ഗാനമാണ് അകലെയോ നീ അകലെയോ എന്ന ഗാനം. ഗ്രാൻഡ് മാസ്റ്റർ എന്ന സിനിമയിൽ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഈ ഗാനം വിജയ് യേശുദാസിന്റെ ശബ്ദത്തിലല്ലാതെ മറ്റൊരു ശബ്ദത്തിൽ എനിക്ക് ചിന്തിക്കാനേ സാധിക്കില്ല. അത്രമാത്രം മനസ്സിലേക്ക് ആഴ്ന്നിറങ്ങിയ ആ ശബ്ദത്തിന്റെ ഭംഗി മുഴുവനായും വലിച്ചെടുത്തിട്ടുള്ളൊരു ഗാനം എന്ന് ഞാൻ പറയും. ചിറ്റൂർ ഗോപിയാണ് ആക്ച്വലി ഈ പാട്ടിന്റെ വരികൾ എഴുതിയിട്ടുള്ളത്. ദീപക് ദേവ് കമ്പോസ് ചെയ്തൊരു ഗാനമാണ്. ആൻഡ് വളരെ മനോഹരമായ വരികൾ തന്നെയാണ് ഈ പാട്ടിനെ പ്രിയപ്പെട്ടതാക്കുന്നതും. കിളി ചൊല്ലിയ കിളിയുടെ മൗനം കരളിനു നോവായി, വിട ചൊല്ലിയ മനസ്സുകൾ ഇടറുകയായി മൂകം. മനോഹരമായ വരികൾ ഫ്രം ചിറ്റൂർ ഗോപി. ആൻഡ് വിജയ് യേശുദാസിന്റെ ശബ്ദത്തിൽ മറ്റൊരു മാജിക് കൂടി സംഭവിച്ചു എന്ന് വേണം പറയാൻ. എന്തായാലും ഈ പാട്ടാണ് അവസാനമായി നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഓർമ്മയിലുണരും ഗാനങ്ങളിൽ നിങ്ങളോടൊപ്പം ഇത്രയും നേരം ഉണ്ടായിരുന്നത് ആർജി ഹീരയാണ്. വിജയ് യേശുദാസ് എന്ന അതുല്യ ഗായകനിൽ നിന്നും ഒരുപാട് നല്ല പാട്ടുകൾ ഇനിയും പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ ഓർമ്മയിലുണരും ഗാനം നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. മറ്റൊരു ദിവസം പാട്ട് കഥകളുമായി നമുക്ക് തിരിച്ചു വരാം. കേട്ടുകൊണ്ടിരിക്കുന്നത് അഹല്യ FM, ആർജി ഹീര. ബൈ ബൈ, ടേക്ക് കെയർ ആൻഡ് ലവ് യു ഓൾ.

വേലകളും പൂരങ്ങളും തൊങ്ങലു ചാർത്തിയ പാലക്കാടിന്റെ പകലിരവുകൾക്ക് കൂട്ടായി അഹല്യ എഫ്എം 90.4. അഹല്യ എഫ്എം ഇനി നിങ്ങളുടെ വിരൽ തുമ്പിലും. അഹല്യ എഫ്എം .com കേട്ട് കേട്ട് കൂട്ടുകൂടും.

അഹല്യ എഫമിന്റെ ഇന്നത്തെ പ്രക്ഷേപണം ഇവിടെ പൂർണ്ണമാകുന്നു. ശ്രോതാക്കളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ കത്തുകളിലൂടെ എഴുതി അറിയിക്കുക. അറിയിക്കേണ്ട വിലാസം: അഹല്യ എഫം, അഹല്യ ക്യാമ്പസ്, കോഴിപ്പാറ പി ഒ, പാലക്കാട്. പിൻ 678557. ഏവർക്കും ശുഭരാത്രി.